ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 10, കൊല്ലവർഷം 1201 ഇടവം 17, 2026 മെയ് 31 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53:38. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സ്നേഹത്തിന്റെ കുളിർക്കാറ്റിലാണ് ലോകം നിലനിൽക്കുന്നത്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന ആശാന്റെ കവിതാശകലം ഏറെ അർത്ഥവത്താകുന്നു. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം അർത്ഥരഹിതമാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പഴയ തലമുറയിൽ നിന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് പുതുതലമുറ. മുൻതലമുറയിലുള്ളവർ സ്നേഹം പ്രകടിപ്പിക്കാൻ മടിയുള്ളവരായിരുന്നു, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. മക്കളോടേറെ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിൽ വലിയ പിശുക്ക് കാണിച്ചിരുന്നു. അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്ന തിരുത്തൽ ശിക്ഷകളെ മാതാപിതാക്കൾ സന്തോഷത്തോടെ അംഗീകരിച്ചിരുന്നു. മക്കളുടെ മികവിലും നേട്ടങ്ങളിലും അവർക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ അവരെ അഹങ്കാരികളാക്കുമെന്നും അങ്ങനെ അവർ മൂക്കാതെ പഴുത്തുപോകുമെന്നും മാതാപിതാക്കൾ ഭയപ്പെട്ടു. പാടത്തുനിന്ന് കയറാതെ പകലന്തിയോളം കലപ്പയിലും തൂമ്പയിലുമായി അച്ഛൻ ജീവിതം മുന്നോട്ട് നീക്കിയത് തനിക്കു വേണ്ടിയായിരുന്നുവെന്ന് അയൽക്കാരനോ അടുത്ത ബന്ധുവോ പറഞ്ഞറിയേണ്ടി വന്നു. അടുപ്പിലൂതി കലങ്ങിയ കണ്ണുകളും സ്കൂളിലേക്ക് പൊതുകെട്ടിത്തന്ന ചോറും പാതി വെന്ത കറിയും അമ്മയുടെ ആഴമേറിയ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നുവെന്ന് കാലം പിന്നീടെന്നോ പറഞ്ഞു തന്നു. തിരുത്തലുകളും ശിക്ഷകളും പ്രോത്സാഹനങ്ങളെക്കാളും സമ്മാനങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് മാതാപിതാക്കൾ കരുതിയ കാലം. ശിക്ഷകൾ പലതും മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നുവെന്ന് വളരെ വൈകിയാണ് അത് ഏറ്റുവാങ്ങിയവർ തിരിച്ചറിഞ്ഞത്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉപയോഗശൂന്യമാണെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ നമ്മോട് പറഞ്ഞു. കുട്ടികൾ മാതാപിതാക്കളുടെ സ്നേഹത്തണലിൽ വളരണമെന്നും അവർ മാതാപിതാക്കളുടെ പരസ്പര സ്നേഹം കണ്ടറിയണമെന്നും തിരിച്ചു

തിരിച്ചറിവുണ്ടായി. ശിക്ഷകളേക്കാൾ പ്രോത്സാഹനവും അഭിനന്ദനങ്ങളും മികച്ചതാണെന്ന് നമ്മൾ കണ്ടെത്തി. അത് ശരിയാണെന്ന് അനുഭവങ്ങൾ തെളിയിച്ചു. പുതിയ കാലഘട്ടത്തിലെ സ്നേഹപ്രകടനങ്ങൾക്ക് ഏറെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇത് പ്രകടനങ്ങളുടെ കാലമാണ്. മാതാപിതാക്കളുടെ അമിത സ്നേഹപ്രകടനങ്ങളുടെ നടുവിലാണ് കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് നാം കുട്ടികളെ ശിക്ഷിക്കാറില്ല. അധ്യാപകരോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലുമോ കുട്ടികളെ തിരുത്തുന്നതോ ചെറിയ ശിക്ഷകൾ നൽകുന്നതോ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കുട്ടികളുടെ സന്തോഷത്തിനും താൽപ്പര്യത്തിനും വിഘാതമായതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികൾ ആഗ്രഹിക്കുന്നതൊക്കെയും ഗുണദോഷ വിചിന്തനങ്ങൾ കൂടാതെ അവർക്ക് നൽകാൻ താൽപ്പര്യപ്പെടുന്നവരാണ് പുതുകാലത്തെ മാതാപിതാക്കളിൽ ഭൂരിഭാഗവും. വെട്ടിയൊരുക്കലും ചില നിയന്ത്രണങ്ങളും ചെടികളെ തഴച്ചു വളരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനാൽ ശാസനകളും തിരുത്തലുകളും

0: പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിനാൽ ശാസനകളും തിരുത്തലുകളും ചെറുശിക്ഷകളും സ്നേഹത്തിന്റെ അടയാളങ്ങളായി തന്നെ പരിഗണിക്കപ്പെടണം. മുതിർന്നവർക്കിടയിലും സ്നേഹപ്രകടനങ്ങൾക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആലിംഗനവും ചുംബനവും അമിതമായ സ്നേഹപ്രകടനങ്ങളും നമുക്കിടയിൽ നിറഞ്ഞാടുമ്പോഴും സ്നേഹബന്ധങ്ങളിൽ പൊള്ളത്തരങ്ങളും കാപട്യവും അധികരിച്ചു വരുന്നു. പൊള്ളയായ സ്നേഹം പ്രണയത്തിലേക്കും കടന്നിരിക്കുന്നു. പുതിയ കാലപ്രണയത്തിൽ പുത്തൻ പദങ്ങൾ തന്നെ ഉരുത്തിരിഞ്ഞു വന്നു. തേപ്പ്, തേക്കുക എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ പുതിയ കാലത്തിന്റെ പൊള്ളയായ പ്രണയബന്ധങ്ങളുടെ ബാക്കി പത്രങ്ങളായി കാണണം. വാലന്റൈൻസ് ഡേയും പ്രണയദിനങ്ങളുമൊക്കെ സ്നേഹപ്രകടനങ്ങളുടെ വേദികളായി മാറുമ്പോഴും പുതുകാല പ്രണയങ്ങൾ വയലൻസിനു വഴിമാറുന്നത് തെല്ലാശങ്കയോടെ കാണേണ്ടതുണ്ട്. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും നമ്മുടെ സ്നേഹവലയത്തിനുള്ളിൽ നിർത്താൻ കഴിയേണ്ടതാണ്. പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള സ്നേഹപ്രകടനങ്ങളിലും ആശാവഹമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പക്ഷിമൃഗാദികളുടെ സ്നേഹപ്രകടനങ്ങൾ അനുദിന ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനും ജീവിതത്തിൽ സന്തോഷത്തിന്റെ ലെവൽ ഉയർത്താനും മനുഷ്യന് സഹായകരമായി തീരുന്നു. സ്നേഹപ്രകടനങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോഴും സ്നേഹം പൊള്ളയായ പ്രകടനങ്ങളിൽ ഒതുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കാം. ഏവർക്കും സ്നേഹത്തിന്റെ തണൽ പറ്റി നടക്കാൻ കഴിയുന്ന ഒരു പ്രഭാതം ആശംസിക്കുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. June 3 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. വിദേശ നാണയ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന് അനുവദിച്ച റിക് ഉമാ തോമസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ പുതിയ റിഗ് ഉപകരിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കം. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിലെത്തിയ ശേഷമാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. വെള്ളിയാഴ്ച അന്തരിച്ച മുൻമന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് കോതമംഗലത്ത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പേസസ് കാവ്യധാര, മാധവിക്കുട്ടിയുടെ വിടുകന്നെ പറവകൾക്കൊപ്പം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മോൺ സ്പേസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, ലഹരിക്കെതിരെ ജാഗ്രത. നോവൽ പാരായണത്തിൽ തക്ഷൻ കുന്നു സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം? 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ. എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം.

0: 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ. 10:25 സേവന വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:30 സ്മൃതിരാഗം. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ അറിയിപ്പുകൾ. ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഓർമ്മചിന്ത. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി. 6:50 കാർഷിക ജീവനം. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ. 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെലിറിലെ
3: News read by Tanvi Khurana. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. today. It will be the 134th episode of the monthly radio program. The program will be broadcast across entire Akashwani and Doordarshan network, the AIR news website and the news on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashwani will broadcast the program in regional languages immediately after the Hindi broadcast. President of Myanmar, U Min Aung Hlaing, arrived in New Delhi last evening. Union Minister of State for External Affairs, Kirti Vardhan Singh, received him at the airport. Earlier, President of Myanmar yesterday arrived at Bodh Gaya in Bihar on a 5-day visit to India and prayed at Mahabodhi Temple. External Affairs Minister Dr. S. Jaishankar also called on Mr. Hlaing last evening. In a social media post, Dr. Jaishankar appreciated Myanmar President's positive sentiment towards deepening the long-standing bilateral cooperation. The visiting dignitary will hold discussions with Prime Minister Modi tomorrow on further strengthening the historical and civilizational ties between the two countries. The government has temporarily exempted customs duties on cotton imports from the 1st of next month to 31st of October this year. The Ministry of Textiles in a notification said that the decision has been taken, keeping the interests of cotton farmers and the entire cotton value chain at the forefront. It added that the measure implemented during the cotton off season will ensure adequate availability of cotton for the textile industry, support MSMEs, moderate input costs and strengthen the competitiveness of Indian textiles. The ministry emphasized that the measure will safeguard the interests of the farmers and ensure market stability. Delhi Police Special Cell has arrested 8 accused working at the behest of the Pakistan ISI Mumbai Underworld Network. Addressing a press conference, Special Commissioner of Police of Delhi Police Special Cell Anil Shukla said that the accused were tasked to attack vital installations and security personnel in Delhi. He said that arms and explosives have been recovered from their possession. Mr. Shukla informed that the accused were operating under the directions of cross-border handlers and they were arrested from Delhi, Maharashtra and Pune. Union Minister of Civil Aviation Ram Mohan Naidu has hailed the launching of Skycast system at IGI Airport in New Delhi.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്ത ഗാനം സംഗീത പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സുജാത പാടിയ ഗാനം, രചന സേവ്യർ റീസൺ, സംഗീതം ഗിഫ്റ്റി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ഇനി പറയുന്ന ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8075220868. 8075220868.

0: കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വില 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8547070773, 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ വിളിക്കുക. നമ്പർ ഇതാണ്: 8547070773, 8547070773. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിന് അനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവളപ്രയോഗവും ജൈവവളപ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കുന്നതിനും കാരണമാകുന്നു. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പരിവേഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലാബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471254177 6, 0471254177 6. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. https://pa.kerala.kerala.gov.in എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9037824056 എന്ന നമ്പറിൽ വിളിക്കുക. 9037824056. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,600 രൂപ, കൊപ്ര 13,800, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS4 25,650, RSS5 25,350. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി ബന്ധമുള്ള 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സൌജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയായ PM RAHAT കേരളം നടപ്പാക്കുന്നു. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലുൾപ്പെടെ മഴ പൊതുവെ കുറയുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യസമിതി അംഗവും മുൻ MPയുമായിരുന്ന KP ധനബാലൻ അന്തരിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ PSG ചാമ്പ്യൻമാർ.

0: ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനൽ ഇന്ന് വൈകിട്ട് 7:30 മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സമയം 6:34.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് മാധവിക്കുട്ടിയുടെ വിടുകെന്നെ പറവകൾക്കൊപ്പം എന്ന കവിത കേൾക്കാം.

0: കവ്യധരയിൽ ശ്രോതകൾ കേട്ടത് മാധവിക്കുട്ടിയുടെ വിടുകെന്നെ പറവകൾക്കൊപ്പം എന്ന കവിത. ആലാപനം പത്മശ്രീ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ അടുത്തറിയാം മൈക്രോ ഗ്രീൻസിനെ. മൈക്രോ ഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൗത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു. മട്ടുപാവ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി കെ എസ് സതീശൻ. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ. 7:35 FM ഇവനിംഗിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയുപെറ്റ പന്തിരുകുലം. 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷണം.

വിക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി, 9:15 അഭിപ്രായവേദി, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്. ആകാശവാണി കൊച്ചി എഫ്എം 102.3. സമയം 6 കഴിഞ്ഞ് 43:38. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി.

0: മൂന്ന് കോളേജിലെയും.
1: ഡോണ്ട് വറി,
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. June 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററിക്കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും CEOമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ.

0: രണ്ടു മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
1: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ June 26 വരെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജൂഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരക്കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരക്കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിൽ

0: പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. സിബിഎസ്ഇ സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ എൽപിതലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവ രണ്ടും സമൂഹത്തിന് ഒരുപോലെ ആവശ്യവുമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാധാനപരമായ മാർഗത്തിലൂടെ സർക്കാരിനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതെ ഒരു സമൂഹത്തിനും ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഈ ചിന്തയോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: പേരിന് പൂർണ്ണരൂപമുള്ള ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ആവടി. എന്താണ് പൂർണ്ണരൂപം? ചോദ്യമൊരിക്കൽ കൂടി: പേരിന് പൂർണ്ണരൂപമുള്ള ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ആവടി. എന്താണ് പൂർണ്ണരൂപം? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6:30 ചലച്ചിത്ര സംവിധായകൻ കമലിനെ ആദരിക്കും.

ഇനി സേവന വാർത്തകളിലേക്ക്. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു.

കാലഘട്ടത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 5-ാം തീയതി വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6-ാം തീയതി വൈകുന്നേരം 5 മണി.

ആറാം തീയതി വൈകുന്നേരം 5 മണി. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2347-132 എന്ന നമ്പറിൽ വിളിക്കുക. 0484-2347-132.

ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ രണ്ടൊഴിവുകളിലേക്ക് നിയമനം നടത്തും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 99 61 59 54 99 61 59 64.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: 1975 കാവാലം നാരായണ പണിക്കർ രചിച്ച് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച അവനവൻ കടമ്പ തനത് നാടകം എന്ന നിലയിലും അവതരണത്തിലെ പുതുമ കൊണ്ടും മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായി. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നാടോടി ദൃശ്യങ്ങളും ഉൾക്കൊണ്ട് ക്രിയാംശത്തെ വികസിപ്പിച്ച് ദൃശ്യാംശത്തിന് പ്രാധാന്യം നൽകി രചിച്ച ഒരു നാടകമാണിത്. നാടോടി നാടകാവതരണ രീതി പിന്തുടരുന്നതിനാൽ ഇതിലെ താളപ്രയോഗങ്ങൾ പലതും പ്രാചീന കലാരൂപങ്ങളിൽ നിന്നാണ് പാകപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകത്തിലെ മുഖ്യപ്രമേയം അവനവൻ എന്ന കടമ്പ തന്നെ. ഈ കടമ്പ കടക്കാനുള്ള വൈഷമ്യവും തരണം ചെയ്യുന്ന രീതിയും നാടകത്തിൻ്റെ ഇതിവൃത്തമായി ഇതിൽ വികസിക്കുന്നു. വാലടിക്കാവിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിഷയും അവനവൻ കടമ്പ എന്ന ദുർഘടസന്ധിയിൽ കാൽവഴുതി വീഴുന്നു. അവിടെ വീണുപോകാത്തവരായി ആരും തന്നെയില്ല. ഉത്സവത്തിനായുള്ള എല്ലാവരുടെയും യാത്ര മുടങ്ങുന്നു. സ്വന്തം പാപക്കറകൾ കഴുകിക്കളയാനുള്ള അനുഷ്ഠാനങ്ങളിൽ മുഴുകുന്നതോടെ അവർക്ക് കടമ്പ കടക്കാനും ഉത്സവത്തിൽ പങ്കെടുക്കാനും കഴിവുണ്ടാകുന്നു. പാട്ടുപരിഷയെന്നും ആട്ടപ്പണ്ടാരങ്ങളെന്നുമുള്ള രണ്ട് വിഭാഗങ്ങളാണ് അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ. പാട്ടുപരിഷയുടെ നേതാവായി ഒന്നാം പാട്ടുപരിഷയും ആട്ടപ്പണ്ടാരങ്ങളുടെ നേതാവായി ഒന്നാം ആട്ടപ്പണ്ടാരവുമുണ്ട്. ദേശത്തുടയോൻ്റെ മകൻ വടിവേലവന് ഇരട്ടക്കണ്ണൻ പക്കിയുടെ മകൾ ചിത്തിരപ്പെണ്ണിനോട് അനുരാഗമുണ്ട്. ചിത്തിരപ്പെണ്ണിന് വടിവേലവനോടും. അവനവൻ കടമ്പയിൽ നാലാം പാട്ടുപരിഷ കാൽത്തട്ടി വീഴുന്നതുപോലെ നാടകാന്ത്യത്തിൽ ദേശത്തുടയോനും വീഴുന്നു. ഗ്രാമ്യജീവിത പശ്ചാത്തലത്തിൽ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നാണ് കടമ്പയുടെ അവതരണം. എന്നാൽ നിത്യജീവിതത്തിലെ കേവല സംഭാഷണങ്ങളല്ല ഇതിലെ കഥാപാത്രങ്ങൾ പറയുന്നത്. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിഷയും സമൂഹത്തിൻ്റെ പ്രതിനിധികളായി പരിവർത്തിക്കുന്നു. പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടുള്ള വേഷങ്ങളും ചമയങ്ങളുമാണ് അവനവൻ കടമ്പയിൽ സ്വീകരിച്ചിട്ടുള്ളത്. മുടിയേറ്റിലും പടയണിയിലും മറ്റും ഉപയോഗിച്ചു പോരുന്നതുപോലെ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന നിറങ്ങളാണ് ഈ നാടകത്തിനും നിർദ്ദേശിച്ചിട്ടുള്ളത്. അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ അരങ്ങിലേക്ക് വരുന്നതും അരങ്ങിലെ സ്ഥലപരിധിക്കുള്ളിൽ ചരിക്കുന്നതും അരങ്ങിൽ നിന്ന് നിഷ്ക്രമിക്കുന്നതുമെല്ലാം സവിശേഷമായ താളങ്ങളുടെ അകമ്പടിയോടെയാണ്. താളങ്ങളും ചലനങ്ങളും കൊണ്ട് അരങ്ങിനെ സജീവമാക്കുന്ന പ്രത്യേകതകൾ ഈ നാടകത്തിന് കൂടുതൽ മിഴിവ് നൽകുന്നു. അരങ്ങിനെ കേവലം ഒരു സ്ഥലം എന്നതിനപ്പുറം സമ്പൂർണമായ നാട്യവേദിയാക്കി മാറ്റാൻ അവനവൻ കടമ്പയിൽ കാവാലം നാരായണ പണിക്കർ ശ്രമിക്കുന്നുണ്ട്. പുതിയൊരു അവതരണ ശൈലിയും പ്രമേയകൽപ്പനയുമാണ് ഈ നാടകത്തിലൂടെ മലയാള നാടകശാഖയ്ക്ക് അദ്ദേഹം നൽകിയത്.

മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 5. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-224-1455. 0477-224-1455.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: കുടിവെള്ള പ്യൂരിഫയർ എന്നത് ഒരു അവശ്യ ഗാർഹിക ഉപകരണമായതിനാൽ എ എം സി തുക ഈടാക്കിയ ശേഷവും ന്യായമായ സമയത്തിനുള്ളിൽ പരാതി പരിഹരിക്കാത്തത് സേവനത്തിലെ പോരായ്മയാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി. തൃപ്പൂണിത്തുറ സ്വദേശി വി ആർ ഉദയകുമാർ സമർപ്പിച്ച പരാതി പരിഗണിച്ചാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. പരാതിക്കാരൻ 2021 15,490 രൂപ നൽകി ഒരു അക്വാഗാർഡ് സെലക്ട് എൻറിച്ച് യു വി വാട്ടർ പ്യൂരിഫയർ യുറേക്ക ഫോർബ്സ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും 2011 വാങ്ങി. 2024 വാട്ടർ പ്യൂരിഫയർ സർവീസ് ചെയ്തു, പക്ഷേ വീണ്ടും പ്രവർത്തനരഹിതമായി. ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും സമയബന്ധിതവും ഫലപ്രദവുമായ യാതൊരു സേവനവും എതിർകക്ഷിയായ യുറേക്ക ഫോർബ്സ് ലിമിറ്റഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വാട്ടർ പ്യൂരിഫയർ തുടർച്ചയായി പ്രവർത്തനരഹിതമായതിനാൽ പരാതിക്കാരന് പുറത്തുനിന്നുള്ള ജലസ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടി വന്നു. ഇത് വലിയ ബുദ്ധിമുട്ടും അസൌകര്യവും പരാതിക്കാരന് ഉണ്ടാക്കി. എതിർകക്ഷിയായ യുറേക്ക ഫോർബ്സ് ലിമിറ്റഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയും സേവനത്തിലെ പോരായ്മയും അനുചിത വ്യാപാര രീതിയും ആരോപിച്ച് നഷ്ടപരിഹാരവും കോടതി ചെലവും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയെ പരാതിക്കാരൻ സമീപിച്ചു. കേസ് ഫയലിൽ സ്വീകരിച്ച എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസ് മെയ് 25 കൃത്യമായി എതിർകക്ഷി കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയ യുറേക്ക ഫോർബ്സ് ലിമിറ്റഡ് നിശ്ചിത നിയമപരമായ സമയത്തിനുള്ളിൽ രേഖാമൂലമുള്ള മറുപടി ഫയൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. കേസ് പരിഗണിച്ച കോടതി എതിർകക്ഷിയായ യുറേക്ക ഫോർബ്സിനെ എക്സ് പാർട്ടി ആയി പ്രഖ്യാപിച്ചു. തുടർന്ന് പരാതിക്കാരൻ തന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കുകയും 4 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രസ്തുത 4 രേഖകൾ പ്രകാരം പരാതിക്കാരൻ 15,490 രൂപയ്ക്കാണ് അക്വാഗാർഡ് വാട്ടർ പ്യൂരിഫയർ വാങ്ങിയത് എന്നും മെഷീനിലെ ചുവന്ന ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ മിന്നിമറയുകയും യൂണിറ്റുകൾ പ്രവർത്തനരഹിതമാവുകയും ഉടനെ എതിർകക്ഷിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും വാട്ടർ പ്യൂരിഫയറിന്റെ തകരാർ മൂലം തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന പരാതിക്കാരന് ദൈനംദിന ആവശ്യങ്ങൾക്കായി ദിവസേന വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു എന്നും പരാതിക്കാരൻ കോടതിയിൽ രേഖകൾ ഹാജരാക്കി പറഞ്ഞു. പരാതിക്കാരന്റെ പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഈ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയെന്നും അദ്ദേഹത്തിന്റെ അമ്മ മൈലോഡിസ് പ്ലാസ്റ്റിക് സിൻഡ്രോം ബാധിതയും അച്ഛൻ പക്ഷാഘാതത്തെ തുടർന്ന് ഭാഗികമായി തളർന്ന കിടപ്പിലുമാണെന്ന് കോടതിയിൽ ബോധിപ്പിച്ചു. ഈ സാഹചര്യം അതീവ ശുചിത്വമുള്ള അന്തരീക്ഷം ആവശ്യപ്പെടുന്ന ഒന്നാണെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. സർവീസ് സെന്റർ ഉടനടി വാട്ടർ പ്യൂരിഫയറിന്റെ സർവീസ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് എ എം സി ഇനത്തിൽ 3,999 രൂപ കൂടി പരാതിക്കാരനിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട് എന്നും എന്നാൽ ഈ തുക കൈപ്പറ്റിയിട്ടും ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും എതിർകക്ഷി അവരുടെ സർവീസുകളൊന്നും ലഭ്യമാക്കിയില്ല എന്നും കോടതി വിലയിരുത്തി. എതിർകക്ഷിയുടെ ഈ പെരുമാറ്റം സേവനത്തിലെ വ്യക്തമായ പോരായ്മയും അനുചിത വ്യാപാര രീതിയുമാണെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. എതിർകക്ഷിയായ യുറേക്ക ഫോർബ്സ് ലിമിറ്റഡ് കമ്പനിക്ക് മതിയായ അവസരം നൽകിയിട്ടും രേഖാമൂലമുള്ള വാദക്കുറിപ്പുകളൊന്നും തന്നെ കോടതിയിൽ ഹാജരാക്കിയില്ല. പരാതിക്കാരൻ വാട്ടർ പ്യൂരിഫയർ വാങ്ങിയതായും പിന്നീട് എ എം സി

0: ചാർജുകൾ നൽകിയതായും ഉപകരണം പ്രവർത്തനരഹിതമായപ്പോൾ ആവർത്തിച്ച് സർവീസിന് അപേക്ഷിച്ചതായും തെളിവുകൾ വ്യക്തമാക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. കുടിവെള്ള പ്യൂരിഫയർ എന്നത് ഒരു അവശ്യ ഗാർഹിക ഉപകരണമായതിനാൽ AMC തുക ഈടാക്കിയ ശേഷവും ന്യായമായ സമയത്തിനുള്ളിൽ പരാതി പരിഹരിക്കാത്തത് സേവനത്തിലെ ഗുരുതരമായ പോരായ്മ തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് പരാതിക്കാരനുണ്ടായ മാനസിക വിഷമങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരത്തിന് പരാതിക്കാരൻ അർഹനാണെന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് സേവനത്തിലെ പോരായ്മ, അനാസ്ഥ, അനുചിതമായ വ്യാപാര രീതി, അതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ, മാനസിക വിഷമങ്ങൾ എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരമായി എതിർകക്ഷി പരാതിക്കാരന് 10,000 രൂപ നൽകണമെന്നും 5,000 രൂപ കോടതി ചെലവിനത്തിലും നൽകണമെന്നും DB ബിനു പ്രസിഡന്റും TN ശ്രീവിദ്യ അംഗവുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവ് നൽകുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 10:02. എഫ് എം ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: പ്രകൃതിയുടെ രുചി.
0: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് സംഗീത സംവിധായകൻ വിദ്യാധരൻ.
4: പറഞ്ഞിട്ട് മാഷ, ഇത് ഒരു കവിതയാണ്, നടുമുടി വേണുവിനെ കൊണ്ട് പഠിക്കാനുള്ള. അത് സുഹാസിനി എന്ന് പറഞ്ഞ നടി കുറേശ്ശെ എഴുതും. അവളുടെ അച്ഛനാണ് വേണു. സിറ്റുവേഷൻ പറയാം. അപ്പോൾ അവർ പാടുന്നൊരു പാട്ടിന് നമുക്കൊരു കവിതയുടെ ഒരു ആത്മാവ്, കൂടുതൽ ഓർക്കസ്ട്രയും കാര്യമൊന്നും ഇല്ലാണ്ട് ആ കവിത പാടി. അതിന് താളം ശരി, മീറ്റർ ശരിയാണോ എന്നൊക്കെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ഈ കുട്ടി എഴുതി അച്ഛൻ അങ്ങനെ ഒരു, ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ട് എങ്ങനെ വിഡ്ഢിതങ്ങളുണ്ടോ ഒന്ന് നോക്കൂ അച്ഛ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അച്ഛൻ അങ്ങനെ നോക്കി വായിക്കുക. പാടുവാനായി വന്നു നിന്റെ പടി വാതിൽക്കൽ. ആഹാ, വിലയേ മോളെ, അസാധ്യമായിരിക്കും, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. ആ പാട്ട് ട്യൂണ് കൊടുക്കുക ഉണ്ടായി. ഞാൻ ഒയനു സാറിന് ട്യൂണ് കൊടുത്തു. ആ ട്യൂണ് കൊടുത്ത് കാസറ്റിലാക്കി ലാല ലാല പാടി കൊടുത്ത് അദ്ദേഹം അത് കൊണ്ടുപറ്റിയ ദിവസം എനിക്ക് രാവിലെ 10 മണിക്ക് ആ പാട്ട് ആയിട്ട് വരികളായിട്ട് വരിക. മുരളിക്ക് ഒത്തു നോക്കിയപ്പോഴേ സാറേ അത് പറയാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ്. ഇത് അനുഭവമാണ് നമ്മുടെ. ഒരക്ഷരം മാറ്റാനോ തിരിച്ചു വയ്ക്കാനോ ചേർത്ത് എന്തെങ്കിലും വേറെ ചേർക്കാനോ പറ്റാതെ 100% ആ കൊണ്ടുവന്ന വരി സ്യൂട്ടബിളാണ്. ഒരു ഇടം മാറ്റണ്ട. അത് വരികൾക്ക് ചെയ്തത് പോലെ ഫീലുകയുള്ളൂ. ട്യൂണിന് വേണ്ടി എഴുതിയാൻ തോന്നില്ല. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ നിലവ്. അത് ഒയനു സാറിൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് കൂടിയൽ എനിക്ക് ഓർമ്മയിൽ നിന്ന് പോകാത്തൊരു സാഹചര്യമാണ് ആ പാട്ട്. അത് അത്ര മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത്ര ഗ്രേറ്റായിട്ടുള്ള വരികളാണെന്ന് പറയാം. അതിന് 100% ഇണങ്ങുന്നൊരു സംഗീതമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു, പറയുന്നു.
5: പാടുവാനായി വന്നു.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് സംഗീത സംവിധായകൻ വിദ്യാധരൻ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ട് ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകൻ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: നമുക്ക് എല്ലാവർക്കും അറിയാം ടൊബാക്കോയുടെ യൂസ് ഫസ്റ്റ് സെഞ്ചുറി തന്നെ തുടങ്ങിയതാണ്. അന്നൊക്കെ റാമ്പന്റ് ആയിട്ടുള്ള യൂസ് ഇല്ലായിരുന്നെങ്കിൽ പോലും അന്ന് ചെറിയ വേദനകൾക്കും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് റിക്രിയേഷണൽ പർപ്പസിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന രോഗത്തെക്കുറിച്ചൊക്കെ WHOയ്ക്കും ബാക്കി ഡോക്ടർ ഫ്രെറ്റേണിറ്റിക്കും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. 1987 ആദ്യമായിട്ട് WHO നോ സ്മോക്കിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ 1988 ആണ് നോ ടൊബാക്കോ ഡേ എന്ന് പറഞ്ഞ്

0: ഫസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ അവയർനെസ് ഉണ്ടാക്കുക, ആഗോളതരത്തിൽ ഒരു ബോധവൽക്കരണം എല്ലാവർക്കും സൃഷ്ടിക്കുക. പുകയിലയുടെ ഏത് വിധം യൂസേജ് ആയാലും അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹെൽത്തിനും ഹാനികരം തന്നെയാണ്. ഒരു കാരണവശാലും ഒരു ഗുണവും ചെയ്യാത്ത ഒരു വസ്തു. COPD, എംഫൈസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പുകവലിയുടെ കാരണം കൊണ്ട് കാണുന്ന രോഗം. ഇത് കൂടി അതിന്റെ സീരിയസ്നെസ്സിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ ശ്വാസകോശം പൊട്ടുകയും പിന്നെ അത് ന്യൂമോഥൊറാക്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ പുകവലിക്കുന്ന രോഗികളിലാണ് നമ്മൾ ഈ COPD, എംഫൈസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് കാണുന്നതിനൊപ്പം തന്നെ ട്യൂബർക്ലോസിസും പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ILD. അതിപ്പോ ഒരു പുതിയതല്ല രോഗം, പക്ഷേ ഇപ്പം കൂടുതൽ ഡയഗ്നോസിന്റെ വിധങ്ങൾ, അതിനെ കണ്ടുപിടിക്കുന്ന വിധങ്ങൾ കൂടിയപ്പം നമ്മൾ അനേക രോഗികൾക്ക് ഇപ്പം ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസസ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അതിനും പുകവലി ഒരു കാരണമാണ്. പുകവലി ആണുങ്ങളിലാണ് കൂടുതലും കാണുന്നത്, പക്ഷേ എന്നാൽ സ്ത്രീകളിലും, ഈ പുകവലിക്കുന്ന ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളിലും ഇത് നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാസീവ് സ്മോക്കിംഗ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷത്തിന്റെ ആ ഷെയറിംഗ് ഓഫ് ലൈഫ്, ആ ലൈഫ് കൂടുതൽ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് അവരുടെ ലങ്സും ഏതാണ്ട് അവരുടെ ഹസ്ബൻഡിന്റെ ലങ്സ് പോലെ തന്നെ COPD ആയിട്ട് ഡെവലപ്പായിട്ടുണ്ട്. വായിലെ ക്യാൻസറിന്റെ 80% ആൾക്കാർ ലേഡീസാണ്. അവരോട് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ചെറിയ പ്രായത്തിൽ മുതലേ അവർ ഈ മുറുക്കുന്ന ശീലം ഉള്ളതാണ്. അപ്പൊ മുറുക്കുന്ന മാത്രമല്ല, അത് മുറുക്കിക്കൊണ്ട് കിടന്നുറങ്ങും, അത് കവിളിന്റെ സൈഡിലോട്ട് വെച്ചിട്ട് അത് സ്ലോ റിലീസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു സുഖം കിട്ടാൻ വേണ്ടി അത് അവർ വെച്ചുകൊണ്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വെച്ചിട്ട് ഉച്ചവരെ അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അത് ഇങ്ങനെ ചൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അത് ക്യാൻസർ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഈ ചൂയിങ് ഓഫ് ടൊബാക്കോ. കുട്ടികൾക്ക് നമ്മൾ തന്നെ ആദ്യം ഒരു റോൾ മോഡൽ മാതൃകയായിരിക്കണം. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മാതാപിതാക്കളായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളും പിന്നെ ടീച്ചേഴ്സ്, കുട്ടികളുടെ ടീച്ചേഴ്സ്, അവർ തന്നെ ഒരു റോൾ മോഡൽ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിന്റെ അഡിക്ഷനിൽ നിന്ന് മാറാനായിട്ട് എളുപ്പമാണ്, അല്ലെങ്കിൽ അഡിക്ഷൻ വരാതെ ഇരിക്കും. പിന്നെ ഈ ഹീറോസ് നമ്മുടെ മൂവീസിനകത്തൊക്കെ കാണുന്നത് പോലെ പുകവലിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് ഇവർക്കും ഈ അഡിക്ഷനിലേക്ക് പോകണമെന്നൊരു മോഹം ഉണ്ടാവുന്നത്. അപ്പൊ അതൊന്നും കാണിക്കാതിരിക്കുക, നമ്മൾ റോൾ മോഡലായി, എന്നിട്ട് ഇവരോട് ഇതിന്റെ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എന്നെങ്കിൽ ഡെഫിനറ്റ്ലി കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് പൾമനോളജിസ്റ്റ് ഡോക്ടർ സോഫിയ ഫിലിപ്പ്.

0: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
1: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഇത് എന്നതാ വർക്കിച്ചായ കയ്യില്? മൈക്രോസ്കോപ്പോ?
2: മൈക്രോസ്കോപ്പ് അല്ല, ടെലസ്കോപ്പ്. ടെലസ്കോപ്പ്?
1: അത് എന്നാത്തിനാ നിങ്ങക്ക്?
2: എനിക്ക് അന്യഗ്രഹങ്ങളെ കാണാൻ.
1: ഇനി ഇവിടത്തെ പോരാഞ്ഞിട്ട് അവിടെയും കൂടി പോയി പ്രശ്നം ഉണ്ടാക്കാനാണോ?
2: ഏയ്, എനിക്കിങ്ങനെ അന്യഗ്രഹങ്ങളെ കണ്ടിങ്ങനെ ഇരിക്കണം?
1: വർക്കിച്ചായ, ഇവിടെ ഇഷ്ടം പോലെ പ്രകൃതി ഭംഗിയില്ലേ? പിന്നെ എന്നാത്തിനാ ഈ അന്യഗ്രഹം?
2: ഇവിടുത്തെ ആസ്വദിച്ചിട്ട് എന്നാ കിട്ടാനാ?
1: പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരുടെ ഇടയില് മദ്യപാനവും പുകവലിയും കുറയുമെന്ന്
2: ആര് പറഞ്ഞു?
1: ബ്രിട്ടനിലെ എക്സിറ്റർ സർവകലാശാല.
2: തെളിവുണ്ടോ?
1: അവര് 18 രാജ്യങ്ങളിലായി ഏകദേശം 18,000 പേരിൽ ഒരു സർവേ അങ്ങ് നടത്തി.
2: എവിടെയുള്ളവരെ വെച്ച്?
1: പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ താമസിക്കുന്നവരെ വെച്ചാണ് സർവേ നടത്തിയിരിക്കുന്നത്.
2: എന്നിട്ട്
1: കേട്ടോ, ഇവരൊക്കെ പുകവലിക്കാരും മദ്യപാനികളും ഒക്കെ ആകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്.
2: പക്ഷെ തങ്കമ്മേ, എന്റെ ലക്ഷ്യം മറ്റ് ഗ്രഹങ്ങളാണ്.
1: ഓ, തുടങ്ങി.
2: ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉള്ളതാണ് സൗരമണ്ഡലം.
1: ഓ, അറിയാം അറിയാം.
2: പക്ഷെ നമുക്കതിൽ എത്ര എണ്ണത്തിനെ അറിയാം?
1: അതാണ്, ഒന്നും അറിയത്തില്ല.
2: പുതിയത് കണ്ടെത്തണം. മനുഷ്യ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാവണം. അതാണ് എന്റെ ആഗ്രഹം.
1: പുതിയ എന്നാ കണ്ടെത്താനാ?
2: പുതിയൊരു ഗ്രഹം. തെക്കേക്കുറുവയിലിൽ വർക്കി കണ്ടുപിടിച്ച

0: ഗ്രഹം.
1: ഓഹോ,
0: പുതിയ ഗ്രഹം കണ്ടുപിടിച്ച അതിനെന്നാ പേരിടും?
1: നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ അത്യാഗ്രഹം.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

ആകാശവാണി കൊച്ചി 102.3 സമയം 7 മണി കഴിഞ്ഞ 24:32. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേ ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബച്ചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്.

0: ഉപയോഗിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-നും 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ALNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ALNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIMൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക 1-ാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027-ൽ 39-ാമത് ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ്

0: നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേനാ ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 25 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു കാലത്ത് പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ശീലം ഇന്ന് ലിംഗഭേദമന്യേ സ്ത്രീകളിലേക്കും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സാമൂഹിക മാറ്റങ്ങൾ, നഗരവൽക്കരണം, മാധ്യമങ്ങളുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം, തൊഴിലിടങ്ങളിലെ അമിത സമ്മർദ്ദം, തെറ്റായ സൌഹൃദങ്ങൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഇവയൊക്കെയാവാം സ്ത്രീകളെയും ഈ ദുശീലത്തിന് അടിമകളാക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിന് വന്ന തെറ്റായ വ്യാഖ്യാനവും സ്ത്രീകളെ ഇതിലേക്ക് നയിക്കുന്നതായി കാണാം. പുകവലി വിരുദ്ധ ദിനമായ ഇന്ന് കൌമാരക്കാരും യുവതികളും പിന്തുടരുന്ന പുകവലി എന്ന ദുശീലത്തെക്കുറിച്ചാണ് സമകാലികം.
2: ഞങ്ങളുടെ നാട്ടിലെ ഇപ്പോ ഐടി സ്ഥാപനങ്ങളൊക്കെ വന്നതിന് ശേഷം പുകവലി കൂടുതലാണ്. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകളാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്.
1: തൊഴിലിടങ്ങളിൽ നിന്ന് രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ ചായ കുടിക്കാൻ എത്തുകയും ഒപ്പം പുകവലിക്കുകയും ചെയ്യുന്നത് പതിവായി കാണാറുണ്ടെന്ന് കാക്കനാട് സ്വദേശി നാസർ.
2: എട്ടുമണി മുതൽ രണ്ടു മണി വരെയൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് കടകൾ കേന്ദ്രീകരിച്ച് പുകവലിക്കുക, ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, അലുവ, ജിലേബി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് വെറുതെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കേന്ദ്രീകരിച്ച് വന്ന് ചായ കുടിയും എന്നുള്ള ഇതാണ് പറയുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ സെക്യൂരിറ്റിയും കാര്യങ്ങൾ ഇങ്ങനെ കൊന്നുകൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കാക്കനാട് എൻജോ ക്വാർട്ടേഴ്സ്, പടമോള്, കൃഷിന്റെ പരിസരം, ഇപ്പൊ പാർക്കിന്റെ സൈഡ്, ഈ ഭാഗങ്ങള്, ഹോസ്റ്റലുകളൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ വരിക, ചായ കുടിക്കുക, തീർത്ത് വിളിക്കുക എന്നുള്ള രീതിയിലേക്കായിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ആരോഗ്യം മാത്രമല്ല, ആ പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്കും അല്ലാത്ത ബുദ്ധിമുട്ടുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ജോലി എടുപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് വരുന്ന പെൺകുട്ടികൾ, ഒരു 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സൊക്കെ ഉള്ള ആളുകൾ നാട്ടിൻ പുറത്തുനിന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും തരത്തിൽ സൈഡ് ജോലി എടുത്ത് ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുകവലിക്ക് അടിപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു പോകുന്നുണ്ട്. ആൺപിള്ളേരുടെ കൂടെ, സുഹൃത്തുക്കളെ കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കുമ്പോൾ ഒന്ന് വലിച്ചില്ലെങ്കിൽ ഞാൻ ചെറുതായി പോകും എന്നുള്ള തോന്നല്, കാരണം നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ്.

0: വല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സിറ്റികളിലേക്ക് ജോലി അന്വേഷിച്ചാൽ പഠിക്കാനായിട്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് എത്തുന്ന കുട്ടികളുടെ പാരന്റ്സ് ഇവരുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് അവരെ ഒന്ന് പ്രായവർത്തി കഴിഞ്ഞ ആൾക്കാരാണ്, നമുക്ക് എത്രത്തോളം അതിനകത്ത് ഇടപെടാൻ പറ്റുമെന്ന്. എന്നാലും അവരെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പുകവലിയുടെ വേറൊരു കേന്ദ്രം മയക്കുമരുന്നിന്റെ രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആളുകൾ വല വിരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തൊരു കച്ചവടക്കാരനോട് സംസാരിച്ചു, ചേട്ടാ ഇതും ഞങ്ങൾ നിർത്തി കഴിഞ്ഞിട്ടാണ് ഈ കച്ചവടം പോകുമെന്ന് പറയുന്നത്. പക്ഷെ ആർക്കും ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. വ്യക്തി സ്വാതന്ത്ര്യമായി മറ്റവരുടെ ഇതിനകത്ത് ഇടപെടുന്ന രീതിയായി, വലിയ പ്രശ്നമാണത്.
1: രാജഗിരി കോളേജിലെ സാമൂഹിക പ്രവർത്തന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും രജിസ്റ്റേർഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായ ഡോക്ടർ അനീഷ് കെ ആർ.
2: 2012 2016 നടന്ന രണ്ട് പഠനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ രണ്ടിലും പറയുന്നത് പെൺകുട്ടികളുടെ ഇടയിൽ പുകവലിയുടെ ഉപയോഗം ആൺകുട്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളുടെ ഒപ്പം അല്ലെങ്കിൽ പോലും അടുത്ത രീതിയിൽ പുകവലി ഉപയോഗിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മളിപ്പം കൂടുതലായിട്ട് കാണുന്നത് കഫേ സംസ്കാരവും രാത്രി ജീവിതത്തിന്റെ കൂടുതലും കാണപ്പെടുന്നുണ്ട്. പുകവലി എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രവർത്തനമാണെന്ന് അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആണെന്നുള്ള തോന്നൽ പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ കൂട്ടം കൂടുമ്പോൾ ഉപയോഗിക്കുന്ന പുകയുടെ ഉപയോഗം പതിയെ അത് മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതില് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിവെൻഷൻ തുടങ്ങണമെങ്കിൽ പുകയിലേക്ക് തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്കുള്ള ഈ യാത്ര തടയാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ് സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പ്രക്രിയയുണ്ട്. അതേപോലെ ഔട്ട്റീച്ച് ആൻഡ് ഡ്രോപ്പിൻ സെന്റർ എന്ന് പറയുന്ന മറ്റൊരു പ്രോജക്റ്റും ഉണ്ട്. ഈ രണ്ട് പ്രോജക്ടുകളും ചെയ്യപ്പെടുന്നത് പുകയില അതേപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ ഈ ODAC എന്ന പ്രോജക്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്ട് ആണ്. അവിടെ പലപ്പോഴും പെൺകുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. രാജഗിരി കോളേജിന്റെ തന്നെ ഒരു പ്രവർത്തനം നമുക്ക് ODAC പ്രോജക്ട് ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം പെൺകുട്ടികളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പുകയിലയിലൂടെയാണ് മയക്കുമരുന്നിലേക്കും മറ്റ് പദാർത്ഥങ്ങളിലേക്കും കടന്നിരിക്കുന്നത്. പെൺകുട്ടികൾ ഒരു ഹിഡൻ പോപ്പുലേഷൻ ആണ് പലപ്പോഴും നമ്മൾ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ചില സ്റ്റിഗ്മ മൂലം പെൺകുട്ടികൾ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ചികിത്സയിൽ സഹകരിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 16 മുതൽ 25 വയസ്സുള്ള ആളുകളാണ് കൂടുതൽ നമ്മുടെ ഈ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് പലപ്പോഴും പ്രോജക്ടുകൾ പ്രവർത്തിക്കുന്ന ആളോട് സംസാരിക്കുന്നത് പറയുന്നത് പെൺകുട്ടികളെ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അതിന് കാരണം പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നില്ല. 2, ചികിത്സാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവർക്ക് അതിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. കാരണം സമൂഹം അതിനെ ഉൾക്കൊള്ളുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം ഉപയോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം വളരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ വർക്ക് പ്രഷർ ഉണ്ട്. IT മേഖലയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിലൊക്കെ പലപ്പോഴും ഈ ജോലിയുടെ ഒരു ആധിക്യം അല്ലെങ്കിൽ സമയത്തിന്റെ വ്യത്യാസങ്ങൾ ഇതൊക്കെ പലപ്പോഴും ആളുകളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ ഒരാൾ ഉപയോഗിക്കുന്നു, അവരും മറ്റുള്ളവരെ പകരുന്നു. അപ്പൊ അതൊരു സാമൂഹിക പ്രക്രിയയായിട്ട് മാറുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അഡിക്ഷനിലേക്ക് പോകും. ഈ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. 3 ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. അതിൽ പ്രൈമറി പ്രിവെൻഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആളുകളെ ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാവുന്നതാണ്. പ്രൈമറി പ്രിവെൻഷൻ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, അവബോധം സൃഷ്ടിക്കൽ, അത്തരം കാര്യങ്ങളാണ്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ദോഷകരമായ പ്രവർത്തിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് പ്രതിരോധിക്കുന്ന പ്രക്രിയയാണ് സെക്കൻഡറി പ്രിവെൻഷൻ നടക്കുന്നത്. പിന്നെയുള്ളത് ടെർഷ്യറി പ്രിവെൻഷൻ ആണ്. അതായത് ഒരാൾ അകപ്പെട്ടു, അഡിക്ഷനിലേക്ക് എത്തി, പ്രശ്നമായി മാറുമ്പോൾ പിന്നെ അവർക്ക് നമുക്ക് ചികിത്സ വേണ്ടിവരും.
1: കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ജോലി ചെയ്യുന്ന തോമസ് മൈജോ.
3: ഞങ്ങൾ സ്കൂളുകളെ ആന്റി ഡ്രഗ്സ് അവയർനെസ് സെഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ പെൺകുട്ടികൾ അടക്കം ചെയ്യാറുള്ളതാണ്. പുകവലി തുടങ്ങിയ ശേഷം പിന്നെ നിർത്താൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ അവർക്ക് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മീൻസ് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ഒരു ഇടയായിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. ഇപ്പോ സിഗരറ്റ് വലിയിലായിരിക്കും ചിലപ്പോ തുടങ്ങുന്നത് ആ ഒരു കുട്ടി, പിന്നീട് മറ്റു ലഹരികളിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു ബേസിക് ആയിട്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ആ കുട്ടിയുടെ ആ ചിന്തയിൽ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ പോലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ചിലപ്പോ പല പ്രേരണകളായിരിക്കും ആ കുട്ടികൾ പറയുന്നതും യൂസ് ചെയ്ത് തുടങ്ങി. ചിലപ്പോ മള്ളി കാണുന്നത് കാണുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഭൂരിഭാഗം കുട്ടികളിൽ നിന്ന് ഷെയർ ചെയ്ത് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളിലേക്ക് കൂടുതൽ വന്നിരിക്കുന്നു. ആ ഒരു യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പോ ആ ഫ്രണ്ട്സിന്റെ കാറ്റഗറിയിലേക്ക് ചെല്ലുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പോകുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ട് അതിൽ നിന്ന് പുറത്തു വരണമെന്ന്. ഒരു തവണ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ പ്രയാസമാണെന്ന് ആ കുട്ടിയും തന്നെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്കത് ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇപ്പൊ കടകളിൽ നിന്നാണ് മേഖലയിലും പലരും അഭിപ്രായം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കടകളിൽ നിന്ന് സിഗരറ്റ് വാങ്ങുന്നതിൽ എയ്റ്റ് കാറ്റഗറി പറയുന്നത് 10-ാം ക്ലാസ്സിന് മേളിലേക്കുള്ള കുട്ടികളാണ് കൂടുതലും കണ്ടുവരുന്നത്.

0: വെക്കേഷൻ ടൈമിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെൺകുട്ടികൾ ഇൻവോൾവ് ആകുന്നത്. മനസ്സിന്റെ അളവ് പൊതുവെ ഞങ്ങൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിൽ വെച്ച് ഇപ്പൊ നോക്കുമ്പോൾ വളരെ അധികമാണ്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ചുറ്റുപാടിൽ ഉണ്ടായ മാറ്റങ്ങളായിരിക്കാം. ചില കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസ് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങളാണ് കുട്ടികൾ ഷെയർ ചെയ്യുന്നത്. അവർക്ക് ഒരാൾ ഷെയർ ചെയ്യാനില്ല, ചിലപ്പോൾ ഒരു ട്രെൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുട്ടികളാണ് കൂടുതലും കണ്ടുവരുന്നത്.
1: പുകവലിക്കുന്ന പെൺകുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് പലപ്പോഴും വളരെ വൈകിയാണ് എന്നത് ദുഷ്കരമാക്കുന്നു.
2: ഫ്യൂസിന്റെ പ്രവേലനത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അത് കുട്ടികളുടെ ഇടയിൽ. അത് കേരളത്തിൽ കാണുന്ന ഒരു ഫിനോമിനയാണ്.
1: ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു പദ്ധതിയാണ് പ്രൊജക്ട് വേണ്ട. ഇതിന്റെ പ്രൊജക്ട് ഹെഡ് ശാലിനി ജോർജ്.
2: Children between the ages of 11 and 22 ആണ് ഈ പ്രവേലൻസ് അധികവും കാണുന്നത്. അതില് ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള ഒരു വ്യത്യാസമില്ല. സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ടുബാക്കോ തൊട്ട് ഹാർഡ് ഡ്രഗ്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടും. ടുബാക്കോ യൂസേജ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയിൽ ഭയങ്കര പ്രവേലന്റ് ആണ്. ഇതിന് വേണ്ട ഹെൽപ്പ് പെൺകുട്ടികളുടെ ഇടയിൽ എത്തുന്നത് വളരെ താമസിച്ചാണ്. പലപ്പോഴും ഗേറ്റ്വേ സബ്സ്റ്റൻസ് ടുബാക്കോയിൽ തുടങ്ങി ഇത് വേറെ സീരിയസ് സബ്സ്റ്റൻസിലേക്ക് മാറി ഒത്തിരി ഡിലേഡ് ആയിട്ടാണ് ഇന്റർവെൻഷന് സീക്കാനായിട്ട് ഫാമിലീസ് വരുന്നത്. അപ്പോഴത്തേക്കും ഒരുമാതിരി ലേറ്റ് ആയി കഴിഞ്ഞു. ഇത് ഒരു എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും സാധനത്തിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാവും. ഇപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കണോന്നാണ് ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹം. അതായത് എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് പ്ലസന്റ് ആക്കാനായിട്ട് നോക്കുന്ന ഒരു നിമിഷത്തില് നമ്മൾ എന്തെങ്കിലും ഒരു മെക്കാനിസം തപ്പും. അതാണ് നമുക്ക് വിഷമം വരുന്ന ഉടനെ ഒന്നെങ്കിൽ ഫോൺ എടുത്ത് നമ്മൾ വല്ലവരും വിളിക്കും, പാട്ട് കേൾക്കും, സിഗരറ്റ് വലിക്കും. അങ്ങനെ എല്ലാവർക്കും പല രീതിയിലുള്ള കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. അത് കുട്ടികൾ കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് പലപ്പോഴും ഈ സബ്സ്റ്റൻസസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ വന്ന ഒരു പ്രശ്നം. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് നോർമലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു തരം ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് കേസസ് ദാറ്റ് 5-year-old ഇതുപോലെ സിഗരറ്റ് വലി തുടങ്ങി. അത് എപ്പോഴും വീട്ടിൽ ആരെങ്കിലും ഉപയോഗിച്ച് അതിന്റെ സിഗരറ്റ് ബട്ട്സ് അവിടെ ഇവിടെ ഇരിക്കുന്നത് വെച്ച് ആ കുട്ടി ഇങ്ങനെ ആക്ട് ചെയ്ത് നോക്കി ഒരു ഹാബിറ്റ് ആയി തുടക്കം അത് കാണാറുണ്ട്, എസ്പെഷ്യലി യങ് ചിൽഡ്രന്റെ ഇടയിൽ.
1: പുകവലി മൂലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്.
3: ആശുപത്രിയിൽ ദിവസവും ഞാൻ കാണുന്ന നിരവധി രോഗികളിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് രോഗത്തിന് പിന്നിൽ നേരിട്ടോ പരോക്ഷമായോ പുകയില ഉപയോഗം തന്നെയാണ് കാരണം.
1: എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് ശശിധരൻ.
3: സിഗരറ്റ്, ബീഡി, ഇ സിഗരറ്റ്, ഹുക്ക, പാൻ മസാല, ഗുഡ്ക, രൂപം മാറിയാലും വിഷം ഒരുപോലെ തന്നെയാണ്. ഒരു സിഗരറ്റിൽ ആയിരക്കണക്കിന് രാസവസ്തുക്കളുണ്ട്. അവയിൽ പലതും ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. പുകവലി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശ ക്യാൻസർ ഇന്നും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ക്യാൻസറുകളിൽ ഒന്നാണ്. പക്ഷേ അതിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. വായ, തൊണ്ട, ശബ്ദകോശം, അന്നനാളം, മൂത്രാശയം, ഗർഭാശയമുഖം തുടങ്ങി ശരീരത്തിലെ നിരവധി അവയവങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത പുകവലി മൂലം വർദ്ധിക്കുന്നു. ക്യാൻസറിന് പുറമെ ഹൃദയാഘാതം, സ്ട്രോക്ക്, ശ്വാസതടസ്സം, COPD പോലുള്ള ഗുരുതര രോഗങ്ങൾക്കും പുകവലി പ്രധാന കാരണമാണ്. യുവാക്കളിൽ പോലും ഇന്ന് ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് ഇതും ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകളിലെ പുകവലി ശീലമാണ്. ചിലർ അതൊരു ഫാഷനായി കാണുന്നു, ചിലർ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണെന്ന് കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സ്ത്രീകളിൽ പുകവലി, ഗർഭധാരണ പ്രശ്നങ്ങൾ, ഗർഭപാത്ര സംബന്ധമായുള്ള അസുഖങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രസവ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളിൽ കുറഞ്ഞ ജനനഭാരം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. പുകവലിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾക്കും അണുബാധകൾക്കും കൂടുതൽ സാധ്യതയുണ്ട്. പലരും ചോദിക്കും, ഡോക്ടർ, ഞാൻ കുറച്ച് മാത്രമേ വലിക്കാറുള്ളൂ, അതും അപകടമാണോ? അതിന്റെ ഉത്തരം അതെ എന്നാണ്. സുരക്ഷിതമായ അളവിൽ പുകവലി എന്നൊന്നുമില്ല. ദിവസത്തിൽ ഒരു സിഗരറ്റ് പോലും അപകട സാധ്യത കൂട്ടും. പാസീവ് സ്മോക്കിംഗ് അഥവാ മറ്റൊരാൾ വലിക്കുന്ന പുക ശ്വസിക്കേണ്ടി വരുന്നതും വളരെ അപകടകരമാണ്. ഇന്ന് യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ സിഗരറ്റുകളും വേപ്പിംഗുമാണ്. ഇത് സുരക്ഷിതമാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇവയും ശ്വാസകോശത്തെയും ഹൃദയത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ്. നിക്കോട്ടിൻ അടിമത്തം ഉണ്ടാക്കുന്ന പ്രധാന കാരണവും ഇത് തന്നെയാണ്. പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് സാധ്യമാണ്. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ സഹായം തേടാൻ മടിക്കരുത്. ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും സഹായം തേടാം. കുടുംബത്തിന്റെ പിന്തുണ വളരെ പ്രധാനമാണ്. പുകവലി നിർത്തിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശ്വാസം എളുപ്പമാകും. മാസങ്ങൾക്കകം ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടും. വർഷങ്ങൾക്കകം ക്യാൻസറിന്റെയും ഹൃദയരോഗത്തിന്റെയും സാധ്യത കുറയും. ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മളും പുകവലിക്കില്ല, നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും പുകയിലിൽ നിന്ന് സംരക്ഷിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ജീവിതത്തെ സ്നേഹിക്കൂ, പുകയിലയെ ഒഴിവാക്കൂ.
1: ഇതേക്കുറിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചിൻ ഗവൺമെന്റ് യൂണിറ്റ് സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുറുപ്പ്.
4: ഇന്നത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്മോക്കിംഗ്.

0: ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഒരുപോലെ ഇന്ന് സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അറിയാണ്ട് പലർക്കും ഇതിന്ന് ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ കൺസേൺ, ക്യാൻസർ രോഗം ഉണ്ടാവും, അത് ശരിയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടാവും. പക്ഷേ അതിനുപരി ഇത് വരെ മയക്കുമരുന്നിലോട്ട് നയിക്കാനുള്ള എല്ലാ പ്രവണതകളും ഇതിൽ നമുക്ക് കാണുന്നു. സിഗരറ്റുകളിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിലാണ് ഉപയോഗിക്കുക. പലപ്പോഴും പുകയില ഉൽപ്പന്നങ്ങൾ മാറ്റി അതിൽ മയക്കുമരുന്ന് ചോടം ചെയ്യുന്നവർ അതിൽ ചേർത്താനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും. അവർക്ക് ഇതുകൊണ്ട് മാക്സിമം കസ്റ്റമേഴ്സ് ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത് പുകയില ഉൽപ്പന്നങ്ങളോ പുക വലിക്കുന്നവരോ അറിയാണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. അതിന്ന് പിന്മാറാൻ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ടൊബാക്കോ പ്രൊഡക്ട്സ് നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് പിന്മാറാം. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന്ന് പിന്മാറാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൂടുതൽ ഡോസിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരിക. മാനസിക വിഭ്രാന്തികൾ വരും, ശാരീരികമായിട്ടുള്ള വിഭ്രാന്തികൾ വരും. ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും വീണ്ടും അവർ മയക്കുമരുന്ന് എടുക്കാനുള്ള ഒരു പ്രവണത അവർക്ക് കൂടും. അപ്പോൾ പുകവലിയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. പലപ്പോഴും ഞങ്ങൾ പിള്ളേരോട് പറയാനുള്ളത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇത് വലിച്ചാൽ തീർച്ചയായിട്ടും രോഗങ്ങൾ ഉണ്ടാവാം. ഇത് വലിക്കാണ്ടും രോഗങ്ങൾ ഉണ്ടാവാണ്ട് പലതും ജനറ്റിക് ആയിരിക്കും, ഹെറിറ്ററി ആയിരിക്കും. ഈ പുകവലിയിൽ പെട്ടുകഴിഞ്ഞ് നമ്മൾ എന്തിനാണ് ഈ മരണത്തിനെ നമ്മൾ ക്ഷണിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇത് ഇന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പല ഗുണങ്ങൾ നമുക്ക് ശാരീരികമായിട്ടുണ്ടാവാം, മാനസികമായിട്ടുണ്ടാവാം. നമുക്ക് ഒരു നല്ല ബോഡി വാർത്തെടുക്കാം. നമ്മുടെ ശരീരം നമുക്ക് തന്ന ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ്. നമുക്കിത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും നമുക്ക് ഇല്ല. അപ്പോൾ എനിക്ക് ഈ സന്ദേശമാണ് പറയാനുള്ളൂ, കുട്ടികൾ വളരെയധികം സൂക്ഷിക്കുക. പുകവലി എന്ന് മാറാം, പക്ഷെ പുകവലിയിൽ നിന്ന് നിങ്ങൾ മയക്കുമരുന്നിലോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന് പിന്മാറാൻ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരും വളരെയധികം സൂക്ഷിക്കുക, പെൺകുട്ടികളും പ്രത്യേകിച്ച് സൂക്ഷിക്കുക. അതിൻ്റെ പ്രവണത നമ്മൾ പെൺകുട്ടികളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യാണ് പറയണതല്ല, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.
1: പുകവലി എന്ന വിപത്തിന് തടയിടാൻ നിയമങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ല, അതിന് ശക്തമായ വ്യക്തിബോധവും സാമൂഹിക പ്രതിബദ്ധതയും അനിവാര്യമാണ്. ലഹരി ഒന്നിനും പരിഹാരമല്ല, മറിച്ച് എല്ലാറ്റിന്റെയും അവസാനമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ സുസ്ഥിര വികസനത്തിന് അനിവാര്യമാണ്. പുകയിലയുടെ വിപണന തന്ത്രങ്ങളിൽ നിന്ന് സ്ത്രീകളെയും യുവതലമുറയെയും സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും അതിനൊപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സാമൂഹിക ബോധവൽക്കരണവും ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു നാളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തക്ഷൻകുന്നങ്ങാടിയിൽ തിരക്ക് ഏറി വരികയായിരുന്നു. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. കോടതിയിൽ വക്കീലന്മാരും ഗുമസ്തന്മാരും കക്ഷികളും വന്നു തുടങ്ങി. വരുന്നവർ ചിരുകണ്ഠന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ആ കുടുംബത്തെ അവിടെ അങ്ങനെ ഇരുത്തുന്നതിൽ കുഞ്ഞിക്കേളുവിനും രാമറിനും പന്തികേട് തോന്നി. എവിടെയാണ് ഒന്ന് മാറ്റിയിരുത്തുക? മാത്രവുമല്ല, ഇവരുടെ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരമാർഗവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പടിഞ്ഞാറ് നിന്നും കുതിരവണ്ടി വരുന്ന ഒച്ച കേട്ടത്. ഇമ്പിച്ചന്റെ കുതിരവണ്ടിയാണതെന്ന് ദൂരത്തു നിന്നേ രാമർ തിരിച്ചറിഞ്ഞു. അതിന്റെ ഒച്ച അകലെ നിന്നേ തിരിച്ചറിയാൻ കഴിയും. കോടതിയിലേക്ക് വരുന്ന ആരെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് ശ്രീധരൻ ഡോക്ടറായിരുന്നു. കൂടെ ദാമോദരൻ കമ്പൗണ്ടറുമുണ്ട്. കണ്ണച്ചന്റെ ഭാര്യയുടെ ബോധക്ഷയം മാറ്റിയെങ്കിലും അയാളോട് എന്തുകൊണ്ടോ രാമറിനത്ര പ്രതിപത്തി തോന്നിയിരുന്നില്ല. എന്തോ ഒരു കള്ളത്തരം അയാളിൽ ഉണ്ടെന്നാണ് രാമറിന്റെ വിശ്വാസം. ബാങ്കിന്റെ മുമ്പിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ

0: കുതിരവണ്ടി നിർത്തി ശ്രീധരൻ ഡോക്ടർ ഇറങ്ങി. പിറകിൽ ദാമോദരൻ കമ്പൗണ്ടറും കുഞ്ഞിക്കേളുവും രാമറും അവർക്കടുത്തേക്ക് ചെന്നു. ഞാനൊരു രോഗിയെ നോക്കാൻ വെങ്കപ്പാറ പൊയിലിലേക്ക് പോവുകയാണ്. എന്താ ഇവിടെ പ്രശ്നം? കുഞ്ഞിക്കേളു കുടിയിറക്കലിൻ്റെ കാര്യം ഡോക്ടർക്ക് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ട ശേഷം ഡോക്ടർ ചിരുകണ്ഠൻ്റെ അടുത്തേക്ക് ചെന്നു. ഒന്നും പേടിക്കേണ്ട, പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ചിരുകണ്ഠൻ നിറകണ്ണുകളോടെ കൈകൂപ്പിക്കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരുമില്ല ദർസറേ. ആര് പറഞ്ഞു നിങ്ങൾക്ക് ആരുമില്ല എന്ന്? ഞങ്ങളെല്ലാം കൂടെയുണ്ട്. കുതിരവണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പായി കുഞ്ഞിക്കേളുവിനെയും രാമറേയും ഡോക്ടർ അടുത്തേക്ക് വിളിച്ചു. ചിരുകണ്ഠന് നമുക്കൊരു വീട് വെച്ചു കൊടുക്കണം. അതിനുള്ള സ്ഥലം എവിടെയെങ്കിലും കണ്ടുപിടിക്കുക. എൻ്റെ സഹായം എന്തായാലും ഉണ്ടാകും. ഡോക്ടർ പോയപ്പോഴാണ് ചിരുകണ്ഠൻ്റെ പ്രശ്നത്തിന് പരിഹാരമാർഗം അവരുടെ മനസ്സിലേക്കും കടന്നു വന്നത്. ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ വീട് വെച്ചു കൊടുക്കണം. അതിന് ആദ്യമായി സ്ഥലം കണ്ടെത്തണം. അല്പം സ്ഥലം തരാൻ ആരാണ് തയ്യാറാവുക? കൊവ്വപ്പുറത്ത് കണ്ണൻ്റെ കയ്യിൽ ധാരാളം പറമ്പുണ്ട്. അയാൾ സ്ഥലം തരുമോ? കുഞ്ഞിക്കേളു ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു. അയാൾ രാമറോട് പറഞ്ഞു, നിന്റെ കണ്ണച്ചനോട് സ്ഥലം ചോദിച്ചാലോ? ഓറെ, ഈ നാട്ടിൽ അല്പം മനുഷ്യപ്പറ്റുള്ള ജന്മിയുള്ളൂ. ചോദിച്ചു നോക്കാം, രാമറും സമ്മതിച്ചു. അവർ ചെല്ലുമ്പോൾ കണ്ണച്ചൻ ഇളയ മകളോടൊത്ത് കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം അങ്ങനെ ഇരിക്കാറുണ്ട്, കൂടെ മകളും കാണും. എന്നാൽ മൂത്ത മകൾ അദ്ദേഹമുള്ള സമയത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറുമില്ല. രാമറെ കാലത്ത് കാണാഞ്ഞപ്പോൾ ഞാനോർത്തു നാടകം കണ്ട ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി കാണുമെന്ന്, രാമറെ നോക്കി കണ്ണച്ചൻ പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ രാമർ ഭവ്യതയിൽ മാറി നിന്നു. കുഞ്ഞിക്കേളുവിനെ നോക്കി കണ്ണച്ചൻ ചോദിച്ചു, എന്താ കുഞ്ഞിക്കേളു, ഇനിയിപ്പോഴ് അകത്തോ പുറത്തോ? നാടകത്തിൽ പിടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ കുഞ്ഞിക്കേളു അത്ഭുതപ്പെട്ടു. തൻ്റെ നാടകത്തിലെ എല്ലാ വിവരവും കൃത്യമായി കണ്ണച്ചൻ അറിഞ്ഞു വച്ചിരിക്കുന്നു. കണ്ണച്ചൻ ഇന്നലെ നാടകം കണ്ടിരുന്നോളി? ഞാൻ കണ്ടില്ല, കളി കണ്ട ഇവിടത്തെ പണിക്കാരാ വിശേഷങ്ങൾ പറഞ്ഞത്. നാടകവും ഓരിക്ക് ഇഷ്ടായത്രേ. അതിൽ ജന്മിമാരെയൊക്കെ നന്നായി കളിയാക്കുന്നുണ്ടല്ലേ? അതും വേണം, മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന ജന്മിമാര് എല്ലാ നാട്ടിലുണ്ട്. ഓരെക്കുറിച്ചൊക്കെ നാടകത്തിലൂടെയാ പറയേണ്ടത്. കുഞ്ഞിക്കേളുവിന് സന്തോഷമായി. താൻ നാടകത്തിൽ വ്യക്തമായും പറഞ്ഞ കാര്യങ്ങൾ നാടകം കാണാത്ത ഒരാളിൽ എത്തിയിരിക്കുന്നു. നാടകം എഴുതിയതിലുള്ള സംതൃപ്തി അറിഞ്ഞ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. തെല്ലിട കഴിഞ്ഞ് കണ്ണച്ചൻ അന്വേഷിച്ചു, എന്താ രണ്ടാളും കൂടി ഒന്നിച്ച്? കുഞ്ഞിക്കേളു വെറുതെ വരില്ലല്ലോ. കുടിയിറക്കപ്പെട്ട ചിരുകണ്ഠൻ്റെ കുടുംബം, അവരുടെ ദയനീയ അവസ്ഥ എല്ലാം വിവരിച്ച ശേഷം കുഞ്ഞിക്കേളു പറഞ്ഞു, പോരുമ്പോൾ ഞാൻ അവരെ എൻ്റെ പീഡികക്കോലായിൽ ഇരുത്തിയിരിക്കുകയാണ്. രണ്ട് ബാല്യക്കാരത്തി കുട്ടികളുള്ള കുടുംബത്തെ നിരത്തിൽ നിർത്തുന്നത് ശരിയല്ലല്ലോ. കണ്ണച്ചൻ ഉടൻ പറഞ്ഞു, അതെന്തായാലും നന്നായി, പക്ഷേ ഞാനെന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞില്ല. കുഞ്ഞിക്കേളു രാമറിൻ്റെ തോളിൽ ചെറുതായൊന്ന് സ്പർശിച്ചു. രാമർ പതുക്കെ, ഓലിക്കൊരു ചെറ്റ കുത്താൻ കണ്ണച്ചൻ സ്ഥലം കൊടുക്കുമെന്ന് അറിയാനാ കുഞ്ഞിക്കേളു വന്നത്. ശ്രീധരൻ ദർസറും പറഞ്ഞിനി. കണ്ണച്ചൻ മോളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. പായൽ അല്പം പോലുമില്ലാത്ത കുളത്തിനടിവരെ നന്നായി കാണാൻ കഴിയുമായിരുന്നു. കണ്ണച്ചൻ ഏറെ നേരം ജലോപരിതലത്തിലേക്ക് നോക്കി, പിന്നെ കുളത്തിൻ്റെ അതിരിൽ നിന്നും തുടങ്ങുന്ന വയൽപ്പരപ്പിലേക്ക് കണ്ണുകൾ ഉയർത്തി. കന്നിമഴ പെയ്താൽ അവിടെ പണി തുടങ്ങുകയായി. വയൽവരമ്പിൻ്റെ പച്ചപ്പുകളിൽ തൂങ്ങി നിൽക്കുന്ന മഞ്ഞിൻ തുള്ളികൾ വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. കണ്ണച്ചൻ എന്താണൊന്നും പറയാത്തത്.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: സന്ധ്യ, എറണാകുളം. സാർ, എന്റെ മോന് വേണ്ടിയിട്ടാണ്. ബി കോം കഴിഞ്ഞ് ബി കോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഒരു പുതിയൊരു കോഴ്സ്, എൻറോൾഡ് ഏജന്റ്
2: കോഴ്സിന് പോവാനോ?
3: ആ, അതിന് പോകാൻ താല്പര്യമുണ്ട്.
2: കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് എൻറോൾഡ് ഏജന്റിന് പോകണമെന്ന് താല്പര്യം അല്ലേ?
3: അതെ.
2: നല്ല കോഴ്സാണ്.
3: അതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്?

0: കുറച്ചും കൂടി പുറത്താണ് ഇന്ത്യയിലെ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ വരണേ ഉള്ളൂ.
1: കുറച്ചും
0: കൂടി പുറത്താണ്. ഏത് സ്ഥാപനമാണ് കോഴ്സ് കൊടുക്കുന്നത്?
1: കാക്കനാട് ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചപ്പോൾ അതിനെ പറ്റി അറിഞ്ഞത്.
0: ഇന്ത്യൻ ബേസ്ഡ് ആണെങ്കിൽ വേറെ കോഴ്സ് നോക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പുറത്തു പോകാൻ തയ്യാറാണെങ്കിൽ ഈ കോഴ്സിന് ചേരുക. നല്ലതാണ് കേട്ടോ, അത് പുതിയൊരു കോഴ്സ് ആണ്, കോൺസെപ്റ്റൽ കോഴ്സ് ആണ്, നല്ലതാണ്, ജോലി കിട്ടും.
1: ഇപ്പൊ ഒരു 6 മാസമാണ് അവര് പറഞ്ഞത്. അത് കഴിഞ്ഞ്
0: അവര് ഓഫ്ലൈൻ ആണോ, ഫുൾ ടൈം ആണോ?
1: ഓഫ്ലൈൻ
0: ആണ്. അപ്പൊ പറ്റില്ല. അപ്പൊ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് പി ജി ഒക്കെ ചെയ്യാം, ജോലിയുടെ കൂടെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഇവര് പറഞ്ഞ ഒരു കോൺസെപ്റ്റൽ കോഴ്സ് എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, ഓരോ പ്രൊജക്ട് ഓരോ സംഭവത്തിന്റെ ഒരു ഏജൻസിമാര് ഇവർ എൻറോൾ ചെയ്യാം, മനസ്സിലാണ്ടോ? ഒരു വർക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഇവർ അതിന്റെ കംപ്ലീറ്റ് കസ്റ്റോഡിയൻ ആയിട്ട് വർക്ക് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇത് ഫേമസ്.
1: യു എസ് ടാക്സ്
0: അതെ.

0: രാജ്യങ്ങളിലാണ് ഇത് ഫേമസ്
1: എൻറോൾഡ്
0: ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പണി ഇവരെ ഏൽപ്പിച്ചേക്കാം. അവർ അവർ ഓതറൈസ്ഡ് ആണ്, സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പരീക്ഷയൊക്കെ പാസ്സാകണം. ലൈസൻസി എന്നൊക്കെ പറയും. ഇത് വേറെ ബിസിനസ്സിൽ എൻറോൾഡ് ഏജന്റ്, കമേഴ്സ് ടാക്സിംഗില്, ലൈസൻസിങ്ങില്, ഇൻഷുറൻസിലൊക്കെ എൻറോൾഡ് ഏജന്റ്സ് ഉണ്ട്. ആക്ച്വറൽ സയൻസ് പഠിച്ചവർക്ക് എൻറോൾഡ് ഏജന്റ് ആണ്, അപ്രൈസർ എന്നൊക്കെ പറയും. അങ്ങനത്തെ വാക്ക് നല്ലതാണ്, ചേർക്കാം.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേന ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ കൺസെഷൻ കാർഡ് ഡിജിറ്റലാക്കാൻ തീരുമാനം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് സ്റ്റുഡന്റ്സ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ RTO അറിയിച്ചു. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ബീന മാഡം,
2: വെയിറ്റ്, where is your manager സുഭാഷ്? This is a corporate office, not a fish market, you know. How many times I've told you, you have to knock on the door before entering any room.
1: ഹോ, നരസിംഹ സിനിമയിലെ മമ്മൂട്ടി കോടതി പറയണ പോലെയുണ്ട്. പക്ഷേ സബ്ടൈറ്റിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവും കൂടെ ചെയ്തേനെ.
2: ഓക്കേ ഓക്കേ, ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ടു മെയിൻറ്റെയിൻ സം ഡെക്കോറം.
1: ഡെക്കറേഷൻ? ഓ, ഐ ഡു ഡെക്കറേഷൻ ഓൾസോ മാഡം. മാഡത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലേ. ഞാൻ ഡെക്കറേഷൻ എന്ത് വേണം? നമുക്ക് ചോപ്പ കളർ ബലൂൺ വാങ്ങിക്കട്ടെ?
2: ഓ നോൺസെൻസ് സുഭാഷ്, ഡെക്കറേഷൻ അല്ല, ഡിക്കോറം. DECORUM, ഡിക്കോറം, മര്യാദ. ഓഫീസിൽ ചില ചിട്ടകളൊക്കെ പാലിക്കണമെന്ന് മനസ്സിലായോ?
1: ചിട്ടകളല്ല മാഡം, ചിട്ടകളായിരിക്കും.
2: Whatever. Oh, my bad. ചിട്ട. Yeah, that's what I meant. You know, when we enter a room, you should knock first. Then you should ask, excuse me. Okay? എവിടെ പറയൂ?
1: Excuse me.
2: No. It's excuse me. You should tell this to grab one's attention. ഇപ്പോൾ ഒരാൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അറ്റൻഷൻ കിട്ടണം. അല്ലെങ്കിൽ അറിയാതെ ഒരാളുടെ ബോഡിയിൽ മുട്ടി. അപ്പോൾ എന്താ പറയണ്ടേ?
1: എക്സ്ക്യൂസ് മീ.
2: കറക്റ്റ്. ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സുഭാഷ്. യു ഷുഡ് ലേൺ ഇറ്റ്.

0: എക്സ്ക്യൂസ് മീ മാഡം,
1: യെസ്.
0: അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്,
1: യെസ്, എന്തിനാ വന്നത്? വൈ ഡിഡ് യു കം?
0: അത് MD വളരെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. എന്തോ എമർജൻസി ആണെന്ന് പറയാൻ പറഞ്ഞു.
1: വാട്ട്? എന്നിട്ട് ഇപ്പാണോടോ പറയുന്നത്? കർത്താവ്, എന്റെ പ്രൊമോഷൻ.
0: അല്ല, അത് മാഡനെ എന്ന് പറയാൻ സമ്മതിച്ചാലല്ലേ ഉള്ളൂ. അല്ല മാഡം, എക്സ്ക്യൂസ് മീ, കഥകെ കഥകെ.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു നാടൻ പാട്ടാണ് പാടുന്നത്, അനയ മരിയ ജിഷോ.

0: ഇനി നല്ല ശീലങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു ആരാധ്യ എം എ.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളെ കുറിച്ചാണ്. തൊട്ടയിലെ ശീലം ചുടല വരെ എന്താണല്ലോ പഴഞ്ചൊല്ല്. ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലത്തിൽ വളർന്നാൽ വലുതാവുമ്പോൾ നമ്മൾ നല്ല വ്യക്തികളായിത്തീരും. കുട്ടികളായ നമ്മൾ അത് രാവിലെ ഉറക്കം ഉണരണം. പ്രഭാത കൃത്യങ്ങൾ മതി കൂടാതെ ചെയ്യണം. രാവിലെയും രാത്രിയും ഉറങ്ങുമ്പും പല്ലുകൾ തേക്കണം. ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ദിവസവും കുളിക്കണം. ഭക്ഷണത്തിനുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. ദിവസവും പഠിക്കണം. വീടും ബസ് വൃത്തിയായി സൂക്ഷിക്കണം. അതുകൂടാതെ അച്ഛനും അമ്മയും പറഞ്ഞനുസരിക്കണം. മുതലവരെ ബഹുമാനിക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. ഇതെല്ലാമാണ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന നല്ല ശീലങ്ങൾ. നന്ദി, നമസ്കാരം.
0: അടുത്തത് ഗ്രൂപ്പ് സോങ്. പാടുന്നവർ അമൻ, ദിൽജിത്ത്, ശിവന്യ, ദിൽന, ആഗ്ന.

0: താങ്ക് യു.
1: ഇനി ഒരു അറബിക് സംഘഗാനമാണ്. പാടുന്നവർ ആയിഷ ജഹനാര, സഹല ഫാത്തിമ, ആൽഡിൻ റഹ്മാൻ, ഇസാൻ മുഹമ്മദ്, മുഹമ്മദ് ഹനാൻ, മിന ഫാത്തിമ, നന്ദന സുരേഷ്.

0: ഇനി ഒരു കഥയാണ് ആഗ്ന മരിയ ജിഷോ അവതരിപ്പിക്കുന്നു.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് കൂട്ടുകാരൻ്റെ ഉപദേശം. ഒരിക്കൽ ഒരു പെങ്കിളി കാട്ടിലൂടെ പറഞ്ഞെടുക്കാണ്. അവൾ വേറെ എന്നുവല്ല കുണുങ്ങി. അയാൾ അവളെ ചന്തയിൽ കൊണ്ടുപോയിച്ചു. കിളിയെ വാങ്ങിയാൽ കൂട്ടിലാക്കി വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടു. ആ ഒരു രൂപ വവ്വൽ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. വവ്വൽ കിളി കറന്നത് അനുസരിച്ചു. നീ ഒരാഴ്ചത്തേക്ക് വീട്ടാൽ എന്ന ഭക്ഷണമൊന്നും കഴിക്കല്ലേ. ഞാൻ എനിക്ക് രാത്രി ഭക്ഷണം തരാം. വീട്ടാൽ ഒന്ന് നോക്കിയപ്പോൾ കിളിക്കൂട്ടിൽ ചട്ടട പോലെ കിടന്നു. അവരതിനടുത്ത് ദൂരേക്കറിഞ്ഞു. പെട്ടെന്ന് കിളി പറന്നു പറന്നു വവ്വാലിൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞ് കട്ടിലേക്ക് കൊണ്ടുപോയി. കൂട്ടുകാർക്കെന്നെ കണ്ടിഷ്ടായോ? നന്ദി, നമസ്കാരം.
0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ഇനി കായനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സംഘഗാനം. പാടുന്നവർ പൂജ സജീവ്, അദ്വൈത് സന്തോഷ്, വേദിക വിനീഷ്, ആൻമരിയ മനോജ്, ദേവാനന്ദ്, അലോൻസ വിൽസൺ, അവനിക എം എസ്, പുണ്യ സജീവ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. വിടരുന്ന മുട്ടുകൾ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
3: ഇന്ന് രാവിലെ 10:30 സ്മൃതിരാഗം, 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡെല്ലി റിലേ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ ഓർമ്മചിന്ത. 3 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ 4 മണിപ്പൂക്കൾ. 5 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി.

വൈകിട്ട് 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി. 6:50 കാർഷിക ജീവനം. അടുത്തറിയാം മൈക്രോഗ്രീൻസിനെ. മൈക്രോഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൌത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു. മട്ടുപാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി കെ എസ് സതീശൻ.

പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, പേരിന് പൂർണ്ണരൂപമുള്ള ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ആവടി. എന്താണ് പൂർണ്ണരൂപം? ആവടിയുടെ പൂർണ്ണരൂപം ആർമേഡ് വെഹിക്കിൾസ് ആൻഡ് അമ്യൂണിഷൻ ഡിപ്പോർട്ട് ഓഫ് ഇന്ത്യ. ആർമേഡ് വെഹിക്കിൾസ് ആൻഡ് അമ്യൂണിഷൻ ഡിപ്പോർട്ട് ഓഫ് ഇന്ത്യ. എന്നാൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ധാരാളം പശുക്കളുണ്ടായിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേരുണ്ടായതെന്നും പറയപ്പെടുന്നു.

ചിന്താശകലം: രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇവ രണ്ടും സമൂഹത്തിന് ഒരുപോലെ ആവശ്യവുമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാധാനപരമായ മാർഗത്തിലൂടെ സർക്കാരിനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതെ ഒരു സമൂഹത്തിനും ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വാക്കുകൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യ ഗാനം ചിത്രപാടിയത് ചിത്രം മഴ. ഗാനരചന യൂസഫലി കെ ചേരി, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ്. വി കെ ഹരിനാരായണൻ രചിച്ച ജേക്സ് ബിജോയ് ഇണമിട്ട ഗാനം. ചിത്രം തുടരും. പാടിയത് MG ശ്രീകുമാറും സംഘവും.

ചിത്രം പ്രജ. പാടിയത് എം ജി ശ്രീകുമാർ, സുജാത. ഗാനരചന എം ഡി രാജേന്ദ്രൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: നിങ്ങൾ കേട്ട ഗാനം എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത്, ചിത്രം കന്മദം.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അടുത്ത ഗാനം ചിത്രയും ഗായത്രിയും പാടിയത്, ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഗാനമൊരുക്കിയത് കൈതപ്രം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 9:30
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം.

0: ദിവസവും രാവിലെ 5:55.
1: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്.
2: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും ധാരാളം കത്തുകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കത്ത് PT മാധവൻ തുരുത്തിക്കര അയച്ചിട്ടുള്ളതാണ്. കാവ്യധാരയിൽ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിതയിലെ ഒരു ഭാഗം ഡോക്ടർ PV ജിഷാമേരി ചൊല്ലിയത് കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കഴുത്തുവേദനയും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ PK ലതിക പങ്കെടുത്ത അഭിമുഖ സംഭാഷണം അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ശ്രീജനാർദ്ദനൻ രചിച്ച് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ജീവിതോത്സവം അടിപൊളിയായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് നൌഫൽ പങ്കെടുത്ത FM ഹെൽത്ത് ലൈൻ പരിപാടി അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ അവസാന ദിവസത്തെ നാടകം കൊച്ചി നിലയം തയ്യാറാക്കിയത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് PT മാധവൻ എഴുതുന്നത്. സഹയാത്രികയിൽ തയ്യൽ യൂണിറ്റ്, അച്ചാർ കമ്പനി എന്നിവ നടത്തുന്ന സംരംഭക ശ്രീമതി ബിന്ദു മാത്തനുമായി ശ്രീമതി ലവ്ലി നടത്തിയ അഭിമുഖവും അദ്ദേഹം ഇഷ്ടമായി എന്നറിയിക്കുന്നുണ്ട്. സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്ത മടക്കം എന്ന റേഡിയോ നാടകം നല്ലൊരു അനുഭവമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി, സന്തോഷം.
4: റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് തന്നെയാണ് ഈ കത്തും. മാരിവില്ലിന്റെ മനോഹാരിത, അതായിരുന്നു റേഡിയോ നാടകോത്സവത്തിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം. ഇത് എഴുതിയത് വിമല ശശിധരനാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന്. എല്ലാ നാടകങ്ങളും വളരെയേറെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കോഴിക്കോട് നിലയം നൽകിയ വിസ്മയം, കൺതുറക്കാതെ കടലിനെ കാണും പോലെ കൺതുറക്കാതെ കേട്ടിരുന്നു ആ നാടകം. KV ശരത്ചന്ദ്രന് പ്രത്യേക അഭിനന്ദനം. കൊച്ചി FM നാടകത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ച ഗാംഭീര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു സന്ദേശം അതിലുള്ളതായി തോന്നി. സംവിധാന ശൈലി ആവിഷ്കരിച്ച MV ശശികുമാറിനും NS ജയമോഹനും അഭിനന്ദനം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഉത്സവ നിമിഷങ്ങൾ അണിയിച്ചൊരുക്കി ശ്രോതാക്കൾക്ക് സമ്മാനിച്ച ആകാശവാണിയുടെ എല്ലാ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു വിമല.
3: നാടകോത്സവത്തെ കുറിച്ചാണ് വിമല ശശിധരൻ ഈ കത്തിലൂടെ തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. കാണുക കടലിനെ കൺതുറക്കാതെ എന്ന KV ശരചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല കൊച്ചി നാടകമെന്ന് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
4: PT ജയൻ കടുത്തുരുത്തി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ 16 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം കേട്ടു പഴകിയ കഥയാണെങ്കിലും അവതരണ ഭംഗി കൊണ്ട് പുതുമ തോന്നി. അവസാന ദിവസം കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം ഇഷ്ടമായി. ആസ്വാദക മനസ്സിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ആ നാടകത്തിന് സാധിച്ചു. തികച്ചും വൈകാരിക മുഹൂർത്തത്തിലൂടെ കടന്നുപോയ ആ നാടകം ശ്രോതാക്കളുടെ മനസ്സിൽ ഒരു മയിൽപ്പീലി തുണ്ടുപോലെ കാത്തു സൂക്ഷിക്കാം എന്നതിൽ തർക്കമില്ല. കൊച്ചി നിലയത്തിന് ആശംസകൾ. 6 നാടകങ്ങളെയും കുറിച്ചുള്ള ഒരു അവലോകനം 18 കേട്ടു. അതിൽ പങ്കെടുത്തവരുടെ എല്ലാം കാഴ്ചപ്പാട് തികച്ചും സത്യസന്ധമാണ്. ഒരു നാടകത്തെയും പുകഴ്ത്താതെ അതിലെ പോരായ്മകളും അതിലടങ്ങിയിരിക്കുന്ന നന്മയുടെ സന്ദേശങ്ങളും എല്ലാം തുറന്നുകാട്ടിയ പ്രൗഢമായ ഒരു പരിപാടിയായിരുന്നു അത് എന്നും ജയൻ എഴുതിയിട്ടുണ്ട്.
3: നാടകോത്സവത്തിലെ നാടകങ്ങളെല്ലാം ശ്രോതാക്കൾക്ക് ഒരുപോലെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
4: ഒരു വിയോജനക്കുറിപ്പ് എഴുതിയിരിക്കുന്നു ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്ന്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ നാടകങ്ങളും സശ്രദ്ധം കേട്ടു. നാടകങ്ങളെക്കുറിച്ച് ആധികാരികമായി വിലയിരുത്തുകയാണെങ്കിൽ മൊത്തത്തിൽ നാടകങ്ങൾ കനത്ത പരാജയം ഏറ്റുവാങ്ങിയവയായിരുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന പഴമൊഴി പോലെ കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ, കണ്ണൂർ നിലയത്തിന്റെ മൗനം സാക്ഷി, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കടലിനെ കൺതുറക്കാതെ എന്നീ നാടകങ്ങളായിരുന്നു കഷ്ടിച്ച് രക്ഷപ്പെട്ട നാടകങ്ങൾ. കടങ്കഥയിലെ വിരുന്നുകാരൻ പേര് പോലെ തന്നെ സുന്ദരമായിരുന്നു ആ നാടകം. മലയാളത്തിന്റെ പ്രിയ സൂപ്പർ താരം ലാലേട്ടന്റെ മഹനീയ സാന്നിധ്യം ഈ നാടകത്തിൽ മികച്ചു നിന്നു. ഒരു റിക്വസ്റ്റ് കൂടി അറിയിക്കുകയാണ്, നാടകോത്സവത്തിൽ ദേവകുളം മഞ്ചേരി എന്നീ നിലയങ്ങളുടെ അഭാവം വളരെയേറെ പ്രകടമായിരുന്നു. വരുംകാലങ്ങളിൽ മികച്ച രീതിയിലുള്ള നാടകങ്ങൾ രൂപപ്പെടുത്തണമെന്ന് എല്ലാ നിലയങ്ങളോടും സദയം താല്പര്യപ്പെടുന്നു ആചാര്യ തിരുവത്ര.
3: ആചാര്യ തിരുവത്ര തന്റെ കത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാ നാടകങ്ങളും ഒരുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്നുള്ള കാര്യമാണ്. എങ്കിലും ചില നാടകങ്ങളെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി.
4: നാടകോത്സവത്തെ കുറിച്ച് മറ്റൊരു അഭിപ്രായം, ഇത് എഴുതിയത് ശശികുമാർ എറണാകുളത്ത് നിന്നാണ്. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന നാടകം കേട്ടു. ഈ നാടകം നന്നായില്ല. ഒരു സാധാരണ റേഡിയോ നാടകത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നു. അവതരണത്തിലോ കഥയിലോ ഒരു പുതുമയും വൈവിധ്യവും പറയാനുമില്ല.

0: അഭിനേതാക്കളിൽ ചിലരുടെ സംഭാഷണ രീതിയും ശബ്ദ ക്രമീകരണവും ശരിയായില്ല. പ്രത്യേകിച്ച് ഗൗതമന്റെ റോൾ എടുത്തയാളുടെ. കോഴിക്കോട് നിലയത്തിന്റെ നാടകം കാൺക കടലിനെ കണ്ടുറക്കാതെ കേട്ടിരുന്നു. ശരിക്കും ശരത്ചന്ദ്രൻ ടച്ചുള്ള നാടകം, മികച്ചതായി. അവതരണത്തിലും കഥയിലും പുതുമയും വൈവിധ്യവുമുള്ള നല്ലൊരു നാടകം കേട്ട് സംതൃപ്തി തോന്നി. കോഴിക്കോട് നിലയത്തിനും ശബ്ദം നൽകിയ കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ. ശരത്ചന്ദ്രൻ നാടകം ഒരിക്കലും മോശമാകാറില്ലല്ലോ എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കടങ്കഥയിലെ വിരുന്നുകാരൻ രണ്ടാമതും കേട്ടു, വളരെ ഇഷ്ടമായി. അവതരണത്തിലും പ്രമേയത്തിലും ഈ വിരുന്നുകാരൻ മുന്നിലാണ്. ആ വിരുന്നുകാരന്റെ "നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാനുണ്ടല്ലോ" എന്ന വാക്കുകൾ ഈ നാടകത്തിന്റെ സാരാംശം വെളിപ്പെടുത്തുന്നു. ഈ ജീവിതം എന്ന പ്രഹേളിയയിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ആ വിരുന്നുകാരൻ ഉണ്ടല്ലോ. ഈ നാടകോത്സവത്തിൽ കൊച്ചി നിലയം തന്നെ മുന്നിൽ എന്നാണ് ശശികുമാർ എഴുതിയിരിക്കുന്നത്. അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ശശികുമാർ.
1: നാടകോത്സവത്തിലെ ചില നാടകങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: അജിതാ ബാബു തേവരയിൽ നിന്നും എഴുതിയിരിക്കുന്നത്, നാടകോത്സവം ഗംഭീരമായി. ഒന്നാം ദിവസത്തെ നാടകം നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയും കൊച്ചി നിലയത്തിന്റെ നാടകം ഒരു പുരുഷൻ മൂന്ന് സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി. അഭിനന്ദനങ്ങൾ.
1: അഭിനന്ദനങ്ങൾക്ക് നന്ദി.
0: കൊച്ചി FM പരിപാടികൾ ഒട്ടുമിക്കതും സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇത് എഴുതിയത് അംബിക സതീശനാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. എല്ലാം ഒന്നിനൊന്ന് നല്ലത്. ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത ചില്ല് ജാലകം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നല്ല അവതരണം, ഹൃദ്യമായ ഗാനങ്ങൾ. അത് കഴിഞ്ഞു കേട്ട വില്ലടിച്ചാൻ പാട്ട് രസകരമായിരുന്നു. കലാകാരന്മാർക്കും കൊച്ചി FM അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അംബിക സതീശൻ.
1: ചെല്ലുജാലകം, വില്ലടിച്ചമ്പാട്ട് എന്നീ പരിപാടികൾ ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് NK വിജയൻ, കിഴക്കമ്പലം. നാടകവാരത്തിൽ കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകത്തെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാനാണ്. നാടകം ഞായറാഴ്ച കേട്ടു, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീണ്ടും കേട്ടു, പെരുത്തിഷ്ടമായി എന്നാണ് ഈ സന്ദേശത്തിൽ അറിയിക്കുന്നത്. മോഹൻലാലിന്റെ ഉജ്ജ്വല ശബ്ദാഭിനയം ആ നാടകത്തെ മികവുറ്റതാക്കി. മാലാപാർവതി അവതരിപ്പിച്ച ആന്റി വേഷവും നന്നായി. ആനി, അമ്മു, ആമിന എന്നീ യുവതികളുടെ ആവിഷ്കാരം വളരെ ശ്രദ്ധേയമായിരുന്നു. പതിവ് ശൈലി വിട്ടുള്ള രചനാശൈലിയും അവതരണവും അഭിനന്ദനാർഹമാണ് എന്നാണ് NK വിജയൻ ഈ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇത് എഴുതിയത് അബ്ദുൽ ജലീൽ, മൂപ്പനേലൂർ നോർത്ത് ആണ്. ചിത്രപതംഗത്തിലെ ക്രിഷ് കൈമളിന്റെ സിനിമാ വിശേഷം ഏറെ ഇഷ്ടമായി. ചില്ല് ജാലകം നന്നാവുന്നുണ്ട്. കുഞ്ഞു മുഹമ്മദ് പുലവത്ത് ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന സുഭാഷിതം ഏറെ അറിവ് നൽകുന്ന ഒരു പരിപാടിയാണ്. ആത്മസഖി ആകാശവാണിയിൽ ജോളി ചിറയത്തുമായുള്ള അഭിമുഖം നന്നായിരുന്നു. ആ പരിപാടിയിൽ പ്രീതിയുടെ സംസാരവും ഇഷ്ടമായി എന്ന് അബ്ദുൽ ജലീൽ എഴുതിയിട്ടുണ്ട്.
1: ആത്മസഖി ആകാശവാണിയെ കുറിച്ചാണ് അബ്ദുൽ ജലീൽ ആദ്യം അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റൊരു സന്ദേശത്തിലേക്ക് പോവുകയാണ്. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് മോഹന്തൻ ജി കൈമളാണ്, പാണാവള്ളിയിൽ നിന്ന്. May 19 കിസാൻവാണിയിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഏരൂർ നിവാസി ലംബോദരന്റെ കൃഷിരീതിയും വടപ്രയോഗവും ഏറെ അറിവ് പകർന്നു തന്നു. ഇത്തവണത്തെ നാടകോത്സവം ഞങ്ങൾക്ക് നിരാശയാണ് സമ്മാനിച്ചത്. കാരണം ഒരു നാടകവും മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. മിക്ക ദിവസവും കറണ്ട് ഇല്ലായിരുന്നു. പിറ്റേ ദിവസം 1 മണിക്ക് കേൾക്കാൻ പറ്റിയതുമില്ല. 3-ാം ദിവസത്തെ കോഴിക്കോട് നിലയത്തിന്റെ മടക്കം കുറച്ചു കേട്ടു. അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായതുമില്ല. നാടകം എന്ന് പറഞ്ഞാൽ അതിൽ ഹാസ്യം വേണം, ഇതിവൃത്തം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, അങ്ങനെ പലതും വേണം. FM നിലയത്തിന്റെ നാടകം കേൾക്കാനും കഴിഞ്ഞില്ല എന്നാണ് മോഹൻ ജി കൈമൾ, പാണാവള്ളി, ഈ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നാടകങ്ങൾ പലതും കേൾക്കാൻ കഴിഞ്ഞില്ല എന്നറിയുന്നതിൽ ഖേദമുണ്ട്. കാരണം വർഷത്തിലൊരിക്കൽ, അതും 8 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച ഒരു പരിപാടിയായിരുന്നു അത്. തീർച്ചയായും ബാറ്ററി ഇട്ട് റേഡിയോ കേൾക്കാൻ ശ്രോതാവ് ശ്രമിക്കേണ്ടതായിരുന്നു. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: രാജി കളവങ്കോടം എഴുതിയത് ഇങ്ങനെയാണ്. നാടകോത്സവത്തിൽ 1-ാം ദിവസം അവതരിപ്പിച്ച നാടകം ദൈവത്തിൻ മനമാരു കണ്ടു വളരെ മികച്ച ഒന്നായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധം, കെട്ടുറപ്പ്, വളരെ നല്ല ഒരു നാടകം. നന്മയുടെ പര്യായമായ റേഡിയോ കേൾക്കാൻ നന്മയുള്ളവരല്ലേ തയ്യാറാകൂ എന്നാണ് രാജി എഴുതിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ആത്മസഖി ആകാശവാണിയിൽ ചന്ദ്രഭാനുവുമായി ജയമോഹൻ നടത്തിയ അഭിമുഖ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ സത്യസന്ധമായാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് അനുയോജ്യമായ ചോദ്യങ്ങളും പരിഗണനയും ജയമോഹൻ നൽകി. എന്തുകൊണ്ട് നല്ലൊരു പരിപാടിയായിരുന്നു എന്നാണ് രാജി കളവങ്കോടെ എഴുതിയിരിക്കുന്നത്.
1: ആത്മസഖി ആകാശവാണി ശ്രോതാവിനെ ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് മായ ബാലകൃഷ്ണനാണ്. ആകാശവാണി കേരള നിലയങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങൾ കേട്ടിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടത് ശ്രീ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. തിക്കുടിയൻ, ഉറൂബ്, രാഘവന്മാഷ് ഇവരെയൊക്കെ കേൾക്കുമ്പോൾ ഇത് നാടകമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അത്ഭുതം കൊണ്ടു. വായനയിലൂടെ മാത്രം അറിയുന്ന അവരുടെയൊക്കെ ആകാശവാണി കാലം നല്ല അനുഭവം പകർന്നു തന്നു. തെക്കോടിയന്റെ മകൾ പുഷ്പയ്ക്ക് വേണ്ടി അവർ തന്നെ ശബ്ദം കൊടുത്തതും AI സാങ്കേതിക വിദ്യയിലൂടെ മൺമറിനവരുടെ ശബ്ദം പുനരാവിഷ്കരിച്ചതും നല്ലൊരു അനുഭവമായിരുന്നു. അഭിനന്ദനങ്ങൾ. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രശസ്ത

0: വിശ്വസ്തരുടെ ശബ്ദ സാന്നിധ്യം കൊണ്ടും മാത്രമല്ല വിഷയത്തിന്റെ പ്രസക്തി കൊണ്ടും ശ്രദ്ധേയമായി. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി പുരാണകഥയോ ചരിത്രമോ എന്നൊക്കെ സംശയിപ്പിക്കും വിധം കാലിക പ്രസക്തിയുള്ളതായിരുന്നു. തിരുവനന്തപുരം നിലയത്തിന്റെ തന്നെ ജീവിതോത്സവം, തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കോഴിക്കോട് നിലയത്തിന്റെ മടക്കം, ഇവയൊന്നും മോശമായില്ല. എന്നാൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ തികച്ചും നിരാശപ്പെടുത്തി എന്നും മായ ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ഗൗരവമായ വായനയ്ക്ക് ഉപയുക്തമായ വിഷയം നാടകത്തിന് ചേർന്നതായി തോന്നിയില്ല എന്നാണ് മായ ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്. സാധാരണ നാടകം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാവിധ ജനങ്ങൾക്കും വേണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അതല്ലെങ്കിൽ ബുദ്ധിജീവികൾക്ക് വേണ്ടി അങ്ങനെയൊന്നും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെ കണക്കാക്കാനാകില്ല. എന്തായാലും മറ്റു നാടകങ്ങൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: പ്രൊഫസർ അംബുജാക്ഷി എഴുതിയിരിക്കുന്ന അഭിപ്രായം ഇങ്ങനെയാണ്. ആത്മസഖി ആകാശവാണി 16-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് കേട്ടു. തികച്ചും വിജ്ഞാനപ്രദമായിരുന്നു ആ പരിപാടി. ലൗകികതയും ആത്മീയതയും ഇഴുകിച്ചേർന്ന വാക്കുകൾ, തെരഞ്ഞെടുത്ത ഗാനങ്ങളും ഗംഭീരം. ഗുരു പരിപൂർണനാണെന്നും ശിഷ്യൻ സർവാത്മന ഗുരുവിനെ അനുസരിക്കാനും അനുകരിക്കാനുമുള്ള കഴിവ് നേടണം എന്നൊക്കെയുള്ള വാക്കുകൾ ഭാരതീയ ആചാര്യന്മാരുടെയും ശിഷ്യരുടെയും സവിശേഷത തന്നെയാണ്. മനുഷ്യപ്പറ്റുള്ളവരെ കാണാനും മനുഷ്യപ്പറ്റുള്ള കാര്യങ്ങൾ കേൾക്കാനും ആകാശവാണിയിൽ തന്നെ എത്തണം എന്നും പ്രൊഫസർ അംബുജാക്ഷി അഭിപ്രായപ്പെടുന്നുണ്ട്.
0: ആത്മസഖി ആകാശവാണി എന്ന പരിപാടിയെ കുറിച്ചാണ് പ്രൊഫസർ അംബുജാക്ഷി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ആ പരിപാടി വേറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിനന്ദനവും ആദ്യമേ കുറിക്കട്ടെ. ഈ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, മലപ്പുറമാണ്. ഓരോ നാടകത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ചെറുതായി ഒന്ന് പരാമർശിക്കാം. ആദ്യ നാടകമായ ദൈവത്തിന് മനമാര് കണ്ടു എന്നത് കാലിക പ്രസക്തിയുള്ള വിഷയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോട് നിലയം തയ്യാറാക്കിയ രണ്ടാമത്തെ നാടകം മടക്കം ഒരു ശരാശരി നിലവാരമേ പുലർത്തിയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ജീവിതോത്സവം എന്ന നാടകം തിരുവനന്തപുരം നിലയം തയ്യാറാക്കിയത് ഈ വർഷത്തിലെ ഒരു മികച്ച നാടകം തന്നെയായി മാറി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. തൃശൂർ നിലയം തയ്യാറാക്കി അവതരിപ്പിച്ച രാജേഷ് വിശ്വംഭരൻ രചനയും പൗർണമി സംവിധാനവും ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം വേറിട്ട ഒരു അനുഭവമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി കാലിക പ്രസക്തിയുള്ള ഒരു നാടകമായി അദ്ദേഹം വിലയിരുത്തുന്നു. കോഴിക്കോട് നിലയം തയ്യാറാക്കിയ കാൺക കടലിനെ കൺതുറക്കാതെ മികച്ച നാടകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ഈ നാടകം അതീവ ഹൃദ്യമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ പ്രതീക്ഷിച്ച പോലെ മികച്ചതായില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലിന് പ്രത്യേകം നന്ദി.
1: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഷീബ ശശി, ചാലക്കുടിക്കടുത്ത രണ്ടുകയിൽ നിന്നാണ്. ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ്, അതുകൊണ്ട് തന്നെ റേഡിയോയിലെ മിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. കാൺക കടലിനെ കൺതുറക്കാതെ ആ നാടകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റേഡിയോ നിലയത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് തോന്നിയത്. ഇനിയും ഇത്തരം നല്ല പരിപാടികൾക്കായി കാത്തിരിക്കുന്നു എന്ന് ഷീബ എഴുതിയിട്ടുണ്ട്.
0: നാടകം ഷീബയ്ക്ക് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
1: ചില്ലുജാലകത്തിലൂടെ ഒഴുകിയെത്തിയ മനോഹര ഗാനങ്ങൾ കേട്ടപ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് മനസ്സൊരു നിമിഷം സഞ്ചരിച്ചു. യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി, വാണി ജയറാം എന്നിവരുടെയൊക്കെ ഗാനങ്ങൾ ചില്ലുജാലകത്തിലൂടെ പ്രതീക്ഷിക്കുന്നു. പി ടി ജയൻ കടുത്തുരുത്തിയാണ് ഇത് എഴുതിയത്.
0: ചെല്ലുജാലകം എന്ന പുതിയ പരിപാടി ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായും കാത്തിരിക്കുക. ശ്രോതാവ് ആവശ്യപ്പെട്ട യേശുദാസ്, ജയചന്ദ്രൻ, ജാനകി, വാണി ജയറാം എന്നിവരുടെ ഗാനങ്ങളെല്ലാം ചെല്ലുജാലകത്തിലൂടെ ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാൻ കഴിയുന്നതാണ്.
1: ആത്മസഖി ആകാശവാണിയിൽ ബാലനാരായണൻ പങ്കെടുത്ത പരിപാടി കേട്ടു. കിസാൻ വാണിയിലൂടെ നല്ല അറിവുകൾ ശ്രോതാക്കൾക്ക് പകർന്നു തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം ആത്മസഖിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞതിൽ നിലയത്തെ അഭിനന്ദിക്കുന്നു. ജബ്ബാർ ആലങ്ങാട്.
0: ആത്മസഖി ആകാശവാണി എന്ന പരിപാടി ബാലനാരായണൻ പങ്കെടുത്തത് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് ടി വി ഹരികുമാർ കൺചുളങ്ങരയാണ്. റേഡിയോ നാടകോത്സവം ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. എല്ലാ നാടകങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാടകോത്സവത്തെ വിലയിരുത്തി അറിയിച്ച അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങളും കത്തുകളും നമുക്ക് വായിക്കുവാൻ ബാക്കി കിടക്കുകയാണ്. പക്ഷേ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 9 മണി കഴിഞ്ഞ് 30:15. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. പി ജയചന്ദ്രൻ പാടിയത് ചിത്രം ജിലേബി. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബിജി ബാൽ.

യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം കുഞ്ഞളിയൻ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം എം ജി ശ്രീകുമാർ.

ചിത്രം എ ബി സി ഡി. പാടിയത് ദുൽഖർ സൽമാൻ, അന്ന കാതറീന. ഗാനരചന സന്തോഷ് വർമ്മ, അന്ന കാതറീന. സംഗീതം ഗോപി സുന്ദർ.

രാജീവ് ആലുങ്കൽ രചിച്ച് എം ജി ശ്രീകുമാർ ഈണമിട്ട ഗാനം. ചിത്രം അറബിയും ഒട്ടകവും പി മാധവൻ നായരും. പാടിയത് എം ജി ശ്രീകുമാർ, ശ്വേതാമോഹൻ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിലെ IGA വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതികവിദ്യ വ്യാപിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാസമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. 2 മാസത്തെ ഒഴിവുകാലത്തിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 2:30. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം സൂത്രധാരൻ, പാടിയത് വിശ്വനാഥ്, ഗായത്രി അശോകൻ. ഗാനരചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

കണ്ണൂർ ഷെറീഫ് പാടിയ ഗാനം, ചിത്രം കേശു ഈ വീടിൻ്റെ നാഥൻ, ഗാനരചന വി കെ ഹരിനാരായണൻ, സംഗീതം നാദിർഷാ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ദുബായ്. പാടിയത് ശ്രീനിവാസ്, നിഖിൽ, സുജാത.

0: കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 10:25. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളിലായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആന്റ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 8547-00-5015.

0: 7 0 0 5 0 1 5. പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതീ യുവാക്കൾക്കായി സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9847 5975 7. 98 47 59 75 87.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ചിറ്റൂർ സർക്കാർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി വിഷയത്തിൽ 2 മാസം 2-നും മ്യൂസിക്കിൽ 3 മാസം 3-നും ഇംഗ്ലീഷ് 4 മാസം 4-നും ഹിസ്റ്ററി 5 മാസം 5-നും രാവിലെ 10:30 ഇന്റർവ്യൂ നടക്കും. ഫിലോസഫി വിഷയത്തിൽ 6 മാസം 6-ന് രാവിലെ 11:30 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തിച്ചേരണം. PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിസിസ്, ആൻഡ് മെഷീൻ ലേണിംഗ്. ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 62 82 84 17 72. 62 82 84 17 72.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 1 വർഷവും 6 മാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 7994449314. 7994449314. കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി 15 വരെ തുടരും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 81368023 04. 81368023 04. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കുച്ചി ഇന്നത്തെ സ്വർണവില: സ്വർണം ഗ്രാമിന് 14,395 രൂപയും പവന് 115,160 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം വിത്തുകൾ എന്ന ചിത്രത്തിൽ നിന്ന്. പി ഭാസ്കരന്റെ വരികൾ, പുകഴേന്തിയുടെ സംഗീതം, ഗായകൻ യേശുദാസ്.

എസ് ജാനകി ആലപിച്ച ഗാനം തച്ചോളി മരുമകൻ ചന്തു എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനമൊരുക്കിയത് പി ഭാസ്കരനും വി ദക്ഷിണാമൂർത്തിയും.

വയലാർ രാമവർമ്മയും സലിൽ ചൗധരിയും ഒരുക്കി യേശുദാസും വാണി ജയറാമും ആലപിച്ച നയിച്ച സംഘഗാനം ചിത്രം രാസലീല.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രസാദം ഈ ചിത്രത്തിൽ എസ് ജാനകി. ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണാമൂർത്തി.

ശ്രീകുമാരൻ തമ്പി വി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം ഇപ്പോൾ കേൾക്കാം. പാടിയത് യേശുദാസും വാണി ജയറാമും. ചിത്രം അമ്പലവിളക്ക്.

0: ഇന്നത്തെ സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6:30 ചലച്ചിത്ര സംവിധായകൻ കമലിനെ ആദരിക്കൽ. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00, ശനിയാഴ്ചകളിൽ രാവിലെ 8:00. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനകം മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹിയിലെ. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ.

0: चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और एफएम गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण एफएम रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
1: मन की बात പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
4: നമസ്കാരം സാർ. നമസ്കാരം.
5: നമസ്കാരം സാർ.
3: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
4: ഹലോ സാർ, എന്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എന്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എന്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
3: ഗുരീന്ദർ വീർ പറയൂ.
6: ഹലോ സാർ, എന്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലെ ഒരു പെട്ടി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിന്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എന്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എന്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീടി വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എന്റെ അച്ഛന്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ കഥ പറയുമായിരുന്നു.

0: ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എന്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിന്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എന്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എന്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
0: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാസിംഗിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാസിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എന്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എന്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തെരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങൾ അത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എന്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ടു പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എന്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എന്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. വിചാരിച്ച

0: നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എന്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എന്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷെ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
0: നന്ദി സാർ. നന്ദി.
2: നന്ദി സർ.
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു.

കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൌത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും

രാജേന്ദ്രചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൌത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൌകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൌതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ

നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിന്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മണ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം

ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ

0: അതായത് ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിന്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി കൊച്ചി എഫും 102.3 സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റും 50 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
1: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
2: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി,
1: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
2: അപ്പൊ ശരിയായ നമ്പർ
1: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
2: ചേച്ചി എന്നെ രക്ഷിച്ചു,
1: പണിയിൽ നിന്നല്ല.
2: ചെയ്തോളാം. RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ലോക പുകയില വിരുദ്ധ ദിനം. ഡോക്ടർ ശാരദ MP സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓർമ്മച്ചിന്ത്. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രി

0: മന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ 6:50 കാർഷിക ജീവനം. അടുത്തറിയാം മൈക്രോഗ്രീൻസിനെ. മൈക്രോഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൗത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു. തുടർന്ന് മട്ടുപ്പാവ് കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി കെ എസ് സതീശൻ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. 7:20 വിപണി വാരാന്ത്യാവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ലഹരിക്കെതിരെ ജാഗ്രത. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. തുടർന്ന് ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എൻ സുരേഷ് കുമാർ ആലപിച്ചത്. ഗാനശില്പികൾ എം എൻ മാരൂർ, കെ പി ഉദയഭാനു.

ഒരു ലളിതഗാനം കൂടി കേൾക്കാം. ഗായകൻ പട്ടാഴി അശോകൻ. ഗാനമൊരുക്കിയത് ആശാ ഗോപാലകൃഷ്ണനും മുരളി സിത്താരയും.

ഇതോടെ ലളിതഗാനങ്ങൾ സമാപിച്ചു. ലളിതഗാനം വീണ്ടും 6:20 മധുരം ഗീതത്തിൽ കേൾക്കാം. ആകാശവാണി കൊച്ചി എഫും 102.3 സേവന വാർത്തകൾ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7-ാം സ്റ്റാൻഡേർഡ് പാസ് ആണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണനയുണ്ട്. പരിശീലനവും ഭക്ഷണം ഒഴികെയുള്ള താമസ സൗകര്യവും സൌജന്യമായിരിക്കും.

0: അംഗീകൃത നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസ സ്റ്റൈപ്പന്റിന് അർഹതയുണ്ടായിരിക്കും. കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പന്റിന് പുറമെ സ്കോളർഷിപ്പിനും അർഹതയുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് സൌകര്യം നൽകും. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം അടുത്ത മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. വിലാസം: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68-01-21, തൃശൂർ ജില്ല. ഫോൺ നമ്പർ: 04-80-28-22-031. വിലാസം ആവർത്തിക്കാം: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68-01-21, തൃശൂർ ജില്ല. ഫോൺ നമ്പർ: 04-80-28-22-031.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ 04-84-25-76-30 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 04-84-25-76-30.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
6: ഗാനം.
0: സേവന വാർത്തകൾ വീണ്ടും 4:55 കേൾക്കാം. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജീവ് ആലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി

0: പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളം കുടിക്കുന്നത് തുടരണമെന്നും വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
1: ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഐസേ മൌസം മേ അപ്നാ ധ്യാൻ റഖ്നാ ബഹുത് ജരൂരി ഹൈ. പാനി പീതേ റഹി ഹൈ. ധൂപ് മേ അഗർ നിക്കൽനാ ഹി പഡേ തോ തോഡാ സമൽ കർ നിക്ലേ. ഇസ് ദിശാ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നെ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹി.
0: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്നും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാനീയങ്ങൾ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അത് ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് എത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾക്കുമപ്പുറം നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെയാണ് സജി സൌജന്യമായി നീന്തൽ പഠിപ്പിച്ചത്. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: കേരളം കെ അലുവ മേ സാജി വലാശ്ശേരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹൈ. അബ് തക് 15,000-സേ ജ്യാദാ ലോഗ് യഹാ തൈർനാ സിഖ് ചുക്കേ ഹൈ. സാജി ജി നെ ദിവ്യാംഗ് ബച്ചോ കോ ഭി സ്വിമ്മിംഗ് സിഖായി ഹൈ. ഇസ് പ്രയാസ് കെ പീച്ഛേ എക് പീഡ ഭി ഛിപ്പി ഹൈ. കുച്ച് വർഷ് പെഹലേ എക് നൗക ഹാദ്സേ മേ കൈ ഛാത്രോ കി മൃത്യു ഹോ ഗയി ഥി. ഉസ് ഘട്ടന നെ സാജി ജി കോ ഭീതർ തക് ജഗ്ജോർ ദിയ. ഉന്നോനെ സോച്ച അഗർ ബച്ചോ കോ തൈർനാ ആതാ ഹോതാ തോ ഷായദ് കൈ ജാനേ ബച്ച് ജാതി. ബസ് യഹീ സേ ശുരൂ ഹുവാ ഉൻകാ യേ അഭിയാൻ.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. യൂറോപ്പിലെ നെതർലൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പു തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇവിടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്ട്രോ കേരള ജ്യോതിശാസ്ത്ര പ്രചാരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്.
0: രാജ്യത്തെ നിരവധി സൈനികർക്കായി തുക സംഭാവന നൽകിയ തമിഴ്നാട്ടിലെ ഗിരിജയമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. സമൂഹത്തിനുവേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും

0: ഈ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട്.
1: ഉപഭോക്താക്കളിൽ 50% പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ. ഒരു സിഗരറ്റിൽ ഏകദേശം 4000 രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്.
0: തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബങ്കുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭാ സ്ക്വാഡും പോലീസും ചേർന്ന് ആരംഭിച്ചു. കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമാണിത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഫൈനലിൽ ജയിക്കാനായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീം എന്ന റെക്കോർഡ് രജത് പടിദാർ നയിക്കുന്ന RCBക്ക് സ്വന്തമാക്കാം. ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് ജയിക്കാനായാൽ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ടീമുകൾക്ക് ശേഷം ഒന്നിലധികം തവണ IPL കിരീടം നേടുന്ന നാലാമത്തെ ടീമായി ഗുജറാത്ത് മാറും. സീസണിൽ ഇരു ടീമുകളും 3 ഏറ്റുമുട്ടിയപ്പോൾ 2 ബംഗളൂരുവിനൊപ്പമായിരുന്നു. ബംഗളൂരുവിന്റെ വെടിക്കറ്റ് ബാറ്റർ വിരാട് കോഹ്ലിയും ഗുജറാത്തിന്റെ വിക്കറ്റ് ബാറ്റക്കാരൻ കഗീസോ റബാദയും തമ്മിലുള്ള മുഖാമുഖം തന്നെയായിരിക്കും ഈ ഫൈനലിന്റെ ഗതി നിർണയിക്കുക.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിലും ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരും. ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താവതരണ രംഗത്തെ 30 നീണ്ട സേവനത്തിന് ശേഷം അനിൽചന്ദ്രൻ ഇന്ന് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനായി തുടക്കമിട്ട അനിൽചന്ദ്രൻ ഡൽഹി ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ 1995 ജോലിയിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. 6 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ലോക പുകയില ഇല്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിലൊന്നാണ് പുകയില ഉപയോഗം. 1987 ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സഭയുടെ യോഗത്തിൽ പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് ലോക പുകയില വിരുദ്ധ ദിനം ആരംഭിച്ചത്. 1988 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോകമെമ്പാടും പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പുകയിലയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, യുവാക്കളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, പുകയില വ്യവസായത്തിലെ തെറ്റായ പരസ്യങ്ങളെ ചെറുക്കുക, പുകയില നിയന്ത്രണ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ലോകാരോഗ്യ

സംഘടന ഓരോ വർഷവും പ്രത്യേക പ്രമേയം പ്രഖ്യാപിച്ച് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഇതാണ്: അൺമാസ്ക് ദ അപ്പീൽ, കൌണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തി ചെറുക്കുക. ലോകമെമ്പാടുമുള്ള ശക്തമായ പുകയില നിയന്ത്രണ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പുകയില നിക്കോട്ടിൻ വ്യവസായം പുതിയ തലമുറയെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൌമാരക്കാരെയും ആകർഷിക്കുന്നതിനായി ഒരുക്കുന്ന തന്ത്രങ്ങൾ ഈ ക്യാമ്പയിൻ തുറന്നുകാട്ടും. ആസക്തി നിലനിർത്തുന്നതിനും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും കമ്പനികൾ ഇ സിഗരറ്റുകൾ, നിക്കോട്ടിൻ പൌച്ചുകൾ, സിന്തറ്റിക് നിക്കോട്ടിൻ ഉപകരണങ്ങൾ എന്നിവ പോലെയുള്ള പുതിയതും ഉയർന്നുവരുന്നതുമായ നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നവീകരണം എന്ന പേരിൽ ഹാനികരമല്ലാത്തത് എന്ന വ്യാജേന വിപണനം ചെയ്യുന്നു. ഈ തന്ത്രങ്ങൾ പുകയില നിയന്ത്രണത്തിൽ പൊതുജന ആരോഗ്യത്തിലും കഷ്ടപ്പെട്ട് നേടിയ നേട്ടങ്ങൾക്ക് ഭീഷണിയാകുന്നു. പുകയില നിക്കോട്ടിൻ വ്യവസായത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് മുൻവർഷത്തെ പോലെ ഈ വർഷത്തെയും പുകയില വിരുദ്ധ ദിനാചരണ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പുകവലിയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ആധുനിക ജീവിതശൈലിയുടെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുന്നു. ആകർഷകമായ പരസ്യങ്ങൾ, നിറങ്ങളാർന്ന പാക്കറ്റുകൾ, രുചിയേറിയ ഉൽപ്പന്നങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ യുവാക്കളെ ഇവയിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അടിമത്വവുമാണ്. ലോകമെമ്പാടും 40 ദശലക്ഷം കൌമാരക്കാരാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പുകയില ഉപയോഗിക്കുന്ന കൌമാരക്കാരിൽ ആത്മവിശ്വാസക്കുറവ്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള പ്രവേശന സാധ്യത എന്നിവ കാണുന്നു. സിനിമകൾ, വെബ് സീരീസുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവ വഴി പുകയില ഒരു സ്റ്റൈൽ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് തടയാൻ സ്കൂൾതല ബോധവൽക്കരണം, കുടുംബ പിന്തുണ, കർശന നിയമങ്ങൾ, കൌൺസിലിംഗ് സേവനങ്ങൾ എന്നിവ ആവശ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ പലയിനം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ വളരെ ശക്തമായ ലഹരി സൃഷ്ടിക്കുന്ന രാസവസ്തുവാണ്. ഇത് തലച്ചോറിനെ ബാധിച്ച് താൽക്കാലിക സന്തോഷവും ആശ്വാസവും നൽകുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ശരീരം അതിനോട് അടിമപ്പെടുകയും ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. പലരും കൌതുകത്താലോ കൂട്ടുകാരുടെ സമ്മർദ്ദത്താലോ പുകവലി ആരംഭിക്കുമ്പോൾ പിന്നീട് അത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ലഹരിയായി മാറുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം പ്രധാനമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുകയില മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD, ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പുകയില ഉപയോഗം കാരണം ഉണ്ടാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന ക്യാൻസറുകളിലൊന്നാണ് ശ്വാസകോശ ക്യാൻസർ. പുകയില ഉപയോഗം രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നു. ഇതുവഴി ഹൃദയാഘാതം, സ്ട്രോക്ക്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗുട്ക, പാൻ മസാല, മുറുക്കാൻ തുടങ്ങിയ പുകരഹിത പുകയില ഉപയോഗം വായിലെ ക്യാൻസറിന് പ്രധാന കാരണമാണ്. പലപ്പോഴും പുകയില ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ ആകുന്നതിന് മുൻപായി പ്രീ ക്യാൻസറസ് ലീഷൻസായ ലൂക്കോപ്ലേക്യ, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നിവ വായിൽ കാണാറുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞാൽ ക്യാൻസർ ആകുന്നത് തടയാൻ സാധിച്ചേക്കും. അതിനാൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഒരു ദന്തൽ സർജനെ കണ്ട് ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തേണ്ടതാണ്. ഗർഭിണികൾ പുകയില ഉപയോഗിക്കുന്നത് വഴി കുഞ്ഞിന് വളർച്ചക്കുറവ്, പ്രസവസമയ പ്രശ്നങ്ങൾ, ജന്മവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാം. പുകയില ഉപയോഗം ആ വ്യക്തിയെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം, വിഷാദം, സാമൂഹിക അകലം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പുകവലിക്കാത്ത ആളുകൾക്കും പുകവലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നതിലൂടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിനെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. പാസീവ് സ്മോക്കിംഗ് കുട്ടികളിൽ, പ്രായം ചെന്നവരിൽ, ഗർഭിണികളിൽ എല്ലാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ദിവസേന പുകയില വാങ്ങാനുള്ള ചിലവ്, ചികിത്സാ ചിലവുകൾ, തൊഴിൽക്ഷമത കുറയുക എന്നിവ വ്യക്തിഗത നഷ്ടമാണെങ്കിൽ, ആരോഗ്യരംഗത്തെ ചിലവ് വർദ്ധിക്കുക, തൊഴിൽ ദിന നഷ്ടം, ദാരിദ്ര്യം വർദ്ധിക്കുക എന്നിവ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളാണ്.
പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനം

0: ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് പുകയില ഉപയോഗം കാരണം ആരോഗ്യരംഗത്ത് സർക്കാരിനുണ്ടാവുന്ന ബാധ്യത. പുകയില കൃഷിയും പുകവലിയും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ്. വനനശീകരണം, മണ്ണിന്റെ ഗുണനിലവാരം കുറയുക, ജലമലിനീകരണം, വായുമലിനീകരണം, സിഗരറ്റ് കുറ്റികളും മറ്റും മൂലമുണ്ടാകുന്ന മാലിന്യം എന്നിവ പ്രകൃതിക്ക് ഹാനികരമാണ്. ഇന്ത്യ ഗവൺമെന്റ് പുകയില നിയന്ത്രണത്തിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം, പുകയില പരസ്യ നിരോധനം, സിഗരറ്റ് പാക്കറ്റുകളിൽ ആരോഗ്യ മുന്നറിയിപ്പുകൾ, കൂടാതെ പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. പുകയില ഉപേക്ഷിക്കുക എളുപ്പമല്ല. എന്നാൽ ശരിയായ മനോഭാവവും പിന്തുണയുമുണ്ടെങ്കിൽ അത് സാധ്യമാണ്. വ്യക്തമായ തീരുമാനമെടുക്കുക, കുടുംബത്തിന്റെ പിന്തുണ നേടുക, ഡോക്ടറുടെ സഹായം സ്വീകരിക്കുക, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചികിത്സകൾ ഉപയോഗിക്കുക, വ്യായാമവും ധ്യാനവും പരിശീലിക്കുക, പുകയില ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പുകയിലയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാകും. പുകയില ഉപയോഗം ഉപേക്ഷിക്കുന്നതുമൂലം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം വർദ്ധിക്കും. സാമ്പത്തിക ലാഭമുണ്ടാകും, ആത്മവിശ്വാസമുയരും, അതുപോലെ കുടുംബബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. പുകവലിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം കുടുംബത്തിനും വിദ്യാലയങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ തുടങ്ങുകയും ചെയ്യുന്നത് പുകയിലക്കെതിരായ പോരാട്ടത്തിന് സഹായകമാണ്. യുവാക്കളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും സംരക്ഷിക്കുക. യഥാർത്ഥ ധൈര്യം പുകയില ഉപയോഗിക്കുന്നതിലല്ല, അത് വേണ്ട എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ ഗവൺമെന്റ് ആശുപത്രിയിലെ ദന്തൽ യൂണിറ്റുകളോട് ചേർന്ന് ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകൾ നടത്തിവരുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ഈ ക്ലിനിക്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്തി നിക്കോട്ടിൻ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കേണ്ടതാണ്. പുകയില രഹിത സമൂഹം സൃഷ്ടിക്കുക എന്നത് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ ഭാവിക്ക് അനിവാര്യമാണ്. അതിന് സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും പുകയില ഉപേക്ഷിക്കുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നു, ഒരു സമൂഹം ആരോഗ്യകരമാകുന്നു, ഒരു രാജ്യം പുരോഗമിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നാൽ, പുകയിലയിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മുടെ വരും തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. പുകയില ഉപേക്ഷിക്കുന്ന ഓരോ തീരുമാനവും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നമുക്കൊരുമിച്ച് ഒരു പുകയില രഹിത ലോകം സൃഷ്ടിക്കാം. പുകയില ഒഴിവാക്കൂ, ജീവിതം സംരക്ഷിക്കൂ.
1: ലോക പുകയില ഇല്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ

0: വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: ഹമാരേ യഹാ ഗർമി സേ ലഡ്നേ കാ തരീക ഭാരത് കെ അലഗ് അലഗ് ക്ഷേത്രോ കി പരമ്പര കാ ഹിസ്സ ഹൈ ഔർ ഇസ്മേ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കി ഭാവന കി ജലക് ഭി മിൽതി ഹൈ ഔർ ഏക് ബാത് ജറൂർ ധ്യാൻ രഖിയേഗാ ഇൻമേ സേ ജ്യാദാതർ ചീസേ ഹമാരി അപ്നി രസോയ് സേ നിക്ലി ഹൈ ആപ് ഭി ഗർമി കെ ദൗരാൻ ദേസി പേജലോ കാ ഖൂബ് ആനന്ദ് ലീജിയേ.
0: രാജ്യത്തെ തനത് മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരതവാസി കോ പ്രേരിത കർനേ വാലി ഹൈ. ഉൻസേ ബാത്ചീത് കേ ദൗരാൻ മൈനേ മഹ്സൂസ് കിയാ കി മാ ഭാരതി കേ പ്രതി ഉൻകാ സമർപ്പണ കിത്നാ ഗഹരാ ഹൈ.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ്

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്ക് മേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐപിഎൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
4: ഫോൺ ഔട്ട് ഗാനോത്സവം.
5: ഇന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം റിയാസ് കളപ്പുരയിൽ. ഹലോ.
6: ഹലോ
5: ഹലോ, ഇത് AM ജോണി ആണോ? ആ, നമസ്കാരം. എന്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്ന് വിളിക്കുകയാണ്. ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്ന് ഇങ്ങോട്ടൊരു കത്ത്
6: അയച്ചു.
5: അപ്പൊ കത്ത് ഇവിടെ കിട്ടി. അപ്പൊ ആ സന്തോഷത്തിൽ ഞങ്ങൾ വിളിച്ചതാണ്. ശരി, എന്ത് ചെയ്യുന്നു താങ്കൾ? ഇപ്പോ ജോലി ഉണ്ടായിരുന്നോ? വിരമിച്ചതാണോ? എന്ത് ചെയ്യായിരുന്നു? ബിസ്ക്കറ്റ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്. ഇവിടെ മലയാളികളെയൊക്കെ ബിസ്ക്കറ്റ് കഴിപ്പിച്ചവരിൽ ഒരാളാണെന്ന് പറയാം. അപ്പൊ വീട്ടിലൊക്കെ ഉണ്ട്?
6: വീട്ടില് വൈഫുണ്ട്, പിന്നെ മകളുടെ കല്യാണം കഴിഞ്ഞു പോയി.
5: ഓ,
6: രണ്ട് കുട്ടികള്. അവര് മൂത്തവൻ 10th class ജയിച്ചു. ഇതാണ്
5: ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗത്തിലേക്ക് തന്നെ പോകാൻ പറ്റും. ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖലയിലാണെങ്കിൽ പിന്നെ
6: കഷ്ടപ്പെടേണ്ടി.
5: നോക്കിയിരിക്കുന്നത് അല്ലേ, കൊമേഴ്സ് തന്നെ പഠിക്കട്ടെ, ചിലപ്പോ അതായിരിക്കും അദ്ദേഹത്തിന് താല്പര്യം.

0: എങ്ങനെയാകട്ടെ, പഠിച്ചൊരു ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമ എടുക്കാൻ.
1: അതെ അതെ, പഠിക്കട്ടെ പഠിക്കട്ടെ. ഇപ്പൊ ഇതിൽ വളരെ വിശദമായിട്ട് ഭാര്യ എന്ന ചിത്രത്തിലെ ആ പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: അതായത് ബോൾഗട്ടി പാലസിലേക്കും വല്ലാറപ്പുറത്തേക്കും ഒക്കെ പോകുന്നത് മച്ചുവയിലാണ് കൂടുതൽ ആൾക്കാർ യാത്ര
1: ചെയ്യുന്നത്.
0: മച്ചുവ ചെറിയ വഞ്ചി ഉണ്ടല്ലോ, രണ്ട് തുഴയുള്ളത്.
1: മച്ചുവ എന്ന് പറഞ്ഞാൽ രണ്ട് തുഴയുള്ള വഞ്ചിയാണ്. ഓ
0: അതാണ് ആ പാട്ട് കേൾക്കുമ്പോ ഓർമ്മ വരുന്നത്, അതാണ്.
1: ഓ അന്ന് അന്ന് ആ പരിസരത്തൊക്കെ താങ്കൾ
0: താമസിക്കും.
1: ആ അപ്പൊ മച്ചുവൊക്കെ തുഴഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തില്.
0: ആ
1: ഈ പാട്ടിന്റെ ഒരു താളവും ഒരു വഞ്ചി തുഴയുന്നതിന്റെ ആ അതിന്റെ ഒരു ഉയർന്ന താഴ്മയൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഈ പാട്ടിന്റെ ചിട്ടപ്പെടുത്തൽ. ആ ശരി ശരി. അപ്പോ അങ്ങനെ കൊച്ചിയില് വെള്ളവും വള്ളവും ആയിട്ടൊക്കെ എങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞിരുന്നു.

0: വെള്ളവും വള്ളവും ആയിട്ടൊക്കെ എങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞിരുന്നാൽ
1: ആ കാര്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്.
0: ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ശരിക്കും ഈ കാഴ്ചകളും ഈ ശബ്ദത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന തലമുറയ്ക്കൊക്കെ ഇതൊക്കെ അന്യമാണ്. അപ്പോ ഈ ആളുകൾക്ക് ഇങ്ങനെ പരിസരം ശ്രദ്ധിക്കാനുള്ള ഒരു ക്ഷമയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ല. ഇത് വളരെ സാഹോദരം ശ്രദ്ധിച്ചാലാണല്ലോ അവർക്ക് മനസ്സിലുള്ള ഈ സ്വരം. ഇല്ല അതെ അതെ, ഇപ്പോഴാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ബസ്സിൽ കയറിയാലോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കയറിയാലോ അല്ലെങ്കിൽ അത്ര തന്നെ ഇരിക്കേണ്ട വന്നില്ലെങ്കിൽ പോലും നമ്മളപ്പോ തന്നെ പോക്കറ്റിലേക്ക് ഫോൺ
1: തപ്പിങ്ങനെ
0: സ്ക്രോൾ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്, പുറത്തെന്തൊക്കെ കാഴ്ചകളുണ്ട്? ഈ
1: ഇതുപോലെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ തന്നെ പേരക്കുട്ടികളുടെ കൂടെ പോയാൽ അവർക്ക് പുറത്ത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ മൊബൈൽ കൊണ്ടുതന്നെ എപ്പോഴും താല്പര്യമുള്ളൂ.
0: ആ അതെ, അപ്പോഴേക്കും നമ്മളൊരു ഹെഡ്സെറ്റ് എടുത്തിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും താങ്കൾ ചോദിച്ച പെരിയാരെ പെരിയാരെ എന്നുള്ള പാട്ട് തന്നെ കേൾക്കാം.
1: പിന്നെ ഒന്നാം തീയതി പുതുവർഷം, പുതുവർഷം അതായത് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണല്ലോ. അപ്പൊ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ നേരുന്നു.
0: ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും കത്തുകൾ അയക്കുക.
1: ഓക്കെ, താങ്ക് യു.

0: നിന്നും.
1: കൊടുവള്ളം സജാദ്.
0: ആ നമസ്കാരം, എൻ്റെ പേര് റിയാസ് എന്നാണ്, ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം താങ്കൾ കത്തൊക്കെ അയച്ചതിനും, താങ്കൾ പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഒത്തിരി സന്തോഷം നല്ല വാക്കുകൾക്കൊക്കെ. എന്ത് ചെയ്യുന്നു സജാദ്?
1: ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ, സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ.
0: ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആ അപ്പോ
1: ഇപ്പൊ
0: എവിടെയാ
1: കഴിക്കാൻ? കൊടുവഴങ്ങിലാണ്, പനായിക്കുളത്താണ് എന്റെ സ്റ്റാൻഡ്.
0: ശരി,
1: പുതിയ റോഡ് പനായിക്കുളമാണ് സ്റ്റാൻഡ്. ഞാൻ മാരായി അമ്പലത്തിന്റെ അടുത്ത്, അച്ഛൻ മരിച്ച പിന്നെ സ്റ്റാൻഡിലേക്ക് പോയിട്ടില്ല. പുതിയ മാരായി അമ്പലത്തിന്റെ അടുത്താണ് കിടക്കുന്നത്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ അമ്പലത്തിൽ, മാരായി അമ്പലത്തിൽ വന്നവരൊക്കെ സ്റ്റോപ്പിലോട്ടൊക്കെ ആക്കാനായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ, എനിക്ക് ഇതൊക്കെ എഴുതാനൊക്കെ പറഞ്ഞു തരുന്ന ആള് നമ്മുടെ ആലങ്ങാട് ജബ്ബാർ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്.
0: ഓ, അദ്ദേഹത്തിന്റെ പേര് കേൾക്കാറുണ്ട് സ്ഥിരം.
1: ആ ജബ്ബാറാണ്. അപ്പൊ ഞങ്ങള് റേഡിയോയിൽ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പുള്ളിനെ വിളിക്കും. അപ്പൊ ഇത് എത്ര മണിക്കാണ്, യുവാണി എത്ര മണിക്കാണ്, മറ്റേ എന്തൊക്കെ എന്തെങ്കിലും പരിപാടികൾ കേൾക്കാൻ നേരത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചാൽ ഞാൻ അപ്പൊ പറഞ്ഞു തരും.
0: ഓ ശരി ശരി. അപ്പൊ ആ ഒരു സൗഹൃദം അങ്ങനെ നിലനിർത്തുന്നുണ്ട്.
1: അതെ അതെ അതെ.
0: ഇനി ഓർമ്മചിന്തലേക്കൊക്കെ എഴുതു താങ്കളുടെ അനുഭവങ്ങളൊക്കെ. അപ്പോ വീട്ടിലായിരിക്കുന്നുണ്ട് വേറെ സജാദിന്റെ?
1: ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ മരിച്ച്, ചേട്ടൻ ചെറുപ്പത്തിലാ മരിച്ച്. ചേട്ടന്റെ പേര് സംജാദ് എന്നാണ്.
0: സംജാദ്, ഓക്കെ.
1: അച്ഛന്റെ പേര് സദാനന്ദൻ.
0: സദാനന്ദൻ, ആ ശരി ശരി.
1: ഉള്ളിയോട് വോളിബോളിന്റെ ഒരു ക്യാപ്റ്റനൊക്കെ ആയിരുന്നു.
0: ആ അദ്ദേഹം സ്പോർട്സ്മാൻ ഒക്കെ ആയിരുന്നു അല്ലേ?
1: ഞാനിപ്പോ കുറച്ചാളായിട്ട് കളിക്കാറില്ല, ചേട്ടൻ കളിച്ചിരുന്നു.
0: എന്തേ സജാദ് എന്താ കളിക്കാത്തത്? കളിക്കോ, കളിക്കുമ്പോഴാണ് നമുക്ക്.
1: എനിക്ക് കളിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ കോർട്ടിലൊക്കെ ഇത്തിരി തിരക്ക് കൂടുതലാണ്.
0: ആ ഓട്ടോക്കെ അല്ലേ. ഇടയ്ക്ക് സമയം കണ്ടെത്തി കളിക്കണം കേട്ടോ, കാരണം എല്ലാവർക്കും ഇങ്ങനെ നന്നായിട്ട് കളിക്കാനുള്ള കഴിവ് കിട്ടില്ല. അത് മാത്രമല്ല, അതൊരു
1: ഇത്തിരി ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതാണ്. ഞാൻ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നായരമ്പലത്തുനിന്നാണ് ഞാൻ കല്യാണം കഴിച്ചേക്കണേ. ഭാര്യയുടെ പേര് സുനിത എന്നാണ്.
0: സുനിത,
1: പിന്നെ അമ്മയാണ് വീട്ടിലുള്ളത്. അമ്മയുടെ പേര് ലത.
0: ലത. അപ്പൊ എല്ലാരും റേഡിയോ കേൾക്കാറുണ്ടോ?
1: ആ റേഡിയോ കേൾക്കാറുണ്ട്,
0: എല്ലാരും കേൾക്കാറുണ്ട്. അപ്പൊ ഇന്ന് പറയണെന്ന് ഇങ്ങനെ ആകാശവാണിന്ന് വിളിച്ചിരുന്നു.
1: എല്ലാവരോടും പറയും.
0: അപ്പൊ കളി മുടക്കരുത്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒത്തിരി ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി നിൽക്കുകയാണല്ലോ. അപ്പൊ ഇടയ്ക്കൊന്ന് കൂട്ടുകാരുടെ കൂടെ കളിക്കാനും, ഒരു വിനോദത്തിന് മാത്രമല്ല നമ്മുടെ
1: ആരോഗ്യത്തിന് നോക്കുന്നുണ്ട്.
0: നോക്കുന്നുണ്ട്, നല്ല നല്ല കാര്യം, നല്ല കാര്യം. നമുക്ക് ഏതാ പാട്ട് വേണ്ടത്?
1: പാട്ടൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ച് വെച്ചിരുന്നാണ്. അപ്പൊ സാർ വിളിച്ചപ്പോ മറന്നു
0: പോയതാണ്. വിളിച്ചപ്പോ അങ്ങ് മറന്നുപോയല്ലേ. നമുക്ക് നമുക്ക് അദ്ദേഹത്തോട് തന്നെ വെച്ചാലോ പാട്ട് ചോദിച്ചാലോ. കൈമാറും ഒന്ന്. നമുക്ക് നേരിട്ട് ചോദിക്കാം ഏത് പാട്ട് വേണമെന്ന്. ഹലോ, നമസ്കാരം. ഞങ്ങൾ ആകാശവാണിന്ന് വിളിച്ചിട്ട് താങ്കളോടൊക്കെ ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചപ്പോ ഓടി മാറുകയാണോ? ആണോ, ഇന്ന് എന്തൊക്കെ കറി വെച്ചു?
2: പിലോപ്പി കറി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല തൈലക്കറി ഉണ്ടായിരുന്നു, കടച്ചക്ക ഉണ്ടായിരുന്നു.
0: ഓ, അതായത് വളരെ സമ്പുഷ്ടമാണ് ഇപ്പൊ ഉച്ചക്ക്.
2: അതെ അതെ അതെ.
0: കടച്ചക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായതാണോ? കൃഷിയൊക്കെ ഉണ്ടോ?
2: അതെ അതെ അതെ അതെ. കൃഷിയില് നമുക്ക് കപ്പ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അമരത്തിലെ പാട്ട് എന്ന് പറഞ്ഞു.
0: അമരത്തിലെ, എനിക്ക് തോന്നുന്നു സിലോപ്പിന്റെ പേര് കേട്ടപ്പോഴാണ് പെട്ടെന്ന് അന്ന് അമരം എന്ന് പറഞ്ഞത്.
2: മീന്റെ കാര്യം പറഞ്ഞപ്പോ അമരത്തിലെ പാട്ട് രസമാണ്, അത് പറഞ്ഞ നല്ല കാര്യമാ.
0: അപ്പൊ അമരത്തിലെ ഏത് പാട്ട് വേണം?
2: അല്ല, ചേട്ടൻ എനിക്ക് വേണ്ടി റെഡി കേട്ടോ. അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുത്തോളൂ, ഞാൻ അതേ.
0: അപ്പൊ സ്നേഹ സമ്മാനമാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത് കേൾക്കാനാണ് താങ്കൾക്ക്.
2: ഞാൻ പറയുന്നു, ആ പാട്ട് കൊടുക്കുക, അതാണ് നല്ലത്.
0: ശരി ശരി.
1: അപ്പൊ ഓട്ടോറിക്ഷയിൽ റേഡിയോ ഒക്കെ ഉണ്ട് സാറേ.
0: ആ ഓട്ടോറിക്ഷയിലും ഉണ്ടല്ലേ. അപ്പൊ
1: ഓട്ടോറിക്ഷയിൽ റേഡിയോ ഒക്കെ, FM റേഡിയോ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളപ്പോ പാട്ടൊക്കെ എപ്പോഴും വെക്കാറുണ്ട്.
0: അപ്പൊ അവിടെ ആകാശവാണിയുടെ കൊടുവഴങ്ങിയിലെ ഒരു ബ്രാൻഡ് അംബാസഡർ ആണ് താങ്കൾ. അപ്പൊ ഭക്തജനങ്ങളെ റേഡിയോ ആകാശവാണി കേൾക്കാൻ പ്രേരിപ്പിക്കണം.
1: അത് എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട് ഓട്ടോറിക്ഷ.
0: അപ്പൊ അവർക്കും അവർക്കും സന്തോഷമായല്ലോ. അപ്പൊ എല്ലാം എല്ലാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ.
1: സംസാരം കേൾക്കാനൊക്കെ തന്നെ ഒരു പ്രത്യേകതയാണ് റേഡിയോ വെക്കുമ്പോഴേ.
0: അപ്പൊ അമരത്തിലെ പാട്ട് പഴകെ എന്നുള്ള പാട്ട്. ഓ ഓക്കെ, ഭാര്യയാണ്. അപ്പൊ അഴകെ എന്നുള്ള പാട്ട് തന്നെ കൊടുക്കണം. അപ്പൊ അതിൽ തർക്കമില്ല. ശരി ശരി. അപ്പൊ ഒത്തിരി നന്ദി കത്തുകൾ അയച്ചതിന്. അപ്പൊ പാട്ട് ഇതാ വരുന്നു സജാദിന്റെ പാട്ട്.
1: ആ ശരി ശരി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ,
2: ഹലോ, നമസ്കാരം. സജാദ് ആണോ? കൊടുവഴ

0: ഹലോ
1: ഹലോ
0: ഹലോ, ഇത് വനജയാണോ?
1: അതെ.
0: നമസ്കാരം, എന്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഫോൺ നോട്ട് ഗാനോത്സവം എന്നുള്ള പരിപാടിയിൽ നിന്നും ഞങ്ങൾക്ക് താങ്കളുടെ ഒരു ഒരു സുഹൃത്ത് കത്ത് വെച്ചു, താങ്കളെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ്. ആലങ്ങാടുള്ള ഒരു ഹരീന്ദ്രനാണ് കത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്, കൊച്ചി എഫ്എം സ്ഥിരം കേൾക്കാറുണ്ട്, അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ഗാനം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ജോലി സ്ഥലത്താണോ?

0: ആ അമ്പലത്തിലാണെന്ന് പറഞ്ഞു, ആലങ്ങാട് കാവിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാവിലാണ് അല്ലേ? ആ അപ്പോ അപ്പോ വളരെ ശാന്തി സമാധാനം ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ. ജോലിക്ക് പോകാൻ തന്നെ തോന്നില്ല അല്ലേ? ജോലിക്ക് പോകുന്നുണ്ട്. അതല്ല, ജോലിക്ക് പോകുന്നതാണെന്ന് തോന്നുന്നില്ലല്ലോ. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ ചെയ്യാറ്. ഈ കാവ് എങ്ങനെയാ, ഇതുപോലെ കാടൊക്കെ ആയിട്ട് അങ്ങനെയാണോ?
1: ഇല്ല, അതിനെ പറ്റി പറഞ്ഞുള്ളൂ. ആലങ്ങാട് കാവ് ഇപ്പൊ പണ്ടത്തെ പോലെ കാവല്ല,
0: പണ്ടത്തെ പോലെ
1: അമ്പലം പോലെ തന്നെ. ഇപ്പൊ പണി കഴിഞ്ഞോണ്ടിരിക്കയാണ്. ക്ഷേത്രമാണ് ഇപ്പൊ ഇവിടെ,
0: ക്ഷേത്രമാണ്
1: ക്ഷേത്രമാണ്.
0: പഴയ കാവിന്റെ പരിസരമൊക്കെ ഉണ്ടോ അവിടെ?
1: ആ പഴയ കാവിന്റെ ഒരു ഇതങ്ങോട്ട് മാറി, ഇപ്പൊ പുതിയ അമ്പലം പണിതാക്കണം.
0: അമ്പലം പണിഞ്ഞു. ഓ ശരി ശരി. അവിടത്തെ ജീവനക്കാരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഒത്തിരി നാളെ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്? കേട്ടുന്നത്. ആ ശരി ശരി. എങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വരുമ്പോഴും അവര് വിളിച്ചോണ്ടിരിക്കും അല്ലേ? വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: ഞാനും ഭർത്താവും ഉണ്ട്, പെൺകുട്ടികളുണ്ടായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് രണ്ടു വെച്ചു, രണ്ട് മക്കളുണ്ട്.
0: ശരി. ഭർത്താവ് സാഗരൻ അല്ലേ? ഓ അന്നജ സാഗരൻ. ഓക്കെ. അപ്പൊ അദ്ദേഹം ചെയ്യുന്നു?
1: അത് ഇപ്പൊ നല്ല
0: ഓ ഓക്കെ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ?
1: റേഡിയോ
0: കേൾക്കാറുണ്ടോ?
1: ശരി ശരി. കിടക്കുകയാണ്
0: കിടക്കുകയാണല്ലേ. അപ്പൊ അദ്ദേഹത്തോട് പറയണം, എണീക്കുമ്പോ നമ്മൾ ആകാശവാണിയിൽ നിന്ന് വിളിച്ചിരുന്നു, അദ്ദേഹത്തെ തിരക്കി എന്നൊക്കെ പറയണം. കേൾക്കാൻ ഇഷ്ടമാണല്ലേ. അനിയത്തിയുടെ പേരെന്താ? സജിനി. ആ അപ്പൊ താങ്കൾക്ക് സജിനിക്കൊക്കെ കേൾക്കാം. കേൾക്കാറുണ്ട്. ഈ അതാണ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചത്. വനജ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: എനിക്ക് പാട്ടൊക്കെ മോഹൻലാൽ പറഞ്ഞു. അമ്മമാർക്ക് വേണ്ടി പാട്ട് പാടിയ പാട്ട്,
0: അമ്മമാർക്ക് വേണ്ടി മോഹൻലാലിന്റെ ഒരു പാട്ട്. അപ്പൊ അമ്മ മഴക്കാരനെ എന്നുള്ള പാട്ട് കൊടുക്കാം.
1: അമ്മക്ക് ഞാൻ വലിയ ആഗ്രഹം, അങ്ങനെ അമ്മക്ക് ഒരു പാട്ട് പറയണമെന്നുള്ള.
0: ശരി ശരി. അപ്പൊ നമുക്ക് അമ്മ മഴക്കാരൻ, മാടമ്പി എന്ന ചിത്രത്തിലെ അമ്മ മഴക്കാരൻ എന്നുള്ള പാട്ട് കേൾക്കാം. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനിയും തുടർന്നും കേൾക്കുക.
1: കേട്ടതും ഒരു സന്തോഷം.
0: ശരി ശരി ശരി.

0: ഹലോ ഹലോ, അജിത ശിവറാം അല്ലേ? ആ നമസ്കാരം, എൻ്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഫോൺ ഔട്ട് ഗാനോത്സവം എന്നൊരു പരിപാടിയുണ്ട്. അപ്പം അതിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് വിളിക്കണം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചേർക്കണം. ആ അത് തന്നെ, സിന്ധു നെല്ലായി. അപ്പോൾ താങ്കളെ ഒന്ന് വിളിക്കണം. ആളധികം റേഡിയോ ഒന്നും കേൾക്കാറില്ല, പക്ഷേ ഞാൻ കുറേ ആയിട്ട് റേഡിയോ കേൾക്കാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പൊ സംസാരിക്കാമോ? എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ആദ്യം ജോലി ഉണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു,
0: പുറത്തൊക്കെ
1: ടൈലറിങ് ചെയ്യുന്നു.
0: ഓ ശരി ശരി.
1: റേഡിയോ ഒക്കെ അപ്പൊക്കെ കേൾക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും.
0: ഇപ്പൊ
1: അവിടെ ആകുമ്പോ പിന്നെ നമുക്ക്
0: സമയമുണ്ടല്ലോ,
1: റേഡിയോ ഒന്നും ഇല്ല.
0: അപ്പൊ അവിടെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുകയാണ്, തിരിച്ചു വന്നിട്ട് അല്ലേ നാട്ടില്?
1: വിശ്രമല്ല, പക്ഷെ ഒരു സുഖല്യാതായി.
0: ഓ ശരി ശരി. അതിന്റെ ചികിത്സയൊക്കെ നടക്കുന്നുണ്ടോ?
1: ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞതാ, രണ്ട് സ്റ്റെൻഡൊക്കെ ഇട്ടിട്ട് റെസ്റ്റിലായിപ്പോ, 3 മാസം കഴിഞ്ഞതല്ലോ.
0: ഇപ്പൊ ഇപ്പൊ ആഞ്ചിയോപ്ലാസ്റ്റി ഒക്കെ ഇപ്പൊ ഇങ്ങനെ എന്താ പനിയൊക്കെ പിടിക്കുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അത് റിക്കവർ ആയങ്ങ് വരും. അതെ, പണ്ടൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ കാര്യമായിട്ടൊക്കെ പറയായിരുന്നു. ഇപ്പൊ ആഞ്ചിയോപ്ലാസ്റ്റി ആണോ, ഒരാഴ്ച കഴിഞ്ഞ സുഖമാവും എന്നൊക്കെയുള്ള രീതിയിലാണ് ആളുകള്.
1: എനിക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് വേദനയൊക്കെ ഉള്ളിലുണ്ട് ഇപ്പോഴും. ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഭക്ഷണത്തിലാണ് ഞാന്.
0: ആരോഗ്യം ഒന്നും പോയിട്ടില്ല. നമ്മള് നമ്മുടെ നമ്മുടെ ആത്മബലം മുറുകെ പിടിക്കുക, പേടിക്കണ്ട. നമ്മള് നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ചിന്തകൾ മനസ്സിലുണ്ടാവുക, വ്യായാമൊക്കെ ചെയ്യുക, അപ്പൊ എല്ലാം തിരിച്ച് പഴയ പോലെ ആവും. നമുക്കപ്പോ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: നന്നായി പാടുകള്.
0: ആരെയാ? സിന്ധുവോ? ഓ ശരി ശരി. ആ പാടും അല്ലേ.
1: അപ്പൊ അവളുടെ പാട്ടുകൾ അയച്ചതാന്ന് പറഞ്ഞപ്പോ അവള് ഇങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ റേഡിയോയുടെ കാര്യം എന്നോട് പറയും. വളരെ സന്തോഷമായി.
0: ഓക്കെ,
1: പാട്ടൊക്കെ പാടുന്നതാണ്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് പറ്റില്ല.
0: ഒരു പാട്ടൊക്കെ പാടുന്നതിന് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഒരു ചെറിയ മൂളിപ്പാട്ടായാലും കുഴപ്പമില്ല, പരിശ്രമിച്ചു നോക്കണോ. പണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിച്ച് കേട്ടിരുന്ന പല പാട്ടുകളും ഉണ്ടാവില്ല. ആരായിരുന്നു ഫേവറേറ്റ് സിംഗർ? ആരാണ്? ചിത്രാമയാണ്. നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? കണ്ടിട്ടില്ല.
1: ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.
0: ആണോ? അപ്പൊ ചിത്രാമയുടെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആലോചിക്കൂ. ഒത്തിരി ആവുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ലല്ലോ അല്ലെ. എന്നാലും ഞാനൊരു പാട്ട് ഈ പരിപാടിയിലൂടെ ഒരു പാട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചാല് ഏത് പാട്ടായിരിക്കും പറയാ?
1: ഒരുപാട്
0: പാട്ടുകൾ മനസ്സിലൂടെ പോകുന്നുണ്ട്. അതാണ് ഞാൻ
1: കുഴപ്പമില്ല,
0: നമുക്ക് കെ എസ് ചിത്ര പാടിയ നല്ല ഏതെങ്കിലും ഒരു പാട്ട് തന്നെ കൊടുക്കാം. നല്ല പാട്ട് കൊടുക്കാം. അപ്പൊ പാട്ടിന് മാറ്റി നിർത്തരുത് കേട്ടോ, പാട്ട് പാടണം. ഒറ്റക്കിരുന്നാലും പാട്ട് പാടണം. അപ്പോ പാട്ടും പാടി തുടങ്ങണം. പാട്ട് കൂടുതൽ പാട്ടുകൾ എപ്പോഴും ചുറ്റും ഉണ്ടെങ്കിൽ ഇതുപോലെ ജീവിതവും ഒരു പ്രസാദാത്മകമാകും. അപ്പോ ഒരു റേഡിയോ അങ്ങ് വാങ്ങിച്ചു വെച്ചോളൂ.
1: റേഡിയോ എനിക്ക് നല്ല ജോലി.

0: തിരക്കുള്ള ഒരാളാണ്.
1: ഉം
0: അത് കാരണം നമ്മൾ അതിനുള്ള സമയം കണ്ടെത്താറില്ല.
1: അങ്ങനെ ജോലി
0: പിന്നെ
1: തിരക്കുള്ളവർക്ക്
0: യൂട്യൂബ് വഴിയൊക്കെ ഇങ്ങനെ
1: പാട്ട്
0: പാട്ടുകളൊക്കെ
1: കേൾക്കും. ആ
0: കേൾക്കും.
1: ജോലി തിരക്കുള്ളവർക്ക് പറ്റിയ മാധ്യമമാണ് റേഡിയോ. കാരണം ഇതൊരു മൂലക്കിരുന്ന് പാടിക്കോളും. ഇപ്പം ടി വി ഒക്കെ പോലെ ഇടയ്ക്ക് പോയി അതിനെ കണ്ട് അതിനെ തൃപ്തിപ്പെടുത്തുമെന്നും വേണ്ട. ഇതൊരു മൂലയ്ക്ക് പാവമായിട്ടിരുന്നോളൂ, ഒരു ക്ലോക്കൊക്കെ ഇരിക്കുന്നത് പോലെ അവിടെ ഇരുന്ന് അങ്ങ് പാടിക്കോളും. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് അതിന് അപ്പോൾ സമയവും നോക്കാൻ പ്രത്യേകിച്ച് ക്ലോക്കിലേക്ക് തിരേണ്ട ആവശ്യമില്ല. കാരണം ഓരോ സമയം കൃത്യമായിട്ട് ഓരോ പരിപാടി വരും. അപ്പോൾ ഒരു പരിപാടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ വെള്ളിത്തിരിയായി, ഉച്ചയ്ക്ക് 2 മണിയായി. അങ്ങനെ നമുക്ക് സമയം നോക്കാൻ പോലും എന്താ വേറൊരു ഉപകരണത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അതിനെല്ലാം പറ്റിയൊരു സാധനമാണ്. ഈ മൊബൈൽ ഫോണിൽ എല്ലാം നടക്കും എന്ന് പറയില്ല, ഫോട്ടോയും എടുക്കാൻ വിളിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം റേഡിയോ കൂടെ നടന്നോളൂ.
0: അത് പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയ കാരണം കൊണ്ടുള്ള ഒരു
1: ഇതാണ്.
0: ഓർമ്മയൊക്കെ ആളന്നെയാണ്.
1: ശരി ശരി,
0: ഇനി എപ്പോഴെങ്കിലും ആവാം.
1: അതെ, ഇനി തീർച്ചയായും. ഇനി അപ്പോ താങ്കളും താങ്കളുടെ പഴയ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഞങ്ങൾക്ക് ഓർമ്മിച്ചിന്തെന്നൊരു പരിപാടി കൂടി ഉണ്ട്, അതിലൊക്കെ എഴുതി തരും. അപ്പൊ നമുക്ക് അതിലൊക്കെ വായിക്കാം. അപ്പോഴേക്കാവും ഇതങ്ങ് എഴുതി തുടങ്ങിയാ മതി, അപ്പോഴേക്കാവും. ഓൾറെഡി പിക്കപ്പ് ആയി, നമുക്കൊരു ഒന്ന് ഒന്ന് ഉറപ്പിച്ചാ മതി മനസ്സില്.
0: ഓക്കെ,
1: അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ?
0: സിന്ധുവിനു.
1: അപ്പൊ ഇങ്ങോട്ടൊരു കത്തിട്ട സ്ഥിതിക്ക് അങ്ങോട്ടൊരു പാട്ട് കൊടുക്കാന്നായി. ശരി, അപ്പൊ നമുക്ക് പാട്ടിലേക്ക്. ഒത്തിരി നന്ദി. അപ്പോ ഊർജത്തോടും ഉന്മേഷത്തോടും കൂടി തിരിച്ചു വരൂ. ഓക്കെ, ബൈ,
0: താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: ഇത് ഗീത ഹേമന്താണോ?
1: അതെലോ.
0: ആ നമസ്കാരം, എന്റെ പേര് റിയാസ്. ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഫോൺ ഔട്ട് ഗവേണൽസ് എന്ന പരിപാടിയിൽ നിന്ന് താങ്കളുടെ മെസ്സേജ് ഇവിടെ കിട്ടി. താങ്കളുടെ കുഞ്ഞുമോളുടെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പോ കുഞ്ഞുമോളുടെ പിറന്നാൾ മെയ് 27 അറിഞ്ഞു. കുഞ്ഞുമോൾക്ക് കൊച്ചി ആകാശവാണിയുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പേരെന്താണ്? മോളുടെ പേര് എഴുതിയിട്ടില്ല.
1: മോളുടെ പേര് അറോറ.
0: അറോറ, അടിപൊളി പേരാണല്ലോ.
1: അറോറ ഹേഗ വൈശാഖെന്നാണ്. അവള് കാനഡയിലാണ് ജനിച്ചേക്കണത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അവിടെ തന്നെയാണ്. ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇതുവരെ.
0: നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ?
1: ഇല്ലില്ല, കണ്ടിട്ടില്ല. ഫോണുള്ള ഫോൺ ഇപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ടെന്ന് മാത്രം.
0: അതെ അതെ, പണ്ടത്തെ പോലെ അല്ല. നമ്മളും പലപ്പോഴും നേരിട്ട് പലരെയും കൊറേ നാള് കാണാതിരുന്നാലും പിന്നെ നേരിട്ട് കാണുമ്പോ നമുക്ക് അത്ര എന്താണ് കൊറേ നാളെ കണ്ടിട്ടില്ല എന്നുള്ള ആ ഇത് തോന്നാറില്ല.
1: തിരിച്ചറിയില്ല,
0: തിരിച്ചൊക്കെ അറിയാം. അതൊക്കെ പിന്നെ രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പഴമക്കാര് പറഞ്ഞിരിക്കുന്നു ഇതിനല്ലേ.
1: ആഗ്രഹിക്കുന്നു, കാരണം വേറൊരു ലോകം വേറൊരു കാഴ്ചയുമല്ലേ. വളരെ ചുരുങ്ങിയ ഇതിലൂടെ കാണുന്നു, പിന്നെ കാണുന്നത് വലുതായിട്ടാണ്.
0: അപ്പൊ അറോറ മോള് വരുമ്പോ അമ്മൂമ്മയെ കാണും, അമ്മൂമ്മയുടെ കയ്യിലൊക്കെ കയറി പിടിക്കും ഒക്കെ ചെയ്യും.
1: അങ്ങനെ ആഗ്രഹിക്കുന്നു.
0: ശരി ശരി. മക്കള് ആരാ അവിടെ ഉള്ള? ആരാ?
1: മോളാണ്.
0: മോളുടെ പേരെന്താ?
1: മോളുടെ പേര് ഹേഗ.
0: ഹേഗ. ആ, എല്ലാവർക്കും വ്യത്യസ്തമായ പേരുകളാണല്ലോ. എന്താണ് ഈ ഹേഗ എന്നിടാൻ? ഓ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന് പുറകിൽ കഥയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് കൂട്ടി എങ്ങനെ ഇട്ടതാണ്? ഓക്കെ, അപ്പൊ ഹേഗയൊട്ടും ഇട്ടു കൊടുത്തില്ല. കുഞ്ഞുമോൾ ഉണ്ടായപ്പോ ഒറോറോന്ന് പേരിട്ടു അല്ലെ? വ്യത്യസ്തമായ പേര് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഹസ്ബൻഡിന്റെ പേരെന്താ ഹേഗയുടെ?
1: ഹസ്ബൻഡിന്റെ പേര്
0: വൈശാഖ്. വൈശാഖ്. അപ്പൊ അവരവിടെ അവിടെയാണ് ജോലിയായിട്ട്? അവിടെയാണ്.
1: അവിടെ പഠിത്തമായിരുന്നു, ഇപ്പൊ ജോലിയിൽ കയറിയാക്കണേ.
0: ശരി ശരി.
1: എക്സ്പീരിയൻസ് ഒക്കെ ആയാലും ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ.
0: അതെ അതെ. കൊറേ നാളായോ പോയിട്ട്?
1: അവിടെ പോയിട്ടിപ്പോ 3
0: കാനഡക്ക് പോയിരുന്നോ?
1: ഇല്ല, പോകാനൊന്നും പറ്റില്ല. ബാക്ക് പെയിനും പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക്.
0: അയ്യോ, ആണ് അവിടെ പിന്നെ കുറച്ച് ക്ലൈമറ്റും കുറച്ച് പ്രശ്നമൊക്കെ ആണല്ലോ. കുറച്ച് തണുപ്പൊക്കെ കൂടി ഒരു സ്ഥലമാണ്.
1: അത്രയും ദൂരം എന്ന് പറഞ്ഞാലേ 14 നമ്മള് പ്ലെയിനിൽ തന്നെ ഇരിക്കണം. അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. നമുക്കിങ്ങനെ കാണലൊക്കെ തന്നെ നടക്കുള്ളൂ.
0: അപ്പൊ അതൊക്കെ നമുക്ക് സ്ഥലമൊക്കെ കാണാം, അപ്പോഴൊക്കെ നമുക്ക് നടുവൊക്കെ ശരിയാക്കാം.
1: അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥന ഫലിക്കട്ടെ സാറിന്റെ.
0: ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഒരു ഒരു കുട്ടിയുടെ ജനനം എന്നൊക്കെ പറയുമ്പോഴേ വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടും, പിന്നെ പ്രസവ രക്ഷയും
1: വല്ലാത്ത
0: മേളമായിരിക്കും.
1: ഒറ്റയ്ക്ക്
0: തന്നെയായിരുന്നു.
1: പരാതിയും പരിഭവം ഉണ്ട്.
0: ഹേഗ അതിനൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാര്യം അവിടുത്തെ ജോലിയും പഠനവും അല്ലെ?
1: ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മോള്. പക്ഷെ എന്ത് ചെയ്യാ, അവരുടെ ഉന്നതിക്ക് വേണ്ടി തന്നെ ആവുമ്പോ നമുക്ക് അതും പറയാൻ പറ്റില്ല.
0: തീർച്ചയായും തീർച്ചയായും. തന്റേതായ വഴി കണ്ടുപിടിക്കാനായി അദ്ദേഹം പോയതാണല്ലോ. പിന്നെ പണ്ടൊക്കെ നമ്മള് സ്ത്രീകളെ ഇങ്ങനെ തനിക്കത് പറ്റില്ല, നിങ്ങൾക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഹേഗയൊക്കെ കണ്ട് ആളുകൾ പഠിക്കട്ടെ, അതൊക്കെ പെണ്ണുങ്ങൾക്ക്.
1: തീർച്ചയായിട്ടും, അതില് ശരിക്കും നല്ല മാതൃക അമ്മ തന്നെയാണ് മോള്. കുഞ്ഞിനെ നോക്കണ കാര്യത്തിലൊക്കെ
0: അങ്ങനെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന പെണ്ണുങ്ങൾ ഉണ്ടാവട്ടെ കൂടുതൽ.
1: അതെ അതെ, സത്യം. പിന്നെ ആകാശവാണിയിലെ പരിപാടികളെല്ലാരും നന്നാവണുണ്ട്. ശിവരാമൻ സാറിന്റെ അതിലൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടാവാറുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ പരിഹാരങ്ങൾ കാണുമ്പോഴേ അത് നമുക്ക് വലിയ ഉപയോഗമുള്ള കാര്യങ്ങളാണ്.
0: ഉപഭോക്താക്കൾ അറിയാനെന്ന പരിപാടി, അത്
1: ഉപഭോക്താക്കൾ അറിയാനായിട്ടുള്ള. പിന്നെ മധുര മലയാളം ആണെങ്കിലും ഓരോ മേഖലയിൽ നിന്നും എടുത്തിട്ട് പറയുമ്പോഴും ഓരോരുത്തരാകുമ്പോ വ്യത്യസ്തമായ രീതിയിലുള്ള പറയലുകളാണ്,
0: അറിവുകളാണ്. നമ്മുടെ ഭാഷയൊക്കെ എങ്ങനെയാണ് അല്ലേ മാറിപ്പോകുന്നതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാനും കൃത്യമായി പ്രയോഗിക്കാനും ഒക്കെ പറ്റും.
1: അതന്നെ അതന്നെ, ഓരോ നാട്ടിലെ രീതികളും
0: തീർച്ചയായും
1: വായ്മൊഴിയും വരമൊഴിയും എല്ലാരും പറയണതുകൊണ്ടൊക്കെ വലിയൊരു നല്ല കാര്യങ്ങളാണ് എല്ലാ പരിപാടിയും.

0: വേണ്ടതാ. കാലത്ത് 5:55 വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് ജോലിക്ക് പോരുന്നവരെയും കേട്ടുകൊണ്ടിരിക്കും. പിന്നെ കേൾക്കൽ കണക്കാണ്, വീട്ടിൽ ചെന്ന ഓരോ കാര്യങ്ങളുണ്ടാവും.
1: പിന്നെ പണിത്തിരക്കൊക്കെ എന്താ ചെയ്യുന്നത്?
0: പിന്നെ ഞാൻ അക്കൗണ്ടിനായിട്ട് വർക്ക് ചെയ്യണേ.
1: ഓ ഓക്കെ ഓക്കെ, ശരി ശരി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ്
0: പുള്ളിയും അതുപോലെ തന്നെ അക്കൗണ്ട് ഉണ്ട്.
1: അപ്പൊ നിങ്ങൾ രണ്ട് കണക്കപ്പിള്ളകളാണ്. അപ്പൊ രണ്ടുപേർക്കും
0: കൃത്യം
1: കണക്ക് കൂട്ടലുകളൊക്കെ കൃത്യമാണ് എല്ലാവരുടെ. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും ഒറോറയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് കൊടുക്കണ്ടേ? ഏതാ പാട്ട് വേണ്ടത്?
0: അത് ഞാൻ സാധാരണ അങ്ങോട്ട് പറയലാണ് പതിവ്. ഇത്തവണ സാറിന്റെ ഒരു സെലക്ഷൻ ആവട്ടെ.
1: എന്റെ ഒരു സെലക്ഷൻ. അപ്പൊ ആ വെല്ലുവിളി എനിക്കായി തന്നു. ഓക്കെ, അപ്പൊ ഞാൻ നല്ലൊരു പാട്ട് തന്നെ നോക്കി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് മോളെ എന്താണ് ഇപ്പൊ വീട്ടിലൊരു ചെല്ലപ്പേര് ഉണ്ട്, എന്താ നമ്മൾ ആലോചിച്ചു വെച്ചിരിക്കുന്നത്?
0: ചെല്ലപ്പേരൊന്നും വിളിക്കൊന്നുമില്ല. ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വിളിക്കുന്നല്ലാതെ അവള് അവിടെ വെച്ചാൽ അവിടെ ഡേ ഹോമിലൊക്കെ പോകുമ്പോ ചെല്ലപ്പേര് പറ്റില്ല, ഈ പേര് തന്നെ വിളിക്കേ
1: പറ്റുള്ളൂ. ഒഫീഷ്യൽ പേര് തന്നെ വിളിക്കുക. അത് ശരിയാണ്. അപ്പൊ കുട്ടികള് പിന്നെ കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച ഒരു പേര് തന്നെ അന്ന് തൊട്ടേ വിളിച്ചു തുടങ്ങും അല്ലെ. ഇവിടെയാണെങ്കിൽ വീട്ടിലൊരു പേര് മറ്റേ അല്ലെ, വല്യമ്മ ഒരു പേര് വിളിക്കും, കുഞ്ഞമ്മ ഒരു പേര് വിളിക്കും, അതെ അതെ. ആളുകൾക്ക് കുട്ടികൾക്ക് തന്നെ കൺഫ്യൂഷൻ, ഞാൻ ശരിക്കും ആരാന്ന്. അപ്പൊ അങ്ങനെ തന്നെ അതൊക്കെ ആയിരിക്കും പുതു പേരന്റിങ് രീതികളല്ലേ. നമ്മളൊക്കെ കുട്ടികളെ നോക്കിയ രീതിയല്ലല്ലോ ഇനി അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓ, വളരെയധികം വളരെയധികം വ്യത്യസ്തം. കാരണം 5, 6, 10 ഒക്കെ പിള്ളേരുകൾ എങ്ങനെയൊക്കെയോ വളർന്നു വന്ന കാലഘട്ടം മറികടന്നിട്ട് 1-2 വളരുന്നത് കണ്ടാ നമ്മ ഞെട്ടിപ്പോവുകയാണ്.
1: കുട്ടികൾക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന ഒരു ലോകമൊക്കെ വരട്ടെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. അപ്പൊ ഉടനെ അമ്മൂമ്മയും കൊച്ചുമോളും ഒക്കെ ഒന്നിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു സാർ, താങ്ക് യു.

0: ഹലോ
1: ഹലോ,
0: യെസ്
1: മിസ്റ്റർ ഹരിഹരൻ്റെ നമ്പർ അല്ലേ? അല്ലേ, നമസ്കാരം. എന്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കളുടെ അനിയത്തി ലക്ഷ്മി മോഹൻ, സിസ്റ്റർ ഒരു മെസ്സേജ് അയച്ചിരുന്നു ഫോണോട് ഗാനോത്സവത്തിലേക്ക്. ഈ മാസം റിട്ടയർമെന്റ് ആണ്, അപ്പൊ ചേട്ടനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പോ എന്തായാലും വിരമിക്കാൻ ഇനി രണ്ടു ദിവസം കൂടെയൊക്കെ ഉള്ളൂ അല്ലേ? ലാസ്റ്റ് ഡേ ആണ്. മുംബൈയിലാണ് താമസം എന്ന് പറഞ്ഞു. ഒത്തിരി നാളായി മുംബൈ പോയിട്ട്?
0: മുംബൈയിൽ 45 കൊല്ലമായി.
1: 45 വർഷമായി. ഓ ശരി. അപ്പൊ ജീവിതത്തിന്റെ ഒരു ഭൂരിഭാഗവും ഏതാണ്ട് മുംബൈയിലാണ്.
0: പാലക്കാടായിരുന്നു ജന്മസ്ഥലം. പാലക്കാടില് ഒരു 22 വർഷം ഉണ്ടായിരുന്നു.
1: അപ്പൊ ഏതാണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴേക്കും മുംബൈയിലേക്ക് ചേക്കേറി.
0: ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ
1: മുംബൈ നേരെ പോകുന്നു. പിന്നെ അവിടെ ജീവിതം. അപ്പൊ ഒരു മുംബൈകാരനായി മാറി പയ്യെ അല്ലേ? ബോംബെ ആയിരുന്ന കാലത്ത് പോയതാണ്, ഇപ്പൊ മുംബൈകാരനായി തിരിച്ചു വരുന്നു. അപ്പൊ അവിടെ എവിടെയാണ് താമസം ബോംബെയില്?
0: ഞാൻ ഡോംബോലിയിലാണ്.
1: ഡോംബോലിയിലാണ്. അപ്പൊ അവിടെ ഒത്തിരി മലയാളികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പണ്ടേ.
0: ഒത്തിരി ഒത്തിരി ഒത്തിരി മലയാളി സമാജം ഉണ്ട്. മലയാളി സമാജം ഈസ് വെരി ഫേമസ്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ താങ്കള് റേഡിയോയും കേൾക്കാറുണ്ട്, താങ്കൾ നന്നായി പാട്ട്
0: കേൾക്കാറുണ്ട്, പാട്ടൊക്കെ പാടാറുണ്ട്.
1: അപ്പൊ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ?
0: കുഴപ്പമില്ല, കുഴപ്പമില്ല.
1: ഇഷ്ടമുള്ളൊരു പാട്ട്.

0: കുളിച്ചീറൻ മഴയുമായി നിൽക്കുമ്പോൾ മഞ്ജുള പൗർണമി വിരുന്നു വന്നു എന്നിൽ വിരുന്നു വന്നു.
1: മതി, ധാരാളം താങ്ക് യു. അപ്പോൾ അവിടെ ആളുകളുടെ ഇടയിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരു നല്ല പാട്ട് പാടി തന്നല്ലോ. പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ?
2: ആ, ഞാൻ ഓർക്കസ്ട്രയിലൊക്കെ പാടുന്നുണ്ട്.
1: ആ ശരി, അപ്പൊ മലയാള സമാജത്തിലേക്ക് ഒരു സ്ഥിരം പാട്ടുകാരനാണല്ലേ? ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ അതാണ് ഞാൻ പാടിയപ്പോ ഒരു സാധാരണ ഞാൻ നിർബന്ധിക്കണം, കൊറേ നിർബന്ധശാലയൊക്കെ ഉള്ളു. ഞാൻ പാട്ട് പാടണമൊക്കെ പാടിയേക്കാം. ആ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടുംബമൊക്കെ അവിടെ തന്നെയാണ്?
2: ആ, ഫാമിലി എല്ലാം. മോന്, ഒരു മോനേ ഉള്ളൂ.
1: ഓ ശരി.
2: മോന ഇൻഫോസിസിലെ ജോലി ചെയ്യുന്നു.
1: ആ ശരി. അവിടെ തന്നെ? മുംബൈയിലാണോ അതോ ബാംഗ്ലൂരാണോ?
2: ആ, മുംബൈ തന്നെ. മുംബൈ തന്നെ.
1: മുംബൈ തന്നെ. ഓക്കേ. അപ്പോ ഇനി എന്താണ് അടുത്ത പ്ലാൻ? നാട്ടിലേക്ക് വരുന്നുണ്ടോ അതെയോ?
2: നാട്ടില് ഒരു കല്യാണത്തിന് വരണം.
1: അങ്ങനെ വരുന്നുണ്ട്. ആ, സ്ഥിരമായി നാട്ടിലേക്ക് മാറാനൊന്നും താല്പര്യമില്ല?
2: ഇല്ല, സ്ഥിരമായിട്ട് പ്ലാനും തൽക്കാലം പ്ലാനൊന്നും
1: ഇല്ല. തൽക്കാലം പ്ലാനൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ഏതാണ്ട് അവിടത്തുകാരനായതുകൊണ്ട് ബന്ധങ്ങളും അല്ലെ കൂട്ടുകാരും ഒക്കെ ഏതാണ്ട് അവിടെയാണ് അല്ലേ? കൊള്ളാം കൊള്ളാം. അപ്പൊ എങ്ങനെ റേഡിയോ എങ്ങനെ ആപ്പ് വഴി കേൾക്കും? എങ്ങനെ ഇപ്പൊ കേൾക്കാറ്?
2: ആപ്പ് വഴി, ആപ്പിലുണ്ടല്ലോ, കൊച്ചിൻ എഫ്എം ഇസ് ദേർ ഇൻ ദ ആപ്പ്.
1: ന്യൂസ് ഓൺ എയർ വഴി കേൾക്കും. ഇത് ഏത് ഓഫീസിലാണ്, ഏത് വിഭാഗത്തിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത്?
2: ഞാൻ എക്സ്പോർട്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ അന്ന് പണ്ടേ അത് അത് റിലേറ്റഡ് ഒക്കെ ആയിരുന്നു പഠിച്ചതൊക്കെ? എങ്ങനെ അവിടെ എത്തിപ്പെട്ടത്?
2: അത് തന്നെ, ഈ ലൈനിൽ ഫോർ ദി ലാസ്റ്റ് 10-25
1: ലൈനിൽ. ആ മേഖലയിലെ, എക്സ്പോർട്ട് മേഖലയിലെ എല്ലാ മാറ്റങ്ങളൊക്കെ കണ്ടറിഞ്ഞു വന്ന ഒരു സീസൺഡ് ആളാണ്.
2: ഞാൻ ഫോറിനൊക്കെ നിറയെ ട്രാവൽ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ യാത്രകളാണല്ലോ ആളുകളെ, നമ്മൾ ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഒത്തിരി അധികം യാത്രകളിലൂടെ പഠിക്കാൻ പറ്റും എന്ന്
2: പറഞ്ഞിട്ടുണ്ട്.
1: പോയത് സ്ഥലങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം പറഞ്ഞ ചോദിച്ചാൽ ഏതാണ്?
2: ഞാന് ജർമ്മനിയിൽ ഒരു ഒരു ഒരാഴ്ച ഉണ്ടായിരുന്നു, ഒരു എക്സിബിഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു.
1: ശരി ശരി. അത് ആ ജർമ്മനിയിലെ സിസ്റ്റം ഒക്കെ ഇഷ്ടപ്പെട്ടു? അവിടെ എന്താണ് നമുക്ക് അവിടെ നിന്ന് ഒരു ടേക്ക് അവേ എന്തെങ്കിലും? ഈ നാട്ടിൽ ഇതുണ്ടായിരുന്നു കൊള്ളായിരുന്നു തോന്നുന്നു. എന്തായാലും
2: എല്ലാം ഡിസിപ്ലിൻഡ് ആണ്, വെൽ ഡിസിപ്ലിൻഡ് സിറ്റി. എല്ലാത്തിനും നല്ല സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഒരു മോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുണ്ടാവില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. സാധനം എടുക്കുക, സാധനം പാക്ക് ചെയ്യാൻ ഒരു മെഷീൻ ഉണ്ടായാലും ഇടുക. എവറിത്തിങ് ഈസ് ഡൺ ഓട്ടോമാറ്റിക്. ആളുകളെ ഉണ്ടാവില്ല അവിടെ.
1: ആ അവിടെ അവിടെ ഇവിടെ ആളുകൾ മാനവവിഭവം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരാളുണ്ടല്ലേ. എന്താണ് വേണ്ടത് സാർ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ട് അല്ലേ? അപ്പോ
2: അതൊക്കെ നമ്മുടെ ഇവിടെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നൊരു

0: നൂറ് കൊല്ലം പിടിക്കും.
1: അതെ അതെ തീർച്ചയായും തീർച്ചയായും. അത് മാത്രമല്ല, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഇവിടെ ഒത്തിരി പേരുടെ തൊഴിലവസരവും നഷ്ടപ്പെടും
0: ആ കറക്റ്റ്, ആ അത്
1: അല്ലേ.
0: കറക്റ്റ്, അത് കറക്റ്റ്.
1: അപ്പൊ നമുക്ക് ഫോൺ ഓൺ ഗാനോത്സവത്തിലൂടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് വേണം?
0: ഓക്കെ, എനിക്ക് ദൃശ്യം മണ്ണില്ലാതെ മാരിവിൽ കൂടെ നിർത്തി ആ
1: ഓ
0: പാട്ടാണ്.
1: നല്ല സെലക്ഷനാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക്
0: ദൃശ്യം
1: തന്നെ.
0: ത്രീ, ദൃശ്യം ത്രീ കഴിഞ്ഞ ആഴ്ച കണ്ടതാ.
1: കണ്ടു? ആ കൊള്ളാം. അപ്പൊ ഇതൊരു ദൃശ്യം
0: ഇവിടെ
1: ഫാനാണ്,
0: എല്ലാം റിലീസായ ദിവസം തന്നെ വരും.
1: എല്ലാം കാണും. ആ ഓക്കെ. അപ്പൊ കേരളത്തിൽ നിന്ന് പോയ ഒരു കേരളം മാതിരി തന്നെയാണ് അവിടെ എപ്പോഴും.
0: ആ ഇവിടെ
1: അല്ലേ?
0: കേരളം മേലെ തന്നെ.
1: ഓക്കെ, അപ്പൊ
0: ആ പാട്ട് ഒന്ന് വെച്ചേരണം.
1: ശരി, ആ പാട്ട് തീർച്ചയായും വെച്ചേരാം. അപ്പൊ താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ ഊർജം പകുതി എനിക്കും കിട്ടി. അപ്പൊ ഇത്ര ഊർജ്ജസ്വലനായ ഒരാള് വിരമിക്കുകയാണെന്നും പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
0: ഞാൻ 47 കൊല്ലം 2 മാസമായി. 29 മാർച്ചിൽ തുടങ്ങിയതാ.
1: ശരി ശരി. അപ്പൊ ഇതേ ഊർജം ഈ പ്രസരിപ്പൊക്കെ വിടാതെ കാത്തു സൂക്ഷിക്കുക. വിരമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മള് ജോലിയിൽ നിന്നൊന്ന് മാറുന്നല്ലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഇനിയും അധികം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും കിടക്കുന്നു അല്ലെ. പോകാൻ ഇനിയും രാജ്യങ്ങളും അല്ലെ കണ്ടെത്താത്ത വഴികളും ഒക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ കണ്ടെത്തുക, നന്നായി പാട്ടൊക്കെ ഇനിയും പാടി പാടി ആളുകളെയൊക്കെ രസിപ്പിക്കുക. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും.
0: വളരെ വളരെ നന്ദി.

0: ആ നമസ്കാരം, എന്റെ പേര് റിയാസ് എന്നാണ്, ഞാൻ കൊച്ചി ആകാശവാണി എന്നാണ് വിളിക്കുന്നത്.
1: ആ ഓക്കെ സാർ, പറഞ്ഞോളൂ.
0: ഇത് കത്ത് അയച്ചിരിക്കുന്നത് ശ്രീദേവി മോഹനനാണ്. താങ്കളുടെ വിവാഹ വാർഷികമാണ് എന്ന് വിളിച്ച് വിഷയമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കത്ത് അയച്ചിരുന്നു. അപ്പോ രേഷ്മ രവിക്കും ഭർത്താവ് സനോജിനും ആശംസകൾ അറിയിക്കണം. മെയ് 27 വിവാഹ വാർഷികം. അപ്പോ എല്ലാവിധ വാർഷിക ആശംസകളും കൊച്ചി ആകാശവാണി വാദം നേരുകയാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ സംസാരിക്കുന്നത് സനോജാണോ? അപ്പൊ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാ? മാളയിലാണ് ജോലി ചെയ്യുന്നത്? മാള പോലീസ് സ്റ്റേഷനാണ് ജോലി ചെയ്യുന്നതെന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ താങ്കള്
1: താമസിക്കുന്നത് ചെറങ്ങര.
0: ചെറങ്ങര. അപ്പൊ രേഷ്മ ഇപ്പൊ ജോലിക്ക് പോയി കാണും അല്ലേ?
1: ഇല്ല, ഇന്നിപ്പോ ആള് ലീവാണ്.
0: ഇന്ന് ലീവാണ്?
1: ഞങ്ങളിപ്പോ കുറച്ച് പാചകത്തിലാണ്.
0: ശരി ശരി.
1: ഇന്നിപ്പോ ചേട്ടനും ചേച്ചിയൊക്കെ വരും.
0: ഓ ഓക്കെ.
1: കുറച്ച് ഭക്ഷണം പ്രിപ്പറേഷനിലൊക്കെ നിൽക്കണേ.
0: വാർഷികാഘോഷം കങ്ങേമ ആക്കാനാണ്.
1: അതെ
0: പ്ലാൻ. എന്താണ് സ്പെഷ്യൽ
1: ഇന്ന്? ചിക്കൻ ബിരിയാണി.
0: ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ ആരാണ്, സനോജിന്റെ സ്പെഷ്യൽ ആണോ? ആണല്ലേ. ഓക്കെ, ആരാണ് ഇതിലെ മെയിൻ കുക്ക് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. രേഷ്മ തന്നെയാണ്. നമ്മളെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സഹായിക്കും. ഓക്കെ, ആളവിടെ ഉണ്ടോ? അടുത്തുണ്ടോ? കൊടുക്കും.
2: ഹലോ.
0: ഹലോ, വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ മാത്രമല്ല ശ്രീദേവി മോഹനന്റെയും കൂടെ. എന്താ വിളിക്കുന്നത് ശ്രീദേവിയെ?
2: അമ്മയുടെ
0: അനിതയാണ്, മേമ്മ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ആളതൊക്കെ ഓർത്ത് കൃത്യമായിട്ട് അയച്ചു. അപ്പൊ ഇന്ന് ചിക്കൻ ബിരിയാണി ആണെന്നൊക്കെ സനോജ് പറഞ്ഞു.
2: ചെറിയ
0: പരിപാടിയിലാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ അതുകൊണ്ട് കാലേ കൂട്ടി ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലീവൊക്കെ ആക്കി അല്ലേ. ശരി ശരി, സന്തോഷം. അപ്പോ ഇത് നന്നായിട്ട് തന്നെ. നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളല്ലേ അല്ലെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ അത് ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കുന്നതിന്റെ ആ നിമിഷത്തിന്റെ ഒക്കെ ഓർമ്മ വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് എന്താ പാട്ട്, ഏതാ വേണ്ടത് ഇന്ന്? ആ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അനശ്വര ചിത്രത്തിലെ താരാപഥം ചേതോഹരാണ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പാട്ട് മതി. വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ,
0: നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പൊ ചിക്കൻ ഇങ്ങനെ മസാല പുരട്ടി വെച്ചതിന്റെ ഒരു തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി അധികം നീട്ടുന്നില്ല. അപ്പൊ ചിക്കൻ ബിരിയാണിയൊക്കെ നന്നായി വരട്ടെ. അപ്പൊ അതിന്റെ രുചി പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരുമിക്കലും ആ വിവാഹവും അതിന്റെ സന്തോഷമൊക്കെ അങ്ങനെ തന്നെ നീണ്ടു നീണ്ടു പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം, കേൾക്കാം.
2: ഓക്കെ
0: ശരി, ഒത്തിരി സന്തോഷം.

0: ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ സമാപിക്കുന്നു. ഫോൺ ഔട്ട് ഗാനോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: ഫോൺ ഔട്ട് ഗാനോത്സവം.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 24 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: തുറന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. വടക്കുകിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം സിലിഗുഡിയിൽ പറഞ്ഞു. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ ക്രൂരമായ പീഡനമേറ്റ് മരിച്ച സംഭവത്തിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഉചിത നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 3 പതിറ്റാണ്ടിലേറെക്കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ Grade 2 ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അനിൽചന്ദ്രൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായിരുന്ന K ബാലനാരായണന്റെ സംസ്കാരം വൈകിട്ട് പേരാമ്പ്ര കടിയങ്ങാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ശ്രീലങ്കയിൽ എല്ലാ ഇന്ധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. നിരക്കുകൾ ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിലായി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം ഞാൻ എം വി ശശികുമാർ.
1: ഞാൻ പ്രീതി ജോസഫ്.
0: വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓർമ്മച്ചിന്തിൽ സ്കൂൾ ഓർമ്മകളിലാണ് തുടങ്ങിയത്. ഇത്തവണയും അങ്ങനെയാകാമെന്ന് തോന്നുന്നു. കാരണം ജൂൺ 1-നാണല്ലോ ഈ വർഷവും സ്കൂൾ തുറക്കുന്നത്. എന്താണ് സ്കൂൾ കാലഘട്ടത്തിലെ ആദ്യ സ്കൂൾ ദിന ഓർമ്മകൾ?
1: സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു 4-5 സ്കൂളുകളുണ്ട് കേട്ടോ. അത്രയും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണത്. ഈ 1-ാം ക്ലാസ്സിലിരുന്ന സമയം ഈ ബെഞ്ചിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ ഓർമ്മയുണ്ട്. വേറെ ഒന്നും കാര്യമായിട്ട് ഓർമ്മയില്ല. ഉപ്പുമാവ് തിന്നത് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ഈ ഊണ് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് സ്കൂളിൻ്റെ 2 ഓട് ചേരുന്ന ഇടത്തൊരു തൂമ്പുണ്ടാവുമല്ലോ, ആ തൂമ്പ് വഴി ഇങ്ങനെ മഴവെള്ളം പാഞ്ഞു വന്ന് വീഴും. അവിടെ കൊണ്ടുവന്ന് പാത്രം കഴുകാനായിട്ടുള്ള ഒരു തിക്കും തിരക്കും ബഹളവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പോയി പാത്രം വെച്ചിട്ട് ഞാനവിടെ വീണത് ഓർമ്മയുണ്ട് എനിക്ക്.
0: അതെ, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ശരിക്കും പാടത്തു കൂടെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഇതുപോലെ വഴിക്ക് വീഴലും ഒക്കെ പതിവാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചിരുന്ന ഒരു സ്കൂൾ, ഞാൻ ഈ പറഞ്ഞ പോലെ 5-6 സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ പുറകിൽ തോടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഊണ് കഴിഞ്ഞിട്ട് ഈ പാത്രം തോട്ടിലൂടെ ഇങ്ങനെ ഒഴുക്കും, അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്കറിയില്ല ഇങ്ങനെ പോവും, പാത്രം ഇങ്ങനെ പോകും, കാണാൻ രസമാണ്. അപ്പോൾ നമുക്ക് ചോറ് കൊണ്ടുപോകുന്ന പതിവില്ലായിരുന്നു, കാരണം വീടടുത്തായിരുന്നു, വീട്ടിൽ പോയി ഉണ്ണാമായിരുന്നു. എങ്കിലും ഇതിനു വേണ്ടി ചോറ് കൊണ്ടുപോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. അങ്ങനെ ഈ പാത്രം ഒഴുകി പോകുമ്പോൾ ഇങ്ങനെ നമുക്കിതിൽ പരിചയമില്ല. കുറേ എത്തിയപ്പോൾ പാത്രത്തിൽ വെള്ളം കയറി, പാത്രം മുങ്ങാൻ തുടങ്ങി. നമ്മൾ രണ്ടും കൽപ്പിച്ച് തോട്ടിലേക്ക് ചാടി. തോടി ചാടിയപ്പോൾ മുക്കാലും നനഞ്ഞൊട്ടി ക്ലാസ് പോയിരുന്നപ്പോൾ സാറ് ചോദിച്ചത് ഓർമ്മയുണ്ട്, എവിടെ പോയി, എന്ത് പറ്റി എന്നൊക്കെ. നമുക്ക് പറയാൻ പറ്റുമോ മഴ നനഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇരുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന്
1: വരുന്നത്.
0: ചെറിയ തോടല്ല ശരിക്കും, അത് നമുക്കതിന്റെ ആഴത്തെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ ചാടിയതാണ്. ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് സംഭവിക്കാം. കാരണം തോടിന്റെ ഏത് ഭാഗത്താണ് ആഴം എന്നൊന്നും അറിയില്ല. അന്നൊക്കെ ഈ പാടത്തുനിന്ന് എല്ലാ പാടത്തു നിന്നും വെള്ളം വരുന്ന ഈ തോട്ടിലേക്കാണ്. ഈ തോട് പോയി പുഴയിൽ ചേരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള അപകടങ്ങൾ പറ്റാൻ സാധ്യതയുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഇത്തരം ചോറ്റുപാത്രം ഒഴുക്കി നടക്കുന്നവരൊക്കെ അത് ഓർത്താൽ നല്ലത്. അതെ, ഒരു ജാഗ്രത വേണ്ടതാണ്. കാരണം ഇപ്പോൾ സ്കൂളുകളിൽ പലപ്പോഴും ചില സ്കൂളുകളിലൊക്കെ പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു, പാമ്പ് കടിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ മേൽക്കൂര ഉറപ്പുള്ളതാണോ, ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
1: ക്ലാസിന്റെ ചുമരുകളിൽ പൊത്തുകളുണ്ടോ?
0: അതെ, ഈ അടുത്തൊരു പരിശോധന കണ്ടു. ഒരാള് ഒരു ബസിന്റെ അടിയിലേക്ക്, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ്, തലയിട്ട് പരിശോധിക്കുന്നു. അത്തരം പരിശോധനകൾ തീർച്ചയായും ആവശ്യമാണ്. കാരണം ബസിന് ബ്രേക്ക് ഉണ്ടോ, ടയറെല്ലാം ശരിയാണോ, എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവിയിലെ പൗരന്മാർ കുരുന്നുകൾ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കുട്ടികളുടെ ഒരു ഓർമ്മയിൽ ഒരു പാട്ടോടെ ഇന്നത്തെ ഓർമ്മചിന്തന് തുടക്കം കുറിച്ചാലോ. ഒരു ടീച്ചർ പാടി പഠിപ്പിക്കുന്ന ഒരു പാട്ട് ഓർമ്മയിലുണ്ടോ? നമുക്ക് അത്തരം ഒരു പാട്ടിലേക്ക് പോയാലോ. ഇന്ന് ആദ്യം ഓപ്പോൾ എന്ന ചിത്രത്തിൽ അത്തരത്തിലൊരു ഗാനമുണ്ട്. രചന പി ഭാസ്കരനാണ്, സംഗീതം എം പി ശ്രീനിവാസൻ.

അപ്പോൾ ഞാൻ ഈ കത്തുകളിലേക്ക് കടക്കാം. എൻ്റെ പേര് ശ്യാമള. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ അഞ്ച് മക്കളാണ്. അച്ഛന് പാടത്ത് ചായക്കടയാണ്. ഞങ്ങളെല്ലാവരും പാടത്ത് ഓലഷെഡിലാണ് കിടക്കുന്നത്. പാടത്താണെങ്കിൽ നിറയെ ജോലിക്കാരും, നോക്കിയാൽ നോട്ടമെത്താത്ത പാടം. അച്ഛനും അമ്മയ്ക്കും കടയിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഈ പാടത്തൂടെ നടക്കുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നമ്മൾ സ്കൂള് തുറക്കുമ്പം പാടത്തൂടെയുള്ള യാത്ര, ഇതിപ്പോൾ ഓലഷെഡാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഒരു 8 മണിയായി കാണും. അച്ഛൻ കുളിക്കുകയാണ്, അമ്മയും 3 ചേച്ചിമാരും ചേട്ടനും ഭക്ഷണം കഴിക്കുകയാണ്. എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള ബെഞ്ചിൽ കിടന്നു. എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലാണ്. അതിനിടയ്ക്ക് അമ്മയാണ് ആ ശബ്ദം കേട്ടത്, ചീറ്റുന്ന ശബ്ദം. ആ വന്നു കേട്ടോ അമ്മ, മിണ്ടാതിരിക്കും മക്കളെ എന്നെല്ലാവരോടും പറഞ്ഞു. എല്ലാവരും നിശബ്ദരായപ്പോൾ ഉറക്ക ചീറ്റുന്ന ശബ്ദം കേട്ടു. അപ്പം തന്നെ അമ്മ അച്ഛൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. നീ ആ ടോർച്ചിങ് എടുക്ക് എന്ന് അച്ഛൻ പറഞ്ഞു. ടോർച്ചടിച്ച് നോക്കിയതും ഉഗ്രനൊരു കരിമൂർഖൻ പാമ്പ്. ഞാൻ കിടന്ന ബെഞ്ചിന് തൊട്ടരികിലാണ് മൂർഖൻ പത്തി വിടർത്തി നിന്നത്. ഞാനിതൊന്നും അറിഞ്ഞതേയില്ല. പാമ്പ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു മൺകൂന. അച്ഛൻ ചേച്ചിമാരോട് അയൽക്കാരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിവരമറിഞ്ഞ് ആളുകൾ ഓടിയെത്തി. പാടത്തെ പണിയായുധങ്ങൾ അച്ഛൻ്റെ കടയുടെ സൈഡിലാണ് വയ്ക്കുന്നത്. എല്ലാവരും ആയുധങ്ങളുമായി എത്തിയപ്പോഴേക്കും പാമ്പിനെ കാണാനില്ല. അന്നത്തെ കാലത്ത് കറണ്ട് ഇല്ലായിരുന്നു. പെട്രോൾ മാക്സ് ആണ് പിന്നെ ഉണ്ടായിരുന്നത്. മൺകൂനയുടെ പൊത്തുകളിൽ അച്ഛൻ മണ്ണെണ്ണ ഒഴിച്ചു. എല്ലാവരും വടിയും പിക്കാക്സുമായി നിൽക്കുകയാണ്. കുറച്ചു സമയം തിരഞ്ഞെങ്കിൽ

0: ും പാമ്പ് പുറത്തു വന്നില്ല. അതിന് ജീവന് പേടിയുണ്ടല്ലോ പാവം.
1: അല്ല, ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, ആള് കൂടിയാൽ പാമ്പ് ചാവില്ലെന്ന്.
0: കറക്റ്റ്. മൺകൂനയുടെ ഏറ്റവും അടിയിലത്തെ പൊത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ അവൻ പുറത്തു ചാടി. അച്ഛൻ അവന്റെ തലയിൽ തന്നെ ആഞ്ഞു വെട്ടി. ശക്തിക്ക് പുറത്തേക്ക് വലിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ശക്തമായി വലിച്ചു പുറത്തിട്ടു. അത്രയ്ക്ക് വലിയ പാമ്പായിരുന്നു. അതിനിടയിൽ ബഹളം കേട്ട് ഞാൻ ഉണർന്നു വന്നു. ആ പാമ്പിന്റെ വാൽ തള്ളവിരലിന്റെ മുന പോലെയായിരുന്നു. പ്രായമുള്ള പാമ്പായിരുന്നു അത്. പാമ്പിന്റെ പ്രായമൊക്കെ മനസ്സിലാക്കിട്ടോ. ചത്ത പാമ്പിനെ ആ രാത്രി കുഴിച്ചിട്ടില്ല. രാവിലെ പാടത്തെ ജോലിക്കാരെല്ലാം വന്ന് കണ്ടതിന് ശേഷം അതിനെ കത്തിച്ചു കളഞ്ഞു. പാമ്പിന്റെ ശല്യം അവിടെയുണ്ടെന്ന് എന്റെ അച്ഛന് നന്നായി അറിയാം. ഞങ്ങളെ അഞ്ചു മക്കളെയും മുളകൊണ്ടുള്ള തൈതൽ ഉണ്ടാക്കി അതിലാണ് പൊക്കത്ത് രാത്രിയിൽ കിടത്തുന്നത്. മുളകൊണ്ടുള്ള തൈതൽ എന്തെങ്കിലും മനസ്സിലായോ?
1: എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അതൊരു
0: അപ്പർ ബെർത്ത് ആണെന്ന് തോന്നുന്നു.
1: ഒരു കാവൽ മാടം പോലെ ഒന്നായിരിക്കാം എന്ന്.
0: അതെ അതെ, അതിലാണ് പൊക്കത്ത് രാത്രിയിൽ കിടത്തുന്നത്. അച്ഛനും അമ്മയും വീതിയുള്ള ഡെസ്ക് കൂട്ടിയിട്ട് അതിൽ കിടക്കും. എന്റെ അച്ഛനും അമ്മയും ഇന്നില്ല. ഞങ്ങൾ മക്കളെല്ലാവരും ഇപ്പോഴും ഉണ്ട്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴത്തെ ഓർമ്മയാണിത്. ഇന്നെനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. എന്റെ മരുമകൾ രശ്മിയെ കൊണ്ടാണ് ഈ കത്ത് എഴുതിപ്പിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. മകന്റെ പേര് കിഷോർ, മരുമകൾ രശ്മി, മകളുടെ പേര് ആതിര, മരുമകൻ ഷനിൽ. എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്, പ്രകൃതിലക്ഷ്മി, ഭുവനലക്ഷ്മി. എനിക്ക് ജയചന്ദ്രൻ പാടിയ സ്വർണ ഗോപുര നർത്തകീ ശില്പം എന്ന പാട്ട് വെച്ചു തരുമോ? രാവിലെ എണീറ്റാൽ ഉടൻ റേഡിയോ വയ്ക്കും, എല്ലാ പരിപാടികളും കേൾക്കും. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഈ പാട്ട് എന്റെ കുടുംബാംഗങ്ങൾക്കും ആകാശവാണിയിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ശ്യാമള ചേന്നമംഗലം. ഇപ്പൊ ഈ കത്ത് വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ അടുത്ത കാലത്ത് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് വരെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടനെ പാമ്പുകളുടെ ഒരു ആകെ ഒരു പ്രളയമാണ്. പാമ്പിനെ പിടിക്കുന്നവർ, പാമ്പിനെ കളിപ്പിക്കുന്നവർ, പാമ്പിനെ കണ്ട് ഓടുന്നവർ, പാമ്പിനെ എടുത്ത് പൊക്കി ഉയർത്തി പ്രദർശിപ്പിക്കുന്നവർ. എന്തല്ലേ, പണ്ടൊക്കെ പാമ്പിനെ കണ്ട ആളുകൾ ഓടുമായിരുന്നു, ഇപ്പൊ ആ പേടി മാറി. എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പാമ്പ് അങ്ങനെയൊന്നും ഉപദ്രവിക്കില്ല, അതിനെ ഉപദ്രവിച്ചാലേ അത് ഉപദ്രവിക്കുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വന്നതുകൊണ്ടാവും.
1: അല്ല, ഇത് ഏറ്റവും വലിയ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നത് ഇത്തരം സാഹസ പ്രവർത്തികൾ റീലുകളാക്കുക എന്നുള്ള, അതുകൊണ്ടാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതല്ലാതെ എല്ലാവർക്കും പാമ്പിനെയുള്ള പേടിയൊന്നും മാറിയിട്ടില്ല. ഇത് ചില സാഹസിക പ്രവർത്തികളാണ്, റീലാക്കുക, പാമ്പിന് ഉമ്മ കൊടുക്കുക, പാമ്പിന്റെ തലയിൽ തൊടുക, ഇതൊക്കെ വളരെ പരിശീലനം ലഭിച്ചവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കും. ഇത് കണ്ട ഒരു സാധാരണ കുട്ടിയോ വ്യക്തിയോ ശ്രമിച്ചാൽ അത് അപകടത്തിൽ കലാശിക്കാനും മതി. അതുകൊണ്ട് അത്തരം സാഹസിക പ്രവർത്തികൾ റീലിന് വേണ്ടി ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പാമ്പ് മനുഷ്യന്റെ മിത്രമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കൃഷികളെ നശിപ്പിക്കുന്ന ഈ എലി മുതലായ പല ജീവികളെയും ഇല്ലാതാക്കുന്നതിൽ, ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്കൊരു മിഡിൽ പാത്ത് അല്ലേ, പാമ്പിനെ ഉപദ്രവിക്കാനും പോകണ്ട, കൂടുതൽ സാഹസിക പ്രവർത്തികൾക്കും പോകണ്ട.
0: പാമ്പിനെ സൂക്ഷിക്കുക, അതിനെ ഉപദ്രവിക്കാതിരിക്കുക.
1: അതെ, എല്ലാ ജീവികൾക്കും, ആരാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് ചോദിക്കുന്ന പോലെ പാമ്പിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. അത് മനസ്സിലാക്കി നമ്മൾ മാറി നടക്കുക. ഈ കിംഗ് കോബ്ര, ഈ രാജവെമ്പാലയെ കുറിച്ച് പറയുന്നുണ്ട്, വനത്തിൽ രാജവെമ്പാല ഒരു പ്രത്യേകതയുണ്ട്, അത് മാത്രമാണ് കൂട് കൂട്ടി മുട്ടയിടുന്ന ഒരു പാമ്പ്. അപ്പൊ അത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന, അതല്ലെങ്കിൽ ആഫ്രിക്കൻ ആന എന്ന് നമുക്ക് എടുത്തു പറയാം. ഈ ആഫ്രിക്കൻ ആന അടക്കം രാജവെമ്പാലയെ കണ്ട വഴിമാറി പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കും വഴിമാറി നടക്കാം. അപ്പൊ ഇനി നമുക്ക് ഓർമ്മ ചിന്തയിലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. ഈ കത്ത് വായിച്ചപ്പോൾ ഏത് പാട്ട് കൊടുക്കുമെന്ന് ഇങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നു. കാവൽമാടത്തിലൊരു പാട്ടായാലോ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് സ്വർണഗോപുര നർത്തകി ശില്പം എന്ന ഗാനം കത്തെഴുതിയ ആൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

പ്രിയ ഓർമ്മ ചിന്തേ, 1987 89 കാലത്തിൽ ഞങ്ങൾ, ഞാനും സജിനി, പുഞ്ചിരി എന്നിവർ മാലിയങ്കര SNM കോളേജിലേക്ക് PDC പഠിക്കുന്ന കാലമാണ്. അന്നത്തെ ഒരു ഓർമ്മയാണ് ഇന്ന് ഓർമ്മ ചിന്തിൽ എനിക്ക് എഴുതാനുള്ളത്. ഈ കത്തയച്ചിട്ടുള്ളത് ഷെൻസി സാജനാണ്, കെടാമംഗലത്ത് നിന്ന്. പട്ടണത്ത് നിന്ന് ഷെൻസി എന്ന ഞാനും സജിനിയും ആളന്തുരുത്തിയിൽ നിന്നുള്ള പുഞ്ചിരിയും, പുഞ്ചിരിയുടെ യഥാർത്ഥ പേര് ജയലക്ഷ്മിയാണ് കേട്ടോ, മുനമ്പം കവലയിൽ നിന്നും മാലിയങ്കരയ്ക്ക് ബസ്സിൽ പോവുകയും തിരിച്ച് മാലിയങ്കരയിൽ നിന്ന് മുനമ്പം കവലയിൽ വന്നിറങ്ങി നടന്ന് പട്ടണത്തേക്ക് പോവുകയുമായിരുന്നു പതിവ്. ഒരു ദിവസം മുനമ്പം കവലയിൽ നിന്നും നടന്ന് കലങ്കും കഴിഞ്ഞ് MLA റോഡിന് മുൻവശത്തുള്ള വീട്ടിൽ ഞങ്ങൾ ഒരു സായിപ്പിനെ കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു സായിപ്പ്. പിറ്റേ ദിവസവും ഞങ്ങൾ കോളേജിൽ പോയപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഞങ്ങൾ സായിപ്പിനെ നോക്കി ചിരിച്ചു. തിരിച്ചു വന്നപ്പോൾ സായിപ്പിൻ്റെ ഒപ്പം 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ ആ കുട്ടികൾ കൈകാട്ടി വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. ആ വീട്ടിലെ ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന ജർമ്മനിയിൽ നിന്നും വന്ന ആ ചേച്ചി, ആ സായിപ്പ്, അതായത് ഡോക്ടറായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തെ കല്യാണം കഴിക്കുകയായിരുന്നു. ആലീസ്, അലക്സാണ്ടർ എന്നീ രണ്ട് കുട്ടികളുമായി കേരളത്തിൽ വന്നതായിരുന്നു അവർ. ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പുഞ്ചിരി അവരുമായി സംസാരിച്ച് നല്ല കൂട്ടായി. ഞങ്ങൾ കോളേജിൽ പോയി വരുമ്പോൾ അവരുമായി കുറച്ചുനേരം വർത്തമാനം പറയും. ഒരു ദിവസം ഞങ്ങൾ ആലീസിനെയും അലക്സാണ്ടറേയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആദ്യം പുഞ്ചിരിയുടെ, അതായത് ജയലക്ഷ്മിയുടെ വീട്ടിലേക്കും, പിന്നെ ഇത്തിൽപ്പറമ്പിലുള്ള സജിനിയുടെ വീട്ടിലേക്കും, അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കും. ഈ കുട്ടികളെ കൂട്ടി നടക്കുമ്പോൾ ഞങ്ങൾ വലിയ ഗമയിലാണ് നടന്നിരുന്നത്. ആളുകൾ സായിപ്പ് കുട്ടികളെ കാണട്ടെ എന്ന് അഭിമാനത്തോടെ ഓർത്തു. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കരിക്കുണ്ടായിരുന്നു, അവർക്ക് അച്ഛൻ അത് കൊടുത്തു. ആലീസ് ഞങ്ങൾക്ക് സ്കെച്ച് പേന 3 പാക്കറ്റ് തന്നു. ജർമ്മനിയിൽ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് പഠിപ്പിച്ചു തന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഫാമിലി ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി. പുഞ്ചിരി ഇംഗ്ലീഷിൽ അവർക്ക് ലെറ്റർ അയച്ചിരുന്നു. ആലീസും ഞങ്ങൾക്ക് ലെറ്റർ അയക്കുമായിരുന്നു. കുറച്ച് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയച്ചു. ഇപ്പോഴും പുഞ്ചിരിയുടെ കയ്യിൽ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്. എൻ്റെയും സജനയുടെയും എല്ലാ വിശേഷങ്ങളും ചോദിക്കുമെന്ന് പുഞ്ചിരി പറയാറുണ്ട്. ഞങ്ങൾ 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ടെങ്കിലും മഴവില്ല. പുഞ്ചിരി, സജിനി, സജിത, സോന, സീമ, പ്രീത ഡി പിള്ള, ഞാനും. ഇപ്പോഴും ഞങ്ങളുടെ പ്രീ ഡിഗ്രി ഗ്രൂപ്പ് സജി

0: സജീവമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ആ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. ആ വഴി പോകുമ്പോൾ ആ സായിപ്പിനെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്. അവർ ജർമ്മനിയിൽ സുഖമായി ജീവിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഒരു പാട്ട് വേണമെന്നും ഷൻസി സാജൻ എഴുതിയിട്ടുണ്ട്. ഒരു സൗഹൃദത്തിൻ്റെ ഓർമ്മയാണ് ഷൻസി സാജൻ പങ്കുവച്ചിട്ടുള്ളത്. അതിന് വംശമോ ജാതിയോ മതമോ ഒന്നും തടസ്സമല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു സൗഹൃദം അല്ലേ? കാരണം ഇവർക്ക് സംസാരിക്കാൻ പലർക്കും ഇംഗ്ലീഷ് കഷ്ടിയായിരുന്നു അന്ന്. എന്നിട്ടും അവരുടെ സൗഹൃദം ഇത്രയും കാലത്തിന് ശേഷവും രണ്ടും മൂന്നും പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനുമല്ലാതെ ശരിയായ ഒരു സ്നേഹമായിരുന്നു ആ സൗഹൃദം എന്ന് വേണം മനസ്സിലാക്കാൻ.
1: ഈ കത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, കുട്ടിക്കാലത്തൊക്കെ ഈ ഫോറിനേഴ്സിനെയൊക്കെ കാണുമ്പോൾ എന്തൊരു കൗതുകത്തോടെയാണ് ആളുകൾ നോക്കുക.
0: അതെ, മാത്രമല്ല പണ്ട് ഈ തൂലികാ സൗഹൃദം കേട്ടിട്ടുണ്ടോ?
1: അതെ അതെ,
0: തൂലികാ സൗഹൃദങ്ങൾ പണ്ട് ആവശ്യപ്പെട്ട്
1: കാണാത്ത ദൂരത്തിരുന്നു കൊണ്ട് കണ്ടിട്ടില്ലാത്ത ആളുകളുമായി കത്തെഴുതുക അല്ലേ?
0: അതെ, പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പങ്കുവെക്കേണ്ടതില്ല, അതല്ലാതെയുള്ള സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് പണ്ട് അതിന്റെ പരസ്യമൊക്കെ വരുമായിരുന്നു. അത്തരത്തിൽ ചിലരൊക്കെ ഇങ്ങനെ വിദേശത്തുള്ള വ്യക്തികളുമായിട്ട് കത്തിടപാടൊക്കെ അക്കാലത്ത് നടത്തിയിരുന്നു. ഇപ്പൊ തൂലികാ സൗഹൃദമൊക്കെ ഏതാണ്ട് നിലച്ച മട്ടാണ്.
1: തൂലികയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലാണ്ടായി, വിരലുകൾക്കാണ് പ്രസക്തി മുഴുവനും.
0: ഒരുപക്ഷെ പണ്ട് മണലിൽ വിരൽ കൊണ്ട് എഴുതിയത് ഇപ്പൊ മൊബൈലിൽ എഴുതുന്നു. ഞാനിത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. വിദേശത്തുള്ളവരായി തൂലികാ സൗഹൃദമുള്ള ചില നമ്മുടെ സീനിയറായ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ അവകാശപ്പെട്ടിരുന്നു. ചിലപ്പോൾ ഈ കഥ അയക്കുന്ന ഇവിടെ ഇരുന്നിട്ടായിരിക്കും എന്നാ പോലും. അത്തരത്തിലൊരു സൗഹൃദമായിരുന്നു ഇത്. എന്തായാലും അവരുടെ സൗഹൃദത്തിന്റെ ഓർമ്മയിൽ തച്ചോളി വർഗീസ് ചേകവർ എന്ന സിനിമയിലെ ഗാനം കേൾപ്പിക്കണമെന്നാണ് എഴുതിയിട്ടുള്ളത്. സൂര്യനാളം പൊൻവിളക്കായി എന്ന് മോഹൻലാൽ പാടി അഭിനയിക്കുന്ന ഗാനം. മോഹൻലാലിന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ടെന്നും ഷൻസി സാജൻ എഴുതുന്നുണ്ട്. എന്തായാലും അതെന്താണെന്ന് അറിയാൻ നമുക്ക് അടുത്ത ഓർമ്മ ചിന്തയിലേക്കുള്ള കത്തിനായി കാത്തിരിക്കാം. നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: നമസ്തേ ഓർമ്മചിന്തേ. അവതാരകരുടെ ശൈലി വളരെ നന്നായി വരുന്നുണ്ട്. ആഹാ, പുകഴ്ത്തലാണ് കേട്ടോ.
1: ആരെയാണാവോ?
0: അവതാരകരുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ആ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അവതാരകര് ഇടയ്ക്കിടയ്ക്ക് ചില ഓർമ്മ ശകലങ്ങൾ ഇതിലിടാറുണ്ടല്ലോ. ഞാനിവിടെ ചെറിയ ഒരു ഓർമ്മ കുറിക്കട്ടെ. ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ? മാമ്പഴക്കാലം കഴിയാറായി അല്ലേ?
1: ഇപ്പോ ഒരു കാലമെന്ന് പറയാനില്ലല്ലോ. ഏത് സമയത്തും മാമ്പഴം കിട്ടും, അങ്ങനെയായിരിക്കുന്നു നമ്മുടെ നാട് അല്ലേ.
0: എങ്കിലും കാറ്റത്ത് ചില്ലകളൊക്കെ ഉലയുമ്പം വന്ന് വീഴുന്ന മാമ്പഴത്തിന്റെ ഓർമ്മയൊക്കെ ഉണ്ടല്ലോ.
1: അതെ, ആ കാലം കഴിഞ്ഞു.
0: ഏതാണ്ട് കഴിഞ്ഞു തോന്നുന്നു. അതെ, അപ്പോ ഏതെല്ലാം തരത്തിലെ മാമ്പഴങ്ങളാണ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്? ഞെട്ടുകുഴിയൻ, തേങ്ങമാങ്ങ, ചീമ്പുമാങ്ങ, ചക്കരമാങ്ങ, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, കൈതച്ചിറ, ചുവന്ന നിറമുള്ളത്, ഓരോ തരം മാങ്ങയ്ക്കും പലതരത്തിലുള്ള രുചികളാണ്. ആ, അത് ശരിയാണ്. പഴയ കാലത്തൊന്നും വെറുതെ കളയില്ല. ഉപ്പിലിടും, ഉണക്കും, എന്നും ദാരിദ്ര്യമായിരുന്നല്ലോ. എന്നാൽ മഴക്കാലം പറയേ വേണ്ട, കൊടും പട്ടിണി. ആ സമയത്ത് ഒരു നേരത്തെ കഞ്ഞിക്ക് ഈ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ വേറെ ഒരു കാര്യമുണ്ട്, മാങ്ങാണ്ടി കളയില്ല. മാങ്ങ പൂളിക്കഴിച്ചതിന് ശേഷം ഈ അണ്ടി തോട് പൊട്ടിച്ച് അതിൻ്റെ കാമ്പെടുത്ത് അരകല്ലിൽ അരച്ച് ഒരു പാത്രത്തിൽ കലക്കി വയ്ക്കും. എന്നിട്ട് പല പ്രാവശ്യം വെള്ളമൊഴിച്ച് അതിൻ്റെ തെളിനീര് ഒഴിച്ച് കളയും. ഇത് കട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അരി അരച്ച് അതിൽ അണ്ടിയുടെ ഭാഗം ചേർത്ത് ശർക്കരയും തേങ്ങയും ചേർത്ത് കുറുക്കി കഴിക്കും. ഇതുപോലെ തോട് പൊട്ടിച്ച അണ്ടിയുടെ കാമ്പ് ഉണക്കി തഴപ്പായയിൽ വെച്ച് ചുരുട്ടിക്കെട്ടി കുളത്തിൽ കെട്ടിയിടും. അത് താഴ്ന്നു പോകാതെ ഇരിക്കാൻ സസ്യത്തിൻ്റെ കമ്പിൽ കെട്ടും. അതായത് മരത്തിൻ്റെ കമ്പിൽ കെട്ടും. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കരയിലെടുത്ത് വെള്ളമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി തേങ്ങയും ശർക്കരയും ചേർത്ത് പാകത്തിന് വെള്ളവും ഉപയോഗിച്ച് വേവിച്ച് കഴിക്കും. ഈ മാങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോൾ വായിൽ വെള്ളം ഊറുന്നു കേട്ടോ. എന്തായാലും പഴയ കാലത്ത് ഇന്ന് കേൾക്കുന്ന തരത്തിലുള്ള രോഗങ്ങളോ അനാരോഗ്യമോ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് എവിടെ നോക്കിയാലും കൂണുകൾ പോലെയല്ലേ ആശുപത്രികളും ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും. ഇല്ലായ്മയും വല്ലായ്മയും ആണെങ്കിലും പഴയ ജീവിതം ഒരു സുഖം തന്നെയാണ്. ആ മധുരം ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഈ കത്ത് വായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിത സലിമോൻ.
1: പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വൈവിധ്യമുള്ള പലതിൻ്റെയും ഉറവിടം മാങ്ങയും ചക്കയും ഒക്കെ ആയിരുന്നു. ഒരു തമാശ തന്നെയല്ലേ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ ചക്ക കൂട്ടാൻ, ചക്ക കൊണ്ട് മറ്റൊരു വിഭവം, ചക്ക പപ്പടം, ചക്ക കൊണ്ടാട്ടം,
0: ഇങ്ങനെ
1: ചക്ക അവിയൽ എങ്ങനെയായിട്ട് മോരെടുക്കാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു വന്ന്, അതും ചക്ക കൊണ്ടാണെങ്കിൽ പിന്നെ വേണമെന്നില്ലെന്ന്. അതുപോലെ ശരിക്കും നല്ല സംഭവങ്ങളാണ് ചക്കക്കുരു. ഇതെല്ലാം വൈവിധ്യമുള്ള ഇപ്പം വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയും. എന്തായാലും അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് അതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മാങ്ങ കൊണ്ടും ഇതേപോലെ പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടമ്മമാർക്ക് തന്നെ അറിവുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പാക്കറ്റിൽ വരുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് കൗതുകത്തോടെ വാങ്ങുന്നു. അതാണ് ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്.
0: അല്ല, അക്കാലത്ത് പട്ടിണി മാറാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഈ മാങ്ങ കൊണ്ടുള്ള പലവിധ വിഭവങ്ങൾ. അതാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇല്ലായ്മയും വല്ലായ്മയും ആണെങ്കിലും ആ പഴയ ജീവിതം ഒരു സുഖം തന്നെയാണെന്ന് എഴുതിയിരിക്കുന്നു.
1: പഴയതെല്ലാം നല്ലതാണെന്ന് പറയുന്ന ഒരു പ്രായമാകുന്നതിന്റെ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇത്രയൊന്നും ധാരാളിത്വവും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പഴയകാലം കുറച്ചുകൂടി സ്നേഹനിർഭരമായിരുന്നു. ആളുകൾ തമ്മിലൊരു അടുപ്പമുണ്ടായിരുന്നു. ഇത്ര സ്പീഡില്ലായിരുന്നു ഒരു കാര്യത്തിനും. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കാൻ നമ്മുടെ വീട്ടുകാർ

0: പോലും സമയമില്ല. അന്ന് സമയം ധാരാളം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അന്നൊക്കെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിലധികം നീളം ഉണ്ടായിരുന്നിരിക്കാം.
1: ഇതിനൊരു ചൊല്ലുണ്ട്, നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയും. എന്തോ ഒന്ന് പോകാതെ ഒന്നും കിട്ടാൻ പോണില്ല അല്ലേ. ജീവിതത്തിന് സ്പീഡ് കൂടി, ആളുകളുടെ കയ്യിൽ കുറച്ചും കൂടി ധനമൊക്കെ ഉണ്ടായി, ജീവിതം സൗകര്യപ്രദമായി. അപ്പോൾ നഷ്ടപ്പെട്ട ചിലതിനെ ഓർത്തിട്ടാണ് നമ്മൾ പഴയ കാലം നല്ലതായിരുന്നു എന്ന് പറയുന്നത്.
0: അതെ, നമ്മളൊരു താരതമ്യം നടത്തി നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും പഴയതായിരുന്നു നല്ലതെന്ന്. പാട്ടുകളുടെ കാര്യത്തിലും അങ്ങനെയല്ലേ, നമുക്കൊരു പഴയ പാട്ടിലേക്ക് പോയാലോ?
1: പോകാം, പിന്നെന്താ.

വോട്ട് ചെയ്യാൻ പോയ ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോൾ ഓർമ്മകൾ കൊണ്ട് സങ്കടം വന്നു. 1980-90 കാലമാണ്. 10 വർഷം ജോലി ചെയ്ത സ്ഥലം, ജീവനക്കാർ, ഓഫീസ് എല്ലാം എന്നെ വേട്ടയാടി. 2 മക്കൾ, അവരെ വളർത്താനാണ് റവന്യൂവിൽ നിന്ന് ബ്ലോക്കിലേക്ക് പോയത്. നഴ്സറി കാലമായതുകൊണ്ട് അവരെ കൊണ്ടുപോകാനും ശ്രദ്ധിക്കാനും പറ്റിയില്ല. ജീവനക്കാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും എനിക്കുണ്ടായി. അവർ വലുതായപ്പോൾ ചേർത്തലയ്ക്ക് സ്ഥലം മാറ്റം വാങ്ങി. അവരുടെ പഠിത്തത്തിലും ശ്രദ്ധിച്ചു. കഷ്ടപ്പാടിൻ്റെ നാളുകൾ. ചേട്ടൻ പട്ടാളമായിരുന്നു. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അടുപ്പ് കത്തിച്ചാണ് പാചകമെല്ലാം അന്ന് ചെയ്തിരുന്നത്. പ്രായമായ അമ്മയുമുണ്ട്. ഓഫീസിലും ടെൻഷൻ. 5:30 ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഇവരെ ഞാൻ ഓഫീസിൽ നിർത്തും. ഒന്നിച്ചാണ് വരുന്നത്. 2 പേരുടെ ബാഗും എൻ്റെ ബാഗും തൂക്കി കുറച്ച് നടന്നാലേ വീട്ടിലെത്തൂ. ഇപ്പോഴെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. കടലിൽ പങ്കായമില്ലാത്ത തോണി പോലെ. എല്ലാ

0: സൗഭാഗ്യങ്ങളുമുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. എൻ്റെ ബ്ലോക്ക് ജീവനക്കാർ ആരെങ്കിലും കേട്ടാൽ എന്നെ വിളിക്കാൻ മടിക്കരുത്, അതെനിക്ക് ആശ്വാസമാകും. പലരെയും ഞാൻ മറന്നു കഴിഞ്ഞു, എന്നാലും എനിക്ക് അവരെ ഓർക്കാതിരിക്കാൻ വയ്യ. ഇക്കത്ത് അയച്ചിട്ടുള്ളത് ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് വിമലയാണ്. റേഡിയോ എൻ്റെ കൂട്ടുകാരിയാണ്, രാവിലെ 5:50 മുതൽ വയ്ക്കും, എല്ലാവരെയും അറിയാം എന്നെല്ലാം കത്തിലെഴുതിയിട്ടുണ്ട്. ഈ കത്ത് അഖിൽ സുകുമാരൻ വായിക്കുമോ എന്നൊരു ചോദ്യവും ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, അഖിൽ സ്ഥലത്തില്ല, അതുകൊണ്ട് ഈ കത്ത് അഖിലിനെ കൊണ്ട് വായിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മൺമറഞ്ഞവർക്ക് പ്രണാമം, മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കട്ടെ. ഇങ്ങനെയാണ് ഓർമ്മചിന്തയിലേക്കുള്ള ഈ കത്ത് നിർത്തുന്നത്. ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് തീർത്തും ഒറ്റപ്പെട്ടുപോയ ഒരു വ്യക്തിയുടെ കരച്ചിലാണ് ഈ കത്ത് എന്നാണ്. അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു കാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കാം ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്നവർ. അതോടൊപ്പം ഓഫീസിലെ ജോലി, ഓഫീസിലെ ടെൻഷൻ, കുട്ടികളെ പഠന കാര്യങ്ങളിൽ സഹായിക്കണം, വയസ്സായവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പാചകം ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായി നിർവഹിച്ച് ജീവിതം എല്ലാവരുടെയും ഒരു കരപറ്റി കഴിയുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥ, ആ ഒരവസ്ഥയിലാണ് ഇത്തരമൊരു കത്ത് വന്നിട്ടുള്ളത് എന്ന് വേണം വിചാരിക്കുവാൻ. ഇപ്പൊ അവർക്ക് കൂട്ട് ആകാശവാണി മാത്രമാണ്.
1: നമ്മൾ ഈ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ കാലവും പഴയ കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം അതാണ്. ഒന്നുമില്ലെങ്കിൽ ഒരാൾക്ക് വേറൊരാൾ ഉണ്ടാകുമായിരുന്നു ആ കാലത്ത്, ബന്ധുജനങ്ങളോ കൂട്ടുകുടുംബത്തിലെ അംഗമോ, ഒന്നുമില്ല അയൽവക്കക്കാരോ. ഇപ്പോ പലപ്പോഴും അടുത്ത് താമസിക്കുന്നത് ആരാണെന്ന് അറിയാതെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുഃഖമായിട്ട് മാറുകയും ചെയ്യും. ഒറ്റപ്പെട്ടവരുടെ ജീവിതം വയസ്സായാലും ചെറുപ്പക്കാരായാലും എങ്ങനെയായാലും ഈ വയസ്സുകാലത്ത് കുറെ രോഗങ്ങളും കൂടെ കൂട്ടുണ്ടാകുമല്ലോ. അപ്പോ അതാണ് അവരുടെ ആ ദുരിത ജീവിതത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഇവർക്കൊക്കെ ഒരു സോഷ്യൽ കെയറിങ് ആവശ്യമാണ് അല്ലേ?
0: അതെ, കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. മക്കളെല്ലാം വിദേശത്തും അന്യദേശത്തും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. തനിച്ചായി പോകുന്ന ഇത്തരം അമ്മമാര്, അതല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ശോചനീയ അവസ്ഥയാണ് അച്ഛന്മാരാണ് തനിച്ചായി പോകുന്നതെങ്കിൽ. അവർക്ക് പലർക്കും പാചകം അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം എല്ലാത്തിനും ഭാര്യയായിരുന്നു ആശ്രയം, എന്തൊക്കെ കുറ്റം പറഞ്ഞാലും. അങ്ങനെ ഒരു അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുന്ന നിരവധി പേരുണ്ട്, വാർദ്ധക്യത്തിൽ തനിച്ചായി പോകുന്നവർ.
1: ഇതിന് എനിക്ക് തോന്നുന്ന സാമൂഹികമായ ഒരു പരിഹാരം ആവശ്യമാണെന്ന് തോന്നുന്നു. അത്തരം സ്ഥാപനങ്ങൾ ഇവർക്ക് ഈ ഒറ്റയ്ക്കായി പോയവർക്കൊക്കെ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയ തരത്തിലുള്ള ഏതെങ്കിലും തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ സമൂഹം തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാലമാണിതെന്ന് തോന്നുന്നു.
0: അതെ, ഒരുപക്ഷെ ഈ വൃദ്ധസദനങ്ങളല്ല വേണ്ട, പക്ഷെ ഇത്തരത്തിൽ സഹായം ആവശ്യമുള്ളവര്.
1: എനിക്ക് തോന്നുന്നത് വൃദ്ധ സൗഹൃദ കൂട്ടായ്മകൾ ആവശ്യം തോന്നുന്നു. ഒരേ പ്രായക്കാരും ഒരേ ശാരീരികാവസ്ഥകൾ പങ്കിടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് ഒന്നിച്ചിരിക്കുക, അവിടെ ഈ ഒരു തരത്തിലുമുള്ള പിന്നെ ഭേദചിന്തകൾ ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് കുറച്ചും കൂടെ ആശ്വാസം കിട്ടുക എന്നാ എനിക്ക് തോന്നുന്നത്.
0: കിട്ടിയേക്കാം, അതൊക്കെ വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം ഇവർക്ക് പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസമായിരിക്കും വാർദ്ധക്യത്തിൽ. മാത്രമല്ല മറ്റു പല വ്യത്യാസങ്ങളും കാണാം, സാമ്പത്തികമായും ഉച്ചനീചത്വങ്ങൾ വേറെയും കാണാം. അപ്പം അത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ടാകട്ടെ, ഇതെല്ലാം മറന്നുകൊണ്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ നിരാശാഭരിതമായ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു ആഗ്രഹമാണ് ഒരു പാട്ടായിട്ട് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾപ്പിക്കാമല്ലോ, അവരുടെ ആഗ്രഹമല്ലേ.
1: ലങ്കാദഹനം
0: എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ള ഗാനമാണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

0: ഓർമ്മ ചിന്ത.
1: അടുത്ത കത്ത്, ഒരു ചൂരൽ പഴത്തിന്റെ നിർവികാരമായ ഓർമ്മ. 1959 വിമോചന സമരം നടക്കുന്നു. ഞാനെന്ന് 5 മരം കയറിയായ എന്നെ കരിങ്കൊടി മതിലിനു മുകളിൽ നാട്ടാൻ മുതിർന്ന വിദ്യാർത്ഥികൾ മതിലിൽ കയറ്റുന്നു. സ്കൂൾ പ്യൂൺ എന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് താഴെ ഇറക്കുന്നു. ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് ആനയിക്കുന്നു. 3 ഉശിരൻ ചൂരൽ പ്രയോഗം. അതുകൊണ്ട് യാതൊരു കുലുക്കവുമില്ലാത്ത എന്നെ മോചിപ്പിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹാജർ വിളിക്കുമ്പോൾ പച്ചമാങ്ങ കടിച്ചു നിന്നിരുന്ന എന്നെ സ്റ്റാഫ് മുറിയിലേക്ക് വിളിപ്പിച്ച് ഉഗ്രൻ ചൂരൽ പ്രയോഗം. മൈലാഞ്ചി വടി. വടിയൊടിഞ്ഞിട്ടും എനിക്ക് ഒരു കുലുക്കവുമില്ല. അത് കണ്ടപ്പോൾ അടുത്ത വടിക്കായി തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതേ വർഷം തന്നെ കൂട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തിൽ എന്റെ കൺപോളയ്ക്കകത്ത് പെൻസിൽ മുന ഒടിഞ്ഞു കയറിയിരിക്കുന്നു. മരവിപ്പിക്കാതെ ബ്ലേഡ് കൊണ്ട് പോള മുറിച്ചെടുത്ത വനിതാ ഡോക്ടർ നഴ്സിനോട് പറയുന്നു, വാട്ട് എ അയൺ മാൻ. പ്രിയ ആകാശവാണി, ഞാൻ ആരാണ് മോൻ എന്ന് മനസ്സിലായോ? ഇന്ന് സംഘർഷഭരിതമായ ഏത് സ്ഥലത്തും യാതൊരു ഭയവുമില്ലാതെ ഞാൻ എത്തുന്നു. ആകാശവാണി എന്തു പറയുന്നു? TD ഗോപാലകൃഷ്ണ റാവു, തെക്കേടത്ത് മരട് PO, തൃപ്പൂണിത്തുറ. എന്താ ഈ കത്തിന്റെ ഉദ്ദേശ്യം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ.
2: സ്കൂൾ ജീവിതകാലത്തെ ഒരു അനുഭവമാണ് അദ്ദേഹം എഴുതിയത്. എന്തായാലും സ്കൂൾ തുറക്കുകയല്ലേ നമുക്ക്.
1: ബ്ലേഡ് കൊണ്ട് ഒരു ഡോക്ടർ കൺപോള കീറി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഉള്ളിലിരുന്ന പെൻസിൽ മുന എടുത്തു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
2: ഇതൊക്കെ എത്രമാത്രം
1: വിശ്വാസയോഗ്യമാണ്
2: പറയാൻ വയ്യ. പക്ഷെ ചില സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു, എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, കൈവരൽ മുറിഞ്ഞിട്ടുണ്ട് വാതിലിനിടയിൽ പെട്ടിട്ട്. അപ്പോ അങ്ങനെ മുറിഞ്ഞു നമ്മൾ പോകുമ്പോ തരിപ്പിക്കാനൊന്നുമില്ല, നേരെ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുന്നു, പച്ചയിറച്ചിയിലല്ലേ അപ്പൊ തുന്നിയത്. അപ്പൊ ഓരോ കൊത്തു കൊത്തുമ്പോഴും നമുക്ക് വേദനിക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര എളുപ്പം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് എന്റെ വരൽ അങ്ങനെ ഒരു ഡോക്ടർ തുന്നി ചേർത്തത് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും, അത് അത്ര എളുപ്പം കണ്ണിൽ നിന്ന് അത് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ എത്രയും എളുപ്പം ചെയ്യാവുന്ന ഒരു ലളിതമായ ശസ്ത്രക്രിയയായിരിക്കാം ചെയ്തത്.
1: എങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു,
2: അതെ, നമുക്കിപ്പോൾ ഒരു കൈവരൽ മുറിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യണം, സൂചി കൊണ്ട് നമ്മളിപ്പോൾ ഒരു ബട്ടൺസ് തുന്നുന്ന പോലെ തുന്നണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷെ അത്തരത്തിലൊക്കെ ചെയ്യുമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ.
1: അദ്ദേഹം ഒരു ഉരുക്ക് മനുഷ്യനാണ്.
2: അതെ, അഭിമാനം. ഇപ്പൊ ഉള്ളിൽ കരച്ചിൽ വന്നാലും ഉള്ളിൽ സങ്കടം ഉണ്ടട്ടോ എന്ന് പറഞ്ഞ പോലെ കരയാതിരിക്കുകയായിരിക്കും. കാരണം അങ്ങനെ ചില ധാരണകളുണ്ടല്ലോ, ആൺകുട്ടികൾ കരയരുത് അല്ലെങ്കിൽ പുരുഷന്മാർ കരയരുത് എന്നൊക്കെ ഉള്ള ധാരണ കൊണ്ട് അഭിമാനപൂർവ്വം കരയാതിരുന്നതായിരിക്കാം. പക്ഷെ വേദന എല്ലാവർക്കും ഒരുപോലെയല്ലേ. പക്ഷെ വേദന സഹിക്കാനുള്ള കഴിവിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വേദന എന്താ അതിന്റെ

0: പെയിൻ ത്രഷ് ഹോൾഡ് എന്ന് പറയുന്ന പോലെ വേദന സഹിക്കാനുള്ള ശക്തി കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥനകളിൽ വേദന എനിക്ക് തന്നോളൂ, പക്ഷേ അത് സഹിക്കാനുള്ള കരുത്തും ശക്തിയൊക്കെ തരുമെന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് ആ കരുത്ത് ധാരാളം ഉണ്ടായിരിക്കാം.
1: അപ്പോൾ ഒരു ചൂരൽപ്പഴത്തിന്റെ നിർവികാരമായ ഓർമ്മ എന്നാണ് ടൈറ്റിൽ.
0: അതെ, നമ്മൾ പലപ്പോഴും ഈ ചൂരൽപ്രയോഗത്തെ കുറിച്ച് മധുര ചൂരൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അത്ര മധുരമൊന്നും ഉള്ള കാര്യമല്ലെങ്കിലും
1: തീർച്ചയായിട്ടും ഈ അടി ഓരോന്നും കുട്ടികൾക്ക് കൊള്ളുമ്പോഴേ അതൊരു അപമാനം കൂടിയാണ് അവർക്ക്. ശാരീരികമായ വേദന മാത്രമല്ല, അങ്ങനെ അടികൊണ്ടിരുന്ന കുട്ടികളാണ് പിന്നീട് സ്കൂളിലെ വലിയ ചട്ടമ്പികളൊക്കെ ആയി മാറുക. എത്ര അടി വേണേലും നമുക്ക് താങ്ങാൻ കഴിയും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി ഈ കത്തിനകത്ത് അതുപോലെ ഒരു ഒരു മനോഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നി.
0: സാധ്യത
1: കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാവുന്ന ഒരു മനോഭാവമാണ്, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, ഇതല്ലേ അടി.
0: അടിയിലേക്ക് എത്തരുത് എന്നാണ് പറയുന്നത് പഴയ ആൾക്കാര്. എന്റെ മുത്തശ്ശി പറയാറുണ്ടായിരുന്നു, അടിക്കാൻ പാടില്ല, ഓങ്ങാനേ പാടുള്ളൂ എന്ന്. അടി എന്നുള്ളൊരു പേടി അവിടെ നിലനിൽക്കണം. അടിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിലപ്പോൾ തോന്നാം. വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കരുത്
1: ഒടിക്കരുത്
0: എന്നൊക്കെ പറയാറില്ല. അതുപോലെ അടിയൊരു ഭീഷണിയായിട്ട് എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ വെറുതെ ചൂരിൽ നിന്നാൽ മതി. പക്ഷേ അത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ അവർക്ക് വരാനും അവർ വീണ്ടും തെറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്.
1: അപ്പൊ നമുക്ക് ഒരു പാട്ട് കൊടുക്കണ്ടേ?
0: അപ്പൊ നമുക്ക് ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം, കാലമേ നിനക്ക് അഭിനന്ദനം ഈ ഗാനത്തിലേക്ക് പോവാം.

0: ഇന്നത്തെ ഓർമ്മചിന്തൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചില വിദ്യാലയ ഓർമ്മകളും ജീവിതത്തിലെ ഏകാന്തതയും ഒക്കെയാണ് ഇത്തവണത്തെ ഓർമ്മചിന്തയിലേക്ക് വന്നിട്ടുള്ള കത്തുകൾ വിഷയമാക്കിയിരുന്നത്. തുടർന്നും നിങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും ഓർമ്മചിന്തയിലേക്ക് എഴുതുക. ഓർമ്മചിന്ത തൽക്കാലം ഇവിടെ പറയുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ.
1: ഞാൻ പ്രീതി.
0: നിങ്ങൾക്കായി ഈ പരിപാടി എഡിറ്റ് ചെയ്തത് വിശ്വാസ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മളമായ വരവേൽപ്പ്. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാളാശ്ശേരി തെളിയിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല PC വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല AP അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് KM ഷാജിക്കുമാണ്. അതത് ജില്ലകളിലെ മന്ത്രിമാർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതല. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാർത്ഥികൾക്ക് സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ വിദ്യാലയങ്ങളിലും നാളെ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. നെടുമങ്ങാട് 1.5-year-old ക്രൂരമായ പീഡനമേറ്റ് മരിച്ച സംഭവത്തിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബുധനാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും.
0: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:56. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനുവേണ്ടി കുമാർ സാനു ആലപിച്ചത്. ആർ ഡി ബർമന്റെ ഈണമാണിത്.

ശൈലേന്ദ്ര ശങ്കർ ജയകിഷൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം ഇപ്പോൾ കേൾക്കാം. പാടിയത് മുഹമ്മദ് റഫി. ചിത്രം ജബ് പ്യാർ കിസി സേ ഹോത്താ ഹേ.

ചിത്രം ജബ് തക് ഹേജാൻ. രാഘവ് മാത്തൂറിനൊപ്പമുള്ളത് ശിൽപ റാവു. എ ആർ റഹ്മാൻ ഈണമിട്ട ഗാനമാണിത്.

ജബ് വി മെറ്റ് എന്ന ചിത്രത്തിൽ സോനു നിഗമും ജാവേദ് അലിയും ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനശില്പികൾ ഇർഷാദ് കാമിൽ, പ്രീതം.

ജാക്ക് ആൻഡ് ഡിൽ. ഈ ചിത്രത്തിൽ ആഷ് കിങ്ങും പായൽ ദേവും അറാഫത്ത് മഹ്മൂദിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് അർഖ്യ ബാനർജി.

കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും ആലപിച്ച ഗാനം പർദേസ് എന്ന ചിത്രത്തിൽ നിന്ന്. അനന്ത് ബക്ഷിയുടെ വരികൾ, നദീം ശ്രാവണിന്റെ സംഗീതം.

മജ്രൂഹിന്റെ രചനയ്ക്ക് ജതിൻ ലളിതിന്റെ സംഗീതം. ജോജീത വോഹി സിക്കന്ദർ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത് ഉദിത് നാരായണും സാധന സർഗവും.

0: കുമാർ സാനു കഹോനോ പ്യാർഹേ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനമൊരുക്കിയത് സാവൻ കുമാറും രാജേഷ് റോഷനും. ഇതോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്ത് കടുത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോള രാജവംശത്തിന്റെ കാലത്തെ വിലപ്പെട്ട ചെമ്പ് ഫലകങ്ങൾ നെതർലൻഡ്സ് ഇന്ത്യയ്ക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ദേശീയ അത്ലറ്റിക്സിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ആലുവ സ്വദേശി സജി വാളാശ്ശേരിൽ ഉൾപ്പെടെയുള്ളവരുടെ സാമൂഹിക സേവനങ്ങളെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് കോട്ടയത്തെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഹൃദ്യമായ സ്വീകരണം. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല PC വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല AP അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് KM ഷാജിക്കുമാണ്. അതത് ജില്ലകളിലെ മന്ത്രിമാർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 14 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി നിലയത്തിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങാന പരിപാടി 4 മണിപ്പൂക്കൾ ഇതാ ഒരു വട്ടം കൂടി നിങ്ങളുടെ കാതോരത്തേക്ക്. മനം കവരുന്ന മനോഹര ഗാനങ്ങൾ ആസ്വദിക്കാനും അവ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടത്തോടെ സമർപ്പിക്കാനുമായി നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയയ്ക്കാവുന്നതാണ്. ഇപ്പോൾ മുതൽ 9444 5588 എന്ന നമ്പറിലേക്ക്. പ്രിയപ്പെട്ട ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെട്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ആവർത്തിക്കാം. 9444545588. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യ സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. നമസ്കാരം 4 മണിപ്പൂക്കൾ, ഒരു തമിഴ് ഗാനം വേണം. വാടി വാടി കൈപ്പെടാതെ നിധി, ഫിലിം സച്ചിൻ. 2 മാസത്തെ അവധി കഴിഞ്ഞ് നാളെ സ്കൂളിൽ പോകുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വേണ്ടി. അപ്പോ നാളെ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നും ജോഷിയാണ്. അപ്പോ നമുക്ക് ആ ഗാനം കേട്ടിട്ട് വരാം.
1: എനക്ക് മ്യൂസിക്കെ പറ്റി എന്നെ തെരിയുമാ, പീറ്റർ അക്കാക്ക് നമ്മളെ പറ്റി തെരില്ല. അബി ദേക്കോ ചൂപ്പിസ്ഥാനു.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പ്രതീക്ഷ രമേശാണ്. വെള്ളൂർ പുത്തഞ്ചിറയിൽ നിന്നും കോക്ടെയിൽ എന്ന ചിത്രത്തിലെ നെയ്യാം തണലിന് താഴെ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവർക്കുമായി സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതാ വരുന്നു കൊച്ചി FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി രാഹുൽ നമ്പ്യാർ ആലപിച്ച ആ ഗാനം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മധുവാണ്. സ്ഥലപ്പേര് വെച്ചിട്ടില്ല. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ്, ജൂൺ 1 സ്കൂൾ തുറക്കുകയാണല്ലോ. സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അൻബാലെ അഴകാർന്ന് പസങ്ക എന്ന ചിത്രത്തിൽ ഈ ഗാനം വെച്ചു കൊടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടി മധു സമർപ്പിക്കുന്ന ആ ഗാനം.

അടുത്തതായി വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ മെസ്സേജാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും നാലുമണിപ്പൂക്കളുടെ സ്ഥിരം ശ്രോതാവായ പ്രവീണാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. ഭാര്യ ഉഷയുടെ ബർത്ത്ഡേ അടുത്ത മാസം 5-ാം തീയതിയാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഒരു തമിഴ് സോങ് വെള്ളൈപ്പുറൈ ഒൻറു എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവീണിന്റെ ഭാര്യ ഉഷയ്ക്ക് ജന്മദിനാശംസകൾ അഡ്വാൻസ്ഡായിട്ട് നേർന്നുകൊണ്ട് നമുക്ക് യേശുദാസ് ആലപിച്ച ആ തമിഴ് ഗാനം കേട്ടിട്ട് വരാം.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: അടുത്ത മെസ്സേജ് ഇതാണ്. പ്രിയ നാലുമണിപ്പൂവേ, നമസ്കാരം. എന്റെ മരുമകൾ ലക്ഷ്മി എന്ന ലച്ചുവിന്റെ ബർത്ത്ഡേ ആണിന്ന്. ലച്ചു മുംബൈക്കാരിയാണ്. അതുകൊണ്ട് പുഷ്പ ഹിന്ദി സിനിമയിലെ ശ്രീവള്ളി ഗാനം ലച്ചുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സന്ദേശം അയച്ചിരിക്കുന്നു ലക്ഷ്മി മോഹൻ, പെരുമ്പാവൂർ കൂവപ്പടിയിൽ നിന്നും. അപ്പോ ഇതാ ലക്ഷ്മി മോഹന്റെ മരുമകൾ ലക്ഷ്മിക്ക് വേണ്ടി ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് കേൾക്കാം പുഷ്പ എന്ന ചിത്രത്തിൽ സിഡ് ശ്രീറാം ആലപിച്ച ആ ഗാനം.

ബോംബെ എന്ന ചിത്രത്തിൽ ഹരിഹരനും കവിതാ കൃഷ്ണമൂർത്തിയും ആലപിച്ച ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു. ചാലക്കുടിയിൽ നിന്നും അബൂബക്കർ. ഇതാ ആ ഗാനം കേൾക്കാം.

ഒരു ബർത്ത്ഡേ മെസ്സേജാണ് അടുത്തത്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കുമ്പളങ്ങിയിൽ നിന്നും നീയയാണ്. എൻ്റെ അമ്മച്ചി മിനിയുടെ ബർത്ത്ഡേ ആണിന്ന്, അതുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നീയയുടെ അമ്മ മിനിക്ക് ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെയും എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് രാപ്പകൽ എന്ന ചിത്രത്തിലെ ആ ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കൾക്ക് കിട്ടിയ അടുത്ത സന്ദേശം ഇതാണ്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജയന്തി മധു, ആലപ്പുഴ. നാളെ എന്റെ മൂത്ത മകൻ ശിവശങ്കറിന്റെ ബർത്ത്ഡേ ആണ്. ഷാജഹാൻ സിനിമയിലെ അച്ചച്ചോ പുന്നകൈ എന്ന പാട്ട് വെച്ചു തരുമോ? കാരണം അവൻ കുഞ്ഞിലെ ഉറങ്ങുന്നത് ഈ പാട്ട് കേട്ടായിരുന്നു. അന്ന് കാസറ്റായിരുന്നു ഉള്ളത്. അപ്പോൾ ആ കാസറ്റിന്റെ എ വശവും ബി വശവും ഫുൾ അച്ചച്ചോ സോങ് ആയിരുന്നു എന്നാണ് ജയന്തി മധു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പാട്ട് ഇതാ ശിവശങ്കറിന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും അതുല്യയാണ്. കാലവർഷം ആരംഭിക്കുന്ന ഈ ആഴ്ചയിൽ എല്ലാവർക്കും മഴയെ എതിരേൽക്കാൻ ഈ ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗുരു എന്ന ചിത്രത്തിലെ ബർസോരെ മേഘ മേഘ എന്ന ഗാനം. അപ്പോ നമുക്ക് കേൾക്കാം മഴയെ എതിരേൽക്കുന്ന ആ മനോഹര ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടും അവയ്ക്കായി കാതോർത്തും ഇത്രയും സമയം നാലുമണിപ്പൂക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നാലുമണിപ്പൂക്കൾ വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 4 മണിക്ക്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കാപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 94-95-57-74-45. 94-95-57-74-45.
1: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ചിറ്റൂർ സർക്കാർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി വിഷയത്തിൽ അടുത്ത മാസം 2-നും, മ്യൂസിക്കിൽ അടുത്ത മാസം 3-നും, ഇംഗ്ലീഷിൽ അടുത്ത മാസം 4-നും, ഹിസ്റ്ററി അടുത്ത മാസം 5-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫിലോസഫി വിഷയത്തിൽ അടുത്ത മാസം 6-ന് രാവിലെ 11:30 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തിച്ചേരണം. PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കും.
3: കാര്യം ശരിയായി.
4: ഏത് കാര്യം?
5: മോളുടെ ഫീസേ
4: കാണട്ടെ.
5: നേട് ഉടനടി 20,000 ലോൺ.
4: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
5: കാര്യം ശരിയായി.
4: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
6: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് അടുത്ത മാസം 24-ാം തീയതി രാവിലെ 10:00 എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMSDOEK@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കാവുന്നതാണ്. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 10. ഇമെയിൽ വിലാസം ആവർത്തിക്കാം, RMSDOEK@indiapost.gov.in. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാറടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. OBG നഴ്സിംഗിന് മുൻഗണനയുണ്ട്. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി, പരിചയം എന്നിവ തെളിയിക്കുന്ന

0: ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾ 99 61 59 54 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 99 61 59 54. പാലക്കാട് PMGHS-ൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. HSA സോഷ്യൽ സയൻസ്, HSA ആർട്ട്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലാണൊഴിവ്. താൽപ്പര്യമുള്ളവർ റിസൾട്ട് സർട്ടിഫിക്കറ്റുകളുമായി മറ്റന്നാൾ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 76 12 29 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94 95 76 12 29. സേവന വാർത്തകൾ വീണ്ടും 6:25 കേൾക്കാം.
1: ആകാശവാണി FM വാർത്തകൾ.
2: രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പരിപാടിയിൽ മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, CP ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്ന് മന്ത്രി M. ലിജു. ആന്റി നാർക്കോട്ടിക് ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3.

പാട്ടേന്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഒരു നാട്ടിലേക്കാണ്. വടക്കേ അറ്റം എന്ന് പറയുമ്പോൾ വൈപ്പിൻ ദ്വീപിന്റെ വടക്കായി സ്ഥിതി ചെയ്യുന്ന മുനമ്പം, അതായത് തൃശ്ശൂരിനും എറണാകുളം ജില്ലയ്ക്കും അതിരിടുന്ന ഒരു നാട് എന്ന് വേണം പറയാനായിട്ട്. അതൊരു തീരപ്രദേശമാണ്, മത്സ്യബന്ധനമാണ് അവിടുത്തെ പ്രധാന തൊഴിൽ, അങ്ങനെ ചരിത്ര പ്രാധാന്യം ഒക്കെയുള്ള പഴയ കൊടുങ്ങല്ലൂർ തുറമുഖം, അതായത് മുസിരിസ് തുറമുഖം, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ആ നാടിൻ്റെ വിശേഷങ്ങളും കഥകളും മുനമ്പം ഹാർബർ വിശേഷങ്ങളും, ഹാർബറാണല്ലോ അവിടുത്തെ മെയിൻ പോയിന്റ്, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കേൾക്കാം ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ. നിങ്ങൾക്കൊപ്പമുള്ളത് ഹസീനയും ഫെർണുമാണ്.

അങ്ങനെ പാട്ടിന്റെ നാട്ടുവഴി ഇന്ന് മത്സ്യത്തിന്റെ മത്സ്യബന്ധനത്തിന്റെ നാട് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന മുനമ്പത്താണ്. ഇപ്പൊ നമ്മളിപ്പോ മുനമ്പം ഫിഷിംഗ് ഹാർബറിലാണ് കയറാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു ചെറിയ തുക ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് വേണം പുറത്തുനിന്നുള്ള ആൾക്കാർ കയറാൻ. അതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മത്സ്യം ഇറക്കുവാനുള്ള ടോക്കൺ എടുക്കുന്നത് ബോട്ട് ഹാർബറിൽ എത്തിയ ശേഷം മാത്രം സ്രാങ്ക് നേരിട്ട് വന്ന് ടോക്കൺ എടുക്കണമെന്ന്. നമ്മുടെ കയ്യിൽ ബോട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് മത്സ്യം ഇറക്കാനില്ലെങ്കിലും ഈ കാഴ്ചകൾ കാണണമല്ലോ. അപ്പൊ നമുക്കും ടോക്കൺ എടുക്കണമായിരുന്നു. നമ്മൾ ടോക്കൺ എടുത്ത് ഹാർബറിന്റെ അകത്തേക്ക് കയറി. വേറൊരു ലോകം, ഒരുപാട് ബോട്ടുകൾ, ഈ മീൻ കൊണ്ടുപോകാനുള്ള ഒരുപാട് കുഞ്ഞിക്കുഞ്ഞി, എന്താ പറയാ, ലോറിയല്ല അത്, എ സി ഉള്ളതും എ സി ഇല്ലാത്തതുമായ കൈൻഡ് ഓഫ് വണ്ടികൾ, ഈ മീനിനേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വണ്ടികൾ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വണ്ടീനെ എന്താണ് പറയുക എന്നൊരു കൺഫ്യൂഷൻ നമ്മൾ കിള്ളുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ആളോട് തന്നെ ചോദിച്ചു. ഇൻസുലേറ്റഡ് വണ്ടികൾ എന്നാണ് ഇതിനെ പറയുക. നിലം മുഴുവൻ മീനാണ്, ചെമ്മീനും കൊഴുവയും ഒക്കെ കുറേ ഇങ്ങനെ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയ്ക്ക് ചതഞ്ഞരിഞ്ഞു പോയ ഒരുപാട് മീനുകൾക്കിടയിലൂടെ ഞാനും ഹസീനയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ബാസ്ക്കറ്റുകൾ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. ഓക്ഷന് വേണ്ടിയിട്ട്, ലേലത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം ഒരു പാട്ടിന് ശേഷം.

0: കച്ചവടവും ലേലവും ഒക്കെ ആയിട്ടുമതിയൊക്കെ നടക്കുന്ന ഓരോ ഹാളുകൾ ഉണ്ടല്ലോ, അപ്പൊ ഹാളിലൊക്കെ മാർബിൾ പാകിയിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിയ സ്ഥലത്ത് ഇങ്ങനെ കുഴി പോലെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം നിറഞ്ഞ് അതിൻ്റെ അകത്ത് ഒരുപാട് മീനുകളുണ്ട്. ജീവനില്ലാത്തതാണ്, എന്നാലും നമ്മൾ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. പേരെന്താ?
1: സതീഷ്.
0: അപ്പോ നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് വേറൊരു ലോകം പോലെയാണ് ഹാർബർ തോന്നുന്നത്. ഒരുപാട് തിരക്കിട്ട മനുഷ്യർ, ഒരുപാട് മീനുകൾ. എന്താണ് മുനമ്പം ഹാർബറിലെ ഒരു ദിവസം എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്?
1: ഈ മുനമ്പം ഹാർബറിൽ ഇപ്പൊ ഒരു ദിവസം ബോട്ടുകളുടെ മീൻ കച്ചവടം ആരംഭിക്കുന്നത് രാവിലെ 4:30. 4:30 തുടങ്ങുന്ന കച്ചവടം ഒരു ഏകദേശം ഒരു 8 മണിയോടുകൂടി അവസാനിക്കും. പിന്നീട് അത് ബോക്സിൽ പാക്ക് ചെയ്ത് പിന്നെ അത് വണ്ടികളിലേക്ക് കയറ്റി എല്ലാം പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണി ഒക്കെ ആവും. പിന്നെ അതിനിടയിൽ വള്ളക്കാർക്ക് മീനുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പാണ് പണി. പിന്നെ ഒരു ദിവസം നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഒരു 60 ബോട്ടൊക്കെ കയറും. 60 ബോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ 3 ലേലഹാളും നിറച്ചും മീനായിരിക്കുള്ളൂ. അതാണ് ഇങ്ങനെ ഒരുപാട് ലേറ്റാവും പണിയൊക്കെ. പിന്നെ വണ്ടി ഐസ് ഇല്ല, ബോക്സ് ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
0: ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് അതായത് ഇപ്പം തിരക്ക് അതായത് ഇങ്ങനെ ബോട്ട് വരിക മീനിറക്കുക ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിലും ഒരു സ്ഥലത്ത് കുറേ മീൻ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുള്ള കാഴ്ചകളാണ്. കാക്കയും പരുന്നൊക്കെ വന്ന് തിന്നുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ആ മീൻ എന്തിനു വെച്ചേക്ക്?
1: ആ മീനുകളെല്ലാം പൊടിക്കാൻ വേണ്ടി പോകണേ, വളത്തിന് വേണ്ടിയിട്ട്. പിന്നെ അത് കോഴിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്.
0: ഈ സീസൺ അനുസരിച്ചാണോ അല്ലെങ്കിൽ ഇന്ന മീനാണ് ഇവിടെ കൂടുതൽ? ഇപ്പൊ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയാം മുനമ്പം ഫ്രഷ് ഫിഷ് എന്നുള്ള ബോർഡ് നമ്മൾ പല സ്ഥലത്ത്
1: എവിടെ പോയാലും മുനമ്പം ഫിഷ് ഫ്രഷ് ഫിഷ് എന്നുള്ള ബോർഡ് കാണാൻ പറ്റും.
0: എന്തൊക്കെയാണ് ഇവിടെ കൂടുതൽ വരുന്നത്?
1: ഇവിടെ എല്ലാ ടൈപ്പ് മീനുകളും, ചെറിയ മീൻ തുടങ്ങി ഏറ്റവും വലിയ മീൻ വരെ ഇവിടെ വരുന്നുണ്ട്.
0: ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് വന്ന് ലേലം വിളിച്ച് വാങ്ങാൻ അങ്ങനെ പറ്റുമോ?
1: ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ലേലമാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് ലേലം ചെയ്യാം. പിന്നെ ഇവിടെ സ്ഥിരം കച്ചവടക്കാർ റെഡി ക്യാഷ് കൊടുത്തല്ല ചെയ്യുന്നത്, അവർ ആഴ്ചയിലൊക്കെ പൈസ കൊടുക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് വന്നവർക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും.
0: ഇവിടെ കൊഴുവയും അതുപോലെ തന്നെ ഉണക്കമീനും മറ്റു മീനുകളൊക്കെ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നുണ്ട് ഹാളുകളിൽ. ഈ ക്ലീനിങ് തൊഴിലാളികൾ വേറെയാണ്?
1: ക്ലീനിങ് തൊഴിലാളികൾ വേറെയാണ്. പിന്നെ ഇങ്ങനെ ചതഞ്ഞരഞ്ഞ മീനൊക്കെ ഈ മീൻ വളർത്തു കേന്ദ്രത്തിലേക്ക് ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്.
2: ഈ കടുത്ത വേനലിൽ മത്സ്യബന്ധന മേഖലയിലെ അവസ്ഥ എന്താണ്?
1: മത്സ്യബന്ധന മേഖലയിൽ ഇപ്പൊ കടലിൽ അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളതിന്റെ ഉള്ളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ ഹാർബറിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര ചൂടാണ്.
2: ഞങ്ങൾക്കിപ്പോ ഇവിടെ നിന്നിട്ട് നല്ല തണുപ്പാണ്.

0: ആ കാറ്റുള്ളപ്പോൾ കുഴപ്പമില്ല, കാറ്റില്ലാത്ത സമയത്ത് ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിവിടുത്തെ ഈ യൂണിയൻ മെമ്പറാണ്.
1: ഇപ്പോ ഇപ്പൊ മീനിന്റെ സീസൺ പറയുമ്പോ ഇപ്പൊ വലിയ ചാളയൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു സമയമാണല്ലോ.
0: വള്ളക്കാർക്കാണ് ചാള കിട്ടുന്നത്. ഇപ്പൊ വള്ളക്കാർക്ക് ഇപ്പൊ പണി മോശമാണ്, അതുകാരണം വള്ളക്കാരെ പണിയില്ല,
1: അതുകൊണ്ട്
0: കുറവാണ്.
1: അതുകൊണ്ട് ചാളക്ക് ഭയങ്കര വിലയാണ്. ഇപ്പോ ആഴക്കടൽ മത്സ്യബന്ധനം ഉണ്ടല്ലോ, ഒരു ബോട്ട് ഇപ്പൊ പോകുക എത്ര സമയമെടുക്കും? ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് ബോട്ട് കടലിലേക്ക് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ?
0: ഇവിടെ ബോട്ട് പോകുന്നത് ഓരോ ബോട്ടും പല പല സമയങ്ങളിലാണ് പോകുന്നത്. ഫുൾ സ്റ്റോറിൽ ഐസ് ഒരു 10-500 ബ്ലോക്ക് ഐസൊക്കെ കയറ്റിയിട്ട് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ട് ഒരു 15-20 ദിവസമൊക്കെ പണിയെടുക്കുന്ന ബോട്ടുകൾ, അത് 15 ദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചരക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിന് ഏകദേശം നല്ലൊരു പണിയുണ്ടാവും.
1: അതായത് എത്ര ദിവസം എടുക്കും അങ്ങനെ?
0: ആ ഒരു 10-15 ദിവസമൊക്കെ എടുക്കും പോയി ക്യാച്ച് ചെയ്ത് വരാനായിട്ട്.
1: അല്ലാണ്ട് ഇപ്പോൾ ഡെയിലി പോയി വരണ?
0: ഡെയിലി പോയി വരുന്ന ചെറിയ ബോട്ടുകളുണ്ട്, അവർ ചെമ്മീൻ പണിക്കാണ് കൂടുതലായിട്ട് പോകുന്നത്.
1: അതുമൊക്കെ ഇവിടെ
0: എല്ലാം ഇവിടെ തന്നെയാണ്.
2: അപ്പോൾ ഈ ഏകദേശം 60 ബോട്ടുകൾ ദിവസം വരുന്ന പറഞ്ഞത് പല സമയത്ത് പോയതായിരിക്കും?
0: പല സമയങ്ങളിൽ പോയ ബോട്ടുകളായിരിക്കും.
2: ഒരു ബോട്ടിൽ ഏകദേശം എത്ര ജീവനക്കാരാണ്? നമ്മളിപ്പോൾ കയറുന്ന സമയത്ത് മറ്റേ ഇത് കണ്ട് സ്രാങ്ക് വന്ന് ടോക്കൺ എടുക്കണം എന്നൊരു ഇത് കണ്ട്.
0: ഇവിടെ ബോട്ട് പിടിക്കുമ്പോൾ അവിടെ വന്ന് ടോക്കൺ എടുക്കണം. ഇത്ര ബോട്ട് എന്റെ ചരക്ക് വിൽക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. കാരണം എല്ലാ ബോട്ടും കൂടി കയറി കഴിഞ്ഞാൽ ഇവിടെ വിലയും കിട്ടൂല, അത് തന്നെയല്ല പണിയും തിങ്ങിപ്പോവും.
2: അപ്പം എങ്ങനെയാണോ ആദ്യം വരുന്നവർ,
0: ആദ്യം വരുന്ന ബോട്ടുകാർക്ക് ഇവിടെ ഇങ്ങനെ ഒരേ ഈ ഹാളിൽ ഒരേ നമ്പർ കൊടുക്കും, ആ നമ്പറിൽ ചരക്കിറക്കി വെക്കാം.
1: ഇപ്പോ അത് പറയാൻ പറ്റുമോ അറിയില്ല. ഇപ്പൊ ഇന്ധന ചെലവ് കൂടുന്നതൊക്കെ ബോട്ടിനെ ബാധിക്കുന്ന ഒരു അവസ്ഥ?
0: തീർച്ചയായിട്ടും ഇന്ധന ചെലവ് ബാധിക്കും. ബോട്ടുകളൊക്കെ ഈ ഇന്ധനം ചെലവ് കൂടിക്കഴിഞ്ഞാൽ പണിയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നല്ല നഷ്ടം വരും. അത് എല്ലാവർക്കും ബാധിക്കും. ഇപ്പൊ ബോട്ടുകാർ ചരക്കുണ്ടെന്നല്ലേ ഇവിടെ ഹാർബറിൽ വിൽപ്പന ഉണ്ടാവുള്ളൂ, യൂണിയൻകാർക്ക് പണി ഉണ്ടാവുള്ളൂ, മറ്റു കച്ചവടക്കാർക്ക്, എല്ലാവരെയും ബാധിക്കും. വണ്ടികൾ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്.
2: ഇപ്പൊ ഒരു കാര്യം, നേരത്തെ നമ്മളോട് ആരോ തമാശ രൂപേണ പറഞ്ഞാണ്, നമ്മള് ഇങ്ങനെ പറഞ്ഞു ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫ്രഷ് മീനും കൂട്ടി കഴിക്കാലോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇല്ല ഇവിടത്തെയൊക്കെ കച്ചവടത്തിന് കൊണ്ടുപോവാണ്, ഇവിടെ ഐസ് ഇട്ടതേ കിട്ടുള്ളൂ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഇവിടെ നാട്ടുകാർക്ക് ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടുന്നത്, അതൊക്കെ കച്ചവടം ചെയ്ത് പോവാണ്.
0: ഇപ്പൊ വള്ളക്കാർക്ക് മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് ഇല്ലാത്ത മീൻ കിട്ടും, ഇല്ലാത്തതൊക്കെ ബോട്ടിൽ ഐസ് സ്റ്റോർ ചെയ്ത് ഈ പറഞ്ഞ പോലെ 10 ദിവസം കഴിഞ്ഞു വരുന്ന മീനുകളാണ്. ഈ ലാസ്റ്റ് ദിവസം പിടിക്കുന്ന മീനല്ല അത്, ലേറ്റസ്റ്റ് നോക്കിയിട്ടാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് കരക്ക് കൊണ്ടുപോകുന്നത്.
2: അവർക്ക് ഇങ്ങനെ അറിയായിരിക്കും അല്ലേ ഓരോന്നിന്റെ രൂപം
0: കാണുമ്പോൾ അറിയാൻ പറ്റും.
2: നമ്മളിങ്ങനെ പറയലുണ്ട് വൈപ്പിൻകാര് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ നോക്കുന്നേക്കാൾ കൂടുതൽ മത്സ്യത്തിനെ നോക്കി കറക്റ്റ് പറയുന്നുള്ളത്.
0: അറിയാൻ പറ്റും മത്സ്യബന്ധനമായിട്ട് മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ഫ്രഷ് മീൻ എന്താണെന്ന് കണ്ടാൽ മനസ്സിലാക്കും.
2: കണക്കുകൾ പറയാനുണ്ടോ എത്ര മീന്?
0: കണക്കിന് മീൻ ഒരു ദിവസം ഇവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ബിസിനസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ.
2: അപ്പം മുനമ്പം ഫ്രഷ് ഫിഷ് ഇന്റർനാഷണൽ ആണ്.
1: ഹാർബറിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച്?
0: ഹാർബർ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പോവുകയാണ്. ഈ ഹാളൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് പുതിയ ഹാളുകൾ വരുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റ് എല്ലാം ഒന്ന് റീബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ട്.

0: ഇപ്പൊ ഫിഷ് മീൽ കയറ്റുമതിയുടെ സ്ഥലത്ത് തന്നെയാണെങ്കിൽ നമുക്ക് ഇത്രയും അധികം മീനുകൾ കാണുമ്പോഴേ, കൊഴുവ ഉണ്ട്, ഉണക്കമീനുണ്ട്, ചാളയുണ്ട്,
1: പല പല പല തരത്തിലുള്ള മീനുകൾ. ഇവിടെ കിലോ കണക്കൊന്നുമില്ല, ടൺ കണക്കുകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൽ കയറണമെന്ന ആഗ്രഹവുമായി ഞാനും ഹസീനയും ബോട്ട് നോക്കി നിൽക്കുകയാണ്.
2: നേരെ നേരെ ആയിട്ട് ഇങ്ങനെ ബോട്ടുകൾ കെട്ടിയിട്ടുണ്ട്, പോയി വന്നതുണ്ട്, പോകാൻ തയ്യാറാകുന്നുണ്ട്. മത്സ്യബന്ധന ബോട്ടിൽ പോയി വന്നവരിൽ തൊഴിലാളികളുടെ ദിനചര്യകളും ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഹാർബർ ഇങ്ങനെ ഫുൾ വ്യൂവിൽ കാണുന്നത്. ഹാർബറിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ചെറുമീനുകളെ പിടിക്കാൻ പാടില്ല. അത് കർശനമായി നിരോധിച്ച കാര്യമാണ്. അതിന് വലിയ എമൗണ്ടൊക്കെ പിഴയൊക്കെ ചുമത്തുന്നതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ചെറു മത്സ്യബന്ധനം അത് തീരെ പാടില്ലാത്തൊരു കാര്യമാണ്. പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഈ ബോട്ടിലെ തൊഴിലാളികളായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വാർഫ് ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഹാർബറിലെ വാർഫിലും ഡ്രൈനേജ് കാണ എന്നിവയിലും വെക്കുന്ന മീനുകൾ യാതൊരു കാരണവശാലും വിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല.
0: ഈ ബോട്ട് ഇങ്ങനെ നിരനിരയായി നിർത്തിയിട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഇപ്പുറത്ത് തന്നെയാണ് ഇവര് മത്സ്യം ഇറക്കേണ്ട ഹാളുകളും. അപ്പൊ ഈ ഓരോ എൻട്രൻസിലും ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതായത് ബോട്ടിന്റെ പേരും അടുത്ത ദിവസത്തെ ഡേറ്റും. ഓരോ ദിവസം ഇത്ര ബോട്ടുകളെ വരാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇപ്പൊ കുറച്ചെണ്ണം ഷെയ്ൻ മോൻ എന്നിട്ടിട്ടുണ്ട്, ചിലപ്പം ഉടമയുടെ പേരായിരിക്കും. സ്റ്റെല്ല മേരി, അതുപോലെ തന്നെ മെസിഡസ്, പിന്നെ നൈന, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരും അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ഡേറ്റും. നിരഞ്ജന, അങ്ങനെ. അപ്പൊ ഇനിയും ഒരുപാട് മുനമ്പം കാഴ്ചകൾ കേൾക്കാനും പറയാനും ഒക്കെ ഉണ്ട് ഒരു പാട്ടിന് ശേഷം.

പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം ഹാർബറിന്റെ അകത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വളരെ രസകരമായ കാഴ്ചയാണ്. ഒരുപാട് മീനുള്ളത് കൊണ്ട് തന്നെ പരുന്തുകളും ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുകയാണ് ആകാശത്ത്. പിന്നെ കാറ്റിന് ഒരു മത്സ്യഗന്ധം ഉണ്ട്. അത് നമ്മൾ ഇവിടെ മുനമ്പം ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ മുതൽ അത് തന്നെയാണ് സ്ഥിതി. പിന്നെ കണ്ടിട്ട് തോന്നുന്നത്, അതായത് നമ്മുടെ ചെരുപ്പുണ്ടല്ലോ, നമ്മളെ റബ്ബർ ചെരുപ്പിന്റെ അവശേഷിപ്പുകൾ കൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഒരു മീനിന്റെ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പബ്ലിക് ജിമ്മ് പോലെ കുറച്ച് ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും റബ്ബർ അവശേഷിപ്പുകൾ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. കൊള്ളാം, മൊത്തത്തിൽ ഒരു ഫിഷ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ചില സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുകയല്ലാതെ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതുപോലെ ഒരു കാഴ്ചയാണ്, ഒരുപാട് കണ്ടെയ്നർ ട്രെയുകളിൽ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഏത് മീനാണെന്ന് ചോദിച്ചാൽ അയിലയാന്ന് തോന്നുന്നില്ലേ ഈ മീൻ? തിരിയാൻ എന്ന് പറഞ്ഞ മീനാണ്. ഇതാണ് വളമാക്കി മാറ്റുമെന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് കിലോ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കിലോകൾ ഉണ്ടാവും. ഇതിനി വളമാക്കി മാറ്റും. ബാക്കി ഒരുപാട് പേര് തകൃതിയായ പണിയിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ക്ലീൻ ചെയ്ത് മീനുകൾക്ക് ഫുഡായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇനി ഞങ്ങൾ ഒരു മത്സ്യബന്ധന ബോട്ടിൽ കയറാൻ പറ്റുമോ എന്നുള്ള നോട്ടത്തിലാണ്. ഇവിടെ നിലത്ത് നോക്കി നടന്നാൽ തന്നെ നമുക്ക് പേരറിയാത്തതും അറിയുന്നതുമായ പല മീനുകൾ, പല

0: അവസ്ഥയിൽ കിടക്കുന്നത് കാണാം. അയ്യോ, എന്തായാലും വളരെ വ്യത്യസ്തമായ കാഴ്ച തന്നെ.
1: പേര് മോഡി.
0: ഇവിടെ തന്നെയാണോ സ്ഥലം? അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് തകൃതി ആയിട്ടുള്ള പണിയിലാണ്. ഒരുപാട് മീന് ലോറിയിലേക്ക് കയറ്റുന്ന ഒരുപാട് മീൻ അതാ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കളയുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്?
2: ഇതിപ്പോ ഫിഷ് മീൽ എന്ന് പറഞ്ഞ സംഭവമാണ്, മീൻ വളം എന്ന് പറയുന്ന. അപ്പൊ അത് വളത്തിനായിട്ട് പോണാണ്, നമ്മൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന മീനല്ല അത്, അത് മോശമായ മീനാണ്. അപ്പൊ അത് ഇങ്ങനെ കാലുകൊണ്ടൊക്കെ തട്ടും. അങ്ങനെ
0: ഇതിപ്പം ഒരു ലോറിയിൽ ഏകദേശം എത്ര
2: ഇതിനകത്തിപ്പോ ഒരു 6-7 എണ്ണ ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും 10-12 എണ്ണം കയറുന്ന വണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് 20 എണ്ണോളം വീടുണ്ടാവും.
0: ഇപ്പൊ ഇതില് ഇവര് അങ്ങോട്ട് കയറ്റി വിടുന്ന മീന് കൂടാതെ ഇങ്ങനെ പാമ്പ് പോലെ നീളമുള്ള ഒരു മീനിനെ അങ്ങോട്ട് തട്ടിക്കളയുന്നുണ്ട്. അതിന് ഇനി എന്ത് ചെയ്യും?
2: ഇത് ഈ മീനാണ്, അത് അതിന്റെ അടിയിലിട്ടേ, അത് സ്ലിപ്പാകാൻ വേണ്ടി ഇടും. അതിന്റെ അടിയിലിട്ട് കൊടുക്കും, അപ്പൊ സ്ലിപ്പാവും. അപ്പൊ വലിച്ചോണ്ട് പോകാൻ എളുപ്പമാണ്. അതിന്റെ പേരിലാവും.
0: അതായത് ആ മീനിന്റെ മുകളിൽ ബോക്സ് വെച്ചിട്ടാണ് തീറ്റിച്ചിടുന്നത്.
2: അത് കഴിഞ്ഞിട്ട് അത് ഇതിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് കയറ്റി വിടും.
3: ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാം.
0: അപ്പൊ ആ ഒരു മീനിന് ഒരു വഴുവഴുപ്പ്,
2: വഴുവഴുപ്പുള്ള അതിന് ഗ്രിപ്പ് ഇല്ലാതെ അങ്ങോട്ട് സ്ലിപ്പായി അങ്ങോട്ട് പോയിക്കൊണ്ട് പോകും.
0: ണെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്?
2: ഇത് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. കുന്നംകുളം, മറ്റേ അങ്ങനെ എടയാറ്, തമിഴ്നാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്.
0: ഡെയിലി പോവോ?
2: ഡെയിലി ഉണ്ടാവും. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും.
0: ഒരു ദിവസത്തെ ജോലി തുടങ്ങുന്നത് എത്ര മണിക്കാണ്, എത്ര മണിക്ക് തീരും? എന്താണ് ഇവിടുത്തെ ഒരു ലോകം?
2: ഇവിടെ 4:20 സ്റ്റാർട്ട് ചെയ്യണം. ഈ മാർക്കറ്റുകളിലേക്കുള്ള പച്ചമീനാണ് ആദ്യം വിൽക്കുന്നത്. അത് മാർക്കറ്റുകളിലേക്ക് പോകണം, അത് വളരെ പെട്ടെന്ന് പോയി തീരും. അതിനുശേഷമാണ് ഇതിൻ്റെയൊക്കെ കച്ചവടം ചെയ്യണം. അത് ഈ വാർഫിലാണ് ഇത് ചെയ്യണം. ഈ ഇതിൽ വീറും ഇതിൽ അപ്പുറത്താണ് ഈ പച്ചമീനൊക്കെ വിൽക്കണം. മനസ്സിലായി? അത് പച്ചമീനിൻ്റെ പണി വേഗം കഴിയും. അത് കുറേ നേരത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഇത് തുടങ്ങുള്ളൂ. ഇത് കാലത്ത് മോശമായാലും വേറെ പ്രശ്നമൊന്നും വരാമോ? ഓൾറെഡി മോശമായ മീനല്ലേ. അപ്പം പിന്നെ അങ്ങനെ അങ്ങോട്ട്.
0: നമുക്കങ്ങനെ സമയത്തിൻ്റെ ഒരു പ്രഷർ ഇല്ല.
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല. സമയമൊന്നുമില്ല. ഇത് ഇവിടെ എപ്പോൾ പണി തീരണം അപ്പോൾ പോവാം.
0: അപ്പൊ ഇവരൊക്കെ എത്ര മണിക്ക് വരും തൊഴിലാളികൾ?
2: 4 മണിയാകുമ്പോൾ എല്ലാവരും വരും. ഇപ്പൊ പണി തീരണം, അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ രീതി. പെർ ബോക്സിനാണ് പൈസ. പിന്നെ എക്സ്പോർട്ട് ആയിട്ടാണെങ്കിൽ അത് പെർ കിലോനാണ്. അപ്പൊ അത് തീരണവരെ നിൽക്കണം. അങ്ങനെയാണ് അഗ്രിമെന്റ്.

0: സ്റ്റെല്ല മേരിയും നോഹയെല്ലാം ഞങ്ങളെ ഹടാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കയറൂ കയറൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളിതിങ്ങനെ സിനിമയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതിങ്ങനെ കായലിലൂടെയൊക്കെ പോകുന്ന കാണുമ്പോഴോ കടലിൽ പോകുന്ന കാണുമ്പോഴോ കാണുന്നതല്ലേ ഇതിൻ്റെ വലിപ്പം. ബോട്ടുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ഹൈറ്റും ഉണ്ട്. ഇതിലേക്ക് കയറാൻ സ്റ്റെപ്പൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഏത് വഴി കയറും എന്നറിയില്ല. അല്ലേ, തൊഴിലാളികൾ നല്ല രസത്തിൽ ഇതാ ചാടി കയറുന്നു, ചാടി ഇറങ്ങുന്നു. ഞങ്ങൾ ഒരു ശ്രമം എന്തായാലും നടത്തും, കാരണം കയറി കിട്ടിയാൽ അത് വേറൊരു ഫീൽ തന്നെയായിരിക്കും. ദേവ് കിരൺ ഉണ്ട്, ഷെയ്ൻ ഉണ്ട്, സ്റ്റെല്ല മേരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ ഇത്തിരി ഹൈറ്റ് കുറഞ്ഞതും ഒരുപാട് ബോട്ടുകളിലെ ആളുകൾ വിശ്രമിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ ഉറക്കം തടസ്സപ്പെടുത്തണ്ടല്ലോ എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കുഞ്ഞു ബോട്ടുകളെ പോലെ അല്ല വലിപ്പം കൊണ്ടും ഇതിൻ്റെ ഒരു ചിലവ് കൊണ്ടും ഏകദേശം 2 കോടി രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ ഒരു ബോട്ട് ഇറക്കാൻ വരുന്നത്. ഓരോ തവണയെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ നിസ്സാരമായിട്ട് മത്സ്യബന്ധന ബോട്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതല്ല. ഇതിൻ്റെ പുറകിൽ ഇത്രയും കച്ചവടവും കോടികളുടെ കച്ചവടവും കോടികളുടെ ചെലവും ഒരുപാട് ആളുകളുടെ എഫേർട്ടും ഒക്കെ ഉണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മീനിന് ഇറക്കി കഴിഞ്ഞിട്ട് വലയെല്ലാം അടുത്ത ദിവസത്തേക്ക് സെറ്റാക്കി വെക്കുന്നതാണ്.
1: ഇപ്പോൾ ഒരു ബോട്ടിൽ തന്നെ ഇപ്പോൾ ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നത് ഇപ്പോൾ ഒരു 10-30 തൊഴിലാളികൾ ചേർന്നിട്ടാണ്. ബോട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു സ്ട്രക്ചർ. നമ്മളിങ്ങനെ ചോദിക്കായിരുന്നത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ സെൻറ്ററായിട്ട് ഒരു താഴ്ഭാഗം ഒരു സ്ക്വയർ ഷേപ്പിലൊരു താഴെ ഭാഗത്ത് അതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് സ്റ്റോർ ചെയ്തത് എന്നറിയണം. പിന്നെ അവരുടെ ഒരു ഇപ്പം നമ്മൾ വീടിനുണ്ടാവുന്ന പോലത്തെ ഒരു ഷെൽട്ടർ സംവിധാനം, അവിടെ അവർ വിശ്രമിക്കാനും.
0: പിന്നെ ടൈറ്റാനിക് സിനിമയിൽ കണ്ടിട്ടുള്ള മറ്റേ കപ്പൽ ഓടിക്കുന്ന പോലെ ബോട്ട് ഓടിക്കാനുള്ള ആ വീല്, പിന്നെ അവർക്ക് ആ വീൽ ഹൗസ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഇപ്പം എന്താ മൊബൈലൊക്കെ വളരെ കോമൺ ആയതുകൊണ്ട് അത് ചാർജ് ചെയ്യാനുള്ള സ്പോട്സ്, അങ്ങനെ ഫുൾ ഇവർ 10-12 മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ബോട്ടുകളാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത്.
1: ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബോട്ടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിഫോം സംവിധാനമാണോ ഈ നീല ഈ ബ്ലൂ വൈറ്റ് പെയിൻറ്? ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് വൈറ്റ് വേണമെന്ന് നിർബന്ധമുള്ള പോലെ ഇവിടെ ഒരു വൈറ്റ് ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷൻ ആണ്.
0: ഗുഡ് ഒബ്സർവേഷൻ, ശരിയാ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതെ, ഇപ്പോൾ അതല്ലാത്ത ബോട്ടുകൾ ഇല്ല, കാണുന്നതന്നെ ഇല്ല. നീല, നീല വെള്ള, നീല റെഡ്,
2: നീലയിലാണ് സാധാരണ മറൈൻ വെസൽസിന്റെ കളറ്.
0: കടൽ ബ്ലൂ, ആകാശം ബ്ലൂ. സോ
1: ഇതിലേതാണ്, അതൊരു സംശയമാണല്ലേ, ഇതിലേതാണ് നമ്മുടെ രാജ്യത്തിന്റെ ബോട്ട്? ഇപ്പൊ ഇതിപ്പോ ഉൾനാടൻ ജല അതേ പതാക എല്ലാ ബോട്ടിനും
2: ലൈസൻസ് നമ്പർ INDKL ഇന്ത്യ കേരളം 04 അതിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ് MM 3947.
0: അത് നോക്കാം. പിന്നെ ഈ ബോട്ടിന്റെ എല്ലാം തുഞ്ചത്തായി കൊടികള്, അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ കൊടിയും അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസം, ഏത് മതത്തോടാണ് ഏത് ദൈവത്തിനോടാണ് വിശ്വാസം, അതിൻ്റെ ഒരു കൊടിയും തൂക്കിയിട്ടിട്ടാണ്, കൊടിയും പറത്തിയിട്ടാണ് ബോട്ടുകളെല്ലാം യാത്ര ചെയ്യുന്നത്.

0: ബീച്ച് ഒരു പ്രധാന ആകർഷണ ഘടകമാണ്. അപ്പോ ബീച്ചിലേക്ക് ഉള്ള യാത്രയിലാണ്.
1: അപ്പൊ നമ്മള് മുനമ്പം ഹാർബറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു റോഡാണ്, ഹാർബർ റോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഇരുവശത്തും ഇപ്പോ ഈ ഹാർബറിലേക്ക് വേണ്ട സാമഗ്രികളും മറ്റ് ഐസ് ഫാക്ടറികളും ഒക്കെയാണ്. ഇതും ഒരു ഹാർബർ ഫീലിംഗ് തന്നെയാണ്. വേ ടു ഹാർബർ എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു റോഡാണ് ശരിക്കും. ഇവിടെ പച്ചമീൻ കട, വേറെ ഫിഷ് കട്ടിംഗ് സെന്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹാർബറിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടാണെങ്കിലും സെപ്പറേറ്റ് ഇവിടെ കട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കുറെ ചേച്ചിമാരൊക്കെ അതിനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്.
0: അപ്പൊ അങ്ങനെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ ഹസീന പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചേച്ചിമാര് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം. പേര് പറയാം.
2: എന്റെ പേര് സുരജ.
3: നിശല.
1: എവിടെയപ്പോ വീട്?
2: ചെന്നമംഗലം. ദൂരമുണ്ട്, 10 കിലോമീറ്റർ ദൂരമുണ്ട്.
3: അവിടെ തന്നെയാണ്.
0: അപ്പോ തകൃതിയായിട്ട് ചെമ്മീൻ കിളിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു പരിപാടി? എവിടെയെങ്കിലും ആളുകൾ വാങ്ങുന്നതാണോ? അല്ലെങ്കിൽ
2: ആൾക്കാർ വാങ്ങണം, വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാൻ തരും. ഞങ്ങളപ്പോൾ ചെമ്മീനെല്ലാം മുഖ്യമായിട്ട് മീനാണ്. ഇപ്പം മീനൊക്കെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചെമ്മീൻ കിളിക്കൊണ്ടിരിക്കണം.
1: ശരിക്കും ഫിഷ് കട്ടിങ് എപ്പോഴും കൂടുതൽ നടക്കുന്നത് ഏത് സമയത്തായിരിക്കും?
4: രാവിലെ വെളുപ്പിന്.
1: അപ്പോൾ നിങ്ങൾ വെളുപ്പിന് വരണോ?
4: വെളുപ്പിന് വരും.
5: 4:30 ഞങ്ങൾ ഇവിടെ എത്തും. അപ്പോൾ ലേലം വിളി തുടങ്ങുമ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് തരും. ഞങ്ങൾ അത് കട്ട് ചെയ്ത് കൊടുക്കും. വീട്ടാവശ്യത്തിനുണ്ട്, കല്യാണ പരിപാടി എല്ലാ പരിപാടിക്കും ഉണ്ട് ഹോട്ടലിൽ.
0: അപ്പോൾ ഈ ഒരു ജോലിക്ക് ഏറ്റവും വേണ്ട ഒരു സ്കിൽ എന്താണ്? സ്പീഡാണോ?
5: ആ സ്പീഡാണ്.
0: നമുക്ക് എല്ലാം കൂടെ ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്ത തിരക്കുകളൊക്കെ വരാറുണ്ടോ?
5: വരാറുണ്ട്. അത് വെള്ളി ശനിയാണ് കൂടുതലും നമുക്കൊക്കെ തിരക്കുള്ള സമയം.
0: അതായത് 250 കിലോ മീൻ വരെയൊക്കെ പടപടെ എന്ന് മുറിച്ച് വിടുന്ന ആൾക്കാരാണ്. അയ്യോ, ഇവിടെ ദേ തൊട്ട് അപ്പുറത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീനിനെ ഷീറ്റിട്ട് മൂടിയിട്ടുണ്ട്. 2 മീൻ. ചേച്ചി ഒന്ന് ചോദിക്കോട്ടെ. എന്നാ ചേച്ചി വരും. മറ്റേ ഇത്രയും വലിയ മീനിനെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റുമെന്ന്. ഇത് ഇവർക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പ. അയ്യോ, ഓലക്കൊടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള മീന് 2 എണ്ണം ഉണ്ട്. അതപ്പോ ഇത് ഇന്ന് ചെയ്തു കൊടുക്കാനുള്ളതാണോ?
2: ചെയ്തു കൊടുക്കാനുള്ളതാണ്. കല്യാണ പരിപാടി കാറ്ററിംഗ് ആരുടെ?
0: അപ്പൊ ഇത് പൊതുവെ എത്ര സമയമൊക്കെ കിട്ടും? ഇതിപ്പോ എപ്പൊ കൊണ്ടുതന്നതാ?
2: ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ള കൊണ്ടുതന്നിട്ട് അത് കഴിയുമ്പോ ഞങ്ങൾ ഇത് വെട്ടിക്കൊടുക്കും.
1: ഒരു വലിയ സൈസില് വലിയ മീനാണല്ലോ. നിങ്ങൾ 3 നേരം ഉണ്ട്. അപ്പൊ ഇത് 3 നേരം കൂടി ചേർന്നിട്ടാണോ? എങ്ങനെയാ?
2: 3 നേരം അത് മുറിച്ചെടുക്കും. ചെറുതായിട്ട് മുറിച്ച് മുട്ടിമ്മക്കേറ്റി വെച്ച് തൊല്ലിയൊക്കെ കളഞ്ഞ് പീസായി.
1: ഇത് എത്ര വർഷമായി ഇപ്പൊ? എങ്ങനെ?
2: 18 വർഷമൊക്കെ ആയി. എന്നുവെച്ചാൽ ഫിഷറീസ് വകുപ്പിന്റെ തീരമൈത്രി വണ്ടി വന്ന സമയത്ത് തുടങ്ങിയതാണ് ഞങ്ങൾ. അത് വണ്ടിയൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതിലേക്ക് ഇവിടെ തുടങ്ങി.
1: ആ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? ആ തീരമൈത്രി വണ്ടി ആയിട്ടുള്ള അത്
2: നല്ല പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ 10-12 വർഷം ചെയ്ത് പിന്നെ വണ്ടിയുടെ ചേസൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്കത് പണിയാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് തന്നാണ് വണ്ടി, ലോണായിട്ട് തന്നാണ്. എന്നുവെച്ചാൽ ഈ സബ്സിഡി ആയിട്ട് ലോണായിട്ട് തന്നാണ്. ലോണൊക്കെ അടച്ചു തീർത്ത് ഞങ്ങൾ പെരുമ്പാവൂരായിരുന്നു കച്ചവടം. ഇവിടുന്ന് മീനെടുത്ത് മുനമ്പത്തുനിന്ന് മീനെടുത്ത് പെരുമ്പാവൂര് പോയി ഇതുപോലെ വെട്ടിക്കൊടുക്കുമായിരുന്നു. അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി പണിയാതെ ഞങ്ങൾ ഇവിടെ തന്നെ പണി തുടങ്ങി. ഇവിടെ വാടകക്ക് സ്ഥലം തന്നു, റൂം വന്ന് എൻ്റെ മുതലാളി.
0: ഈ മീന്തല അത് പോവാറുണ്ട് ഹോട്ടലിലേക്കൊക്കെ കറിയൊക്കെ?
2: അവർ കൊണ്ടുവരുന്ന മീൻ അവർക്ക് തന്നെ വെട്ടിക്കൊടുക്കും. തലയും വേറെ വെട്ടിക്കൊടുക്കും, മീറ്റ് വേറെ വെട്ടി.
1: ഏറ്റവും കൂടുതൽ വരുന്ന മീനുകൾ
2: കേരന ഏറ്റവും കൂടുതൽ തന്നെ. പിന്നെ അത് കൂടാതെ ഓലക്കൊടി, ഓലക്കൊടിയൻ, പിന്നെ നെയ്മീൻ ഏറ്റവും കൂടുതൽ തന്നെ നെയ്മീൻ വരും.
1: ഒരു നമ്മുടെ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്തുന്നുണ്ടാവല്ലോ ഇത്ര വലിപ്പമുള്ള, അത് ഏറ്റവും വലിപ്പം കൂടിയ മീൻ എപ്പോഴാണ് കട്ട് ചെയ്തിട്ടുണ്ട്?
2: 100-110 കിലോത്തിൻ്റെ വരെയും കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. 1 വർഷം മുന്നേ 110 കിലോത്തിൻ്റെ ഓലക്കൊടി. ഓലക്കൊടി എന്നുള്ള ഓലക്കട്ട എന്നും പറഞ്ഞൊരു മീനുണ്ട്, അതാണ് ഏറ്റവും വലിപ്പമുള്ള മീൻ.
1: ഓലക്കട്ട അതാണ് ഏറ്റവും വലിപ്പത്തിൽ കിട്ടിയിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ടുണ്ട്.
2: അതിന്റെ മുകളിലേക്ക് തൂക്കം വന്നിട്ടില്ല ഞങ്ങൾക്ക്.
0: മത്സ്യ കച്ചവടമല്ല, പക്ഷെ എന്നാൽ മത്സ്യം വാങ്ങിച്ചാൽ ഇപ്പത്തെ പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആളുകൾക്ക് വളരെ സഹായമാകുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? കിലോ ആണോ?
2: വലിയ മത്സ്യ മീനൊക്കെ 20 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യണം. ഇതിലൊക്കെ 30 രൂപയാണ്. ചെറിയ ചെമ്മീൻ, ചാള, ഇല, കൊഴുവ, അതൊക്കെ 30 രൂപയാണ് കിലോ.
1: ഇപ്പൊ സമയമുണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കുക? ഡെലിവറി ഒക്കെ എങ്ങനെയാ?
2: അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ രാവിലെ കൊണ്ടുതന്നെ ഓരോരുത്തർക്കും തിരക്കാണല്ലോ. അപ്പൊ ആ തിരക്കനുസരിച്ച് ഞങ്ങള്
6: മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂം കൂടി ചാർത്തിയോട്ടേ. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂം കൂടി ചാർത്തിയോട്ടേ.
1: അടിപൊളി, നന്നായിട്ട് ഓടി. ഇപ്പൊ ഈ ചെമ്മീൻ കിള്ളലും മീൻ കട്ടിങ് ഒക്കെ നടക്കുമ്പോ പാട്ടും ഒക്കെ നടക്കാറുണ്ട് ഇടക്ക്.
7: ഇന്നലെ വന്നില്ല ഇന്നും.

കുടുംബം എന്ന നാടിന്റെ വിശാലതയിൽ കുറെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നടന്നത്. പക്ഷെ ഹാർബറിൽ തന്നെ സ്റ്റക്കായി പോയി എന്ന് വേണം പറയാനായിട്ട്. ഹാർബറിന്റെ കുറേയേറെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ കണ്ടു കേട്ടു. അപ്പോൾ ഇനി നാടിന്റെ കുറെ കഥകളും ചരിത്ര കഥകളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അറിയാനുണ്ട്, കുറെ പേരെ കാണാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത ആഴ്ച പട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഹസീന ആൻഡ് ഫറിൻ.

0: ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയയ്ക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: നിയമവേദി,
3: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

സമയം 5 മണി കഴിഞ്ഞ് 59:46. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

അറിയിപ്പുകൾ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. അടുത്തറിയാം മൈക്രോ ഗ്രീൻസിന്. മൈക്രോ ഗ്രീൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൗത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു. മട്ടുപ്പാവ് കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി സതീശൻ കെ എസ്. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ലഹരിക്കെതിരെ ജാഗ്രത. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ. തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ

0: ഡൽഹിയിലെ.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: മൂന്ന് കോളേജിലെയും
4: ഡോണ്ട് വറി,
3: ഫീസ് നോക്ക്.
5: എന്തുണ്ടോ വിശേഷം?
3: എന്തുപറ്റി?
4: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: ആർബിഐ പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ. സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ സമകാലികം. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് എഫ് എം ഹെൽത്ത് ലൈൻ. ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ ജി ഡി ഡി അഥവാ കുട്ടികളിലെ ആഗോള വികസന കാലതാമസം. ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: നാളെ രാവിലെ 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് സഹയാത്രിക സംരംഭകയായ ആർഷ ജോസുമായി അഭിമുഖം. 11:30 എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ അറിയിപ്പുകൾ. പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ. ഇതേ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
9: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
10: എന്നും രാവിലെ 10:30.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. നാളെ വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം ലോക ക്ഷീരദിനം.

0: പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെഫീന എം, ക്ഷീരകർഷകരായ തങ്കമണി, മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജോ. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടറും ക്ഷീര കാർഷിക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സിൽവി മാത്യു എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഇവനിംഗ്. ഇതിൽ സമകാലികം പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗേമ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാഗേമ സ്ഥാപകൻ ഡി അനസ് സംസാരിക്കുന്നു. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. എഫ് എം ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്തുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ശാസ്ത്രീയ സംഗീതം. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സൽഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഗരീബ് കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6:00 കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. എസ് ജാനകി ദേവി പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ. സംഗീതം കെ പി ഉദയഭാനു.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും എസ് ജാനകി ദേവി പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, കെ പി ഉദയഭാനുവിന്റെ സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 30. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത മാസം 30 ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0481256253. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0481256253.
1: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
2: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ചേച്ചി
1: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
2: അപ്പൊ ശരിയായ നമ്പർ
1: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
2: ചേച്ചി എന്നെ രക്ഷിച്ചു
1: പണിയിൽ നിന്നല്ല.
2: ചെയ്തോളാം.

0: പറയുന്നു.
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
2: കോട്ടയം മാടപ്പള്ളി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 January 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരുമായിരിക്കണം. അപേക്ഷകൾ അടുത്ത മാസം 18 വൈകിട്ട് 5 ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ നൽകണം. ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താത്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. നോൺ വൊക്കേഷണൽ ടീച്ചർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിലാണ് ഒഴിവുള്ളത്. അടുത്ത മാസം 2 രാവിലെ 11 സ്കൂളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9400638 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400638. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ചേച്ചി, ഇത് കണ്ടോ?
2: അരിമന്തക്കുട്ട
1: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
8: സ്കൂള് തുറക്കാറായി.
9: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
8: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
9: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
10: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ്

0: ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നെ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹൈ. ആസ്ട്രോ കേരള नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ 15,000-ത്തിലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്കിനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടെ ആയി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ജൂൺ 1-ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ

0: രണ്ടിനാണ് സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4 വരെ തുടരും. മിൽമാപാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമാപാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സെ ജുഡ്കർ മുജെ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
2: കായിക രംഗത്ത് അടുത്തകാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134 ഭാഗത്തിന് തുടക്കമിട്ടത്.
3: ആജ് കാര്യക്രം കി ശുരുവാത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുങ്ക. കുദ് ദിൻ പെഹ്ലെ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ ഹുവാ. ഇസ് ദൌരാൻ ചാർ അലഗ് അലഗ് ഇവന്റ് മേ ചാർ നാഷണൽ റെക്കോർഡ് ടൂട്ടെ. ഗുരിന്ദർ വീർ സിംഗ്, വിശാൽ TK, തേജസ്വിനി ശങ്കർ, ദേവ് മീണ ഓർ കുൽദീപ് കുമാർ.
2: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർ വീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
3: അനിമേഷ് ജി നമസ്കാർ. ഗുരീന്ദർ വീർ ആപ്കോ ഭി നമസ്കാർ. സത് ശ്രീ അകാൽ.
4: നമസ്കാർ സർ. നമസ്കാർ.
5: നമസ്കാർ സർ.
3: അച്ഛാ ഭയ്യ ആപ്നെ തോ ബഹുത് ബഡാ അച്ചീവ്മെന്റ് കിയാ ഹൈ.
4: നമസ്തേ സർ, മേരാ നാം അനിമേഷ് കുജൂർ ഹൈ. മേ 200 മീറ്റർ ഓർ 4x100 മീറ്റർ കാ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ഹൂ. एंड मैं छत्तीसगढ़ से बिलोंग करता हूं सर.
3: और गुरिंदर वीर जी का क्या है?
4: नमस्ते सर, मेरा नाम गुरिंदर वीर है और मैं इंडियन नेवी में पैटी ऑफिसर हूं और मैं इंडिया का सबसे तेज स्प्रिंटर हूं. अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है.
2: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: മേരെ പ്യാരെ ദേശവാസിയോ ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശാ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നെ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹീ.
2: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ

0: ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് മൻ കി ബാത് കെ മാധ്യം സേ മൈ ആം കി പൈദാവാർ സേ ജുഡേ അപ്നേ കിസാൻ ഭായ് ബഹനോ കി പ്രശംസ കരുംഗ. ആപ് ദേശ് കി കൃഷി അർത്ഥവ്യവസ്ഥ കെ ലിയേ ആം കിസാൻ നഹീ ബഹുത് വിശേഷ ഹൈ.
0: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് വാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജീവ് വാലശ്ശേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000 പേരെ നീന്തൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജീവ് വാലശ്ശേരിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000-ലധികം ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. നവംബർ 1 മെയ് 31 വരെയുള്ള കാലയളവില് 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
0: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1,500 പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
1: നെതർലാൻഡ്സ് ആയോജിത്ത വിശേഷ സമാരോഹ ചോള കാലത്തി പ്രാചീൻ താമ്രപട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ. ഉസ് കാര്യക്രമം മേ നെതർലാൻഡ്സ് കെ പ്രധാനമന്ത്രി ഭീ മൗജൂദ് തേ. ഇൻ താമ്രപട്ടികാവോ കോ ലേക്കർ മുജെ ദേശ് വിദേശ് സേ ലഗാതാർ സന്ദേശ് മിൽ രഹേ ഹൈ.
0: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കടതികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
3: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മൻ കി ബാത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നുവരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനമുണ്ട്. കഴിഞ്ഞ 1.5 ഞങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്തുടനീളം അതിന്റെ ജില്ലാ ചാപ്റ്ററുകൾ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രപ്രേമികളും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, അതുപോലെ ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണ പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിന്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവര് അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്ന ഇപ്പൊ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പൊ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട്

0: പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
1: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ്മ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികളിൽ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിന്റേതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു കെ എസ് അഭിപ്രായപ്പെടുന്നു.
2: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ്മ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ്മ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമ്മയ്ക്കും ആശംസകൾ.
1: സമൂഹത്തിനു വേണ്ടി ഗിരിജാമ്മയെ പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് അവസാനിപ്പിച്ചത്.
3: ജോ ലോക് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹേ ഉന്നേ പെഹ്ചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ബി കിസി അച്ഛേ കാം സേ ജുഡിയേ അഗലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:50.
5: കാർഷിക ജീവനം.
6: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം അടുത്തറിയാം മൈക്രോഗ്രീൻസിനെ. മൈക്രോഗ്രീൻസ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം സൗത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് സംസാരിക്കുന്നു.
7: നമസ്കാരം.
8: നമസ്കാരം.
7: കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൈക്രോഗ്രീൻസ് ആണ്. വിത്തുകൾ മുളപ്പിച്ച് അതിനുള്ള പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്ന വളരെ ചെറിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത്?
8: ഞാൻ ജോലി സംബന്ധമായിട്ട് ബാംഗ്ലൂർ ആയിരിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഗാർണിഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ രണ്ട് ഇലയാണ് എനിക്ക് മൈക്രോഗ്രീൻസ് ആദ്യമായിട്ട് കിട്ടുന്നത്. അത് ഞാൻ ആദ്യം കഴിച്ചപ്പോൾ എനിക്കൊരു നല്ലൊരു ഫീലിംഗ് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിലെത്തി കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതൊന്ന് പരീക്ഷിച്ച് നോക്കാം വീട്ടിൽ. അങ്ങനെ ഞാൻ സാധാരണ നമ്മുടെ ചെറുപേരെടുത്ത് പരീക്ഷിച്ച് തുടങ്ങിയതാണ് മൈക്രോഗ്രീൻസ്. അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് കണ്ടു. ചകിരിച്ചോറിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നു, വെള്ളത്തിൽ ചെയ്യുന്നു, ടിഷ്യൂ പേപ്പറിൽ ചെയ്യുന്നു. അപ്പം ഞാൻ എളുപ്പം മെത്തേഡിൽ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് നല്ലപോലെ വന്നൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് മേ ബി സീഡിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആവാം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പക്ഷേ ഞാൻ എത്ര ചെയ്തിട്ടും അതൊന്നും ക്ലിയർ ആയി വന്നില്ല. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി UK ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്തു. എന്താണ് മൈക്രോഗ്രീൻ എന്നുള്ള പുള്ളി പറഞ്ഞു തരികയും അതിനനുസരിച്ചിട്ട് സീഡ് വേണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്, അങ്ങനെയുള്ള ജസ്റ്റ് ഫോണിൽ കൂടെ 2-3 കോൾസിൽ പുള്ളി പറഞ്ഞു തന്ന്. പിന്നെ ഞാൻ അതിൻ്റെ എക്സ്പെരിമെന്റ് ചെയ്തു. എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ആവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല.
7: പിന്നെ എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വന്നത്?
8: ഇതൊരു വലിയ ട്രേ ആണ്. നമുക്ക് 1/2 എന്ന് പറയുന്ന 10-20 ട്രേസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സൈസ് പോലെ തന്നെ 1 അടി തൊട്ട് 2 അടി വരെയാണ് അതിന്റെ സൈസ്. ഇപ്പൊ 2 സ്ക്വയർ ഫീറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അത്രയും സ്ക്വയർ ഫീറ്റിൽ ചെയ്യുമ്പോൾ നമ്മളാക്കുന്ന ക്വാണ്ടിറ്റി ഒരുപാടുണ്ടാവും. പക്ഷേ കഴിഞ്ഞാൽ മേ ബി

0: 450 500 ഗ്രാം ഒക്കെ വരാം. അപ്പൊ മൈക്രോ ഗ്രീൻസ് വളരെ കുറച്ച് മാത്രം ഒരാൾക്ക് കഴിക്കാവും. ഇപ്പൊ ഞാനും എന്റെ ഫാമിലിയും കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 50 ഗ്രാം 70 ഗ്രാംസ് മതി ഒരു ദിവസം. ചെറിയ ഒരു കൈപ്പിടി എന്ന് പറഞ്ഞാൽ നമുക്ക് 25 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രയും പോലെ നമുക്ക് കഴിക്കേണ്ട 15-20 ഗ്രാംസ് ആണ് ഐഡിയൽ. അപ്പൊ ഞങ്ങൾ മെഷർ ചെയ്തിട്ടാണ് കഴിക്കുക. ചെറിയൊരു വെയിങ് മെഷീൻ വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് നമ്മളത് കഴിക്കുക. അത്രേ പാടുള്ളൂ, ഡെയിലിയാണ് കഴിക്കേണ്ടത്. അപ്പൊ ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് വല്ലപ്പോഴും കഴിച്ചാൽ മതി എന്നാണ്. വല്ലപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാവില്ല. മേ ബി ആഫ്റ്റർ 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 40 ഡേയ്സ് ഒക്കെ ആകുമ്പോഴാണ് ഇതിന്റെ എഫക്ട് ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ ആക്ട് ചെയ്ത് തുടങ്ങുക. അപ്പൊ സാധാരണ ആൾക്കാർ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങ് നിർത്തും. അപ്പൊ അതിന്റെ എഫക്ട് അധികം വരില്ല. അപ്പൊ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് 400 ഗ്രാമോളം കിട്ടി എനിക്ക്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുത്തു, പിന്നെ കുറച്ച് ഫ്രണ്ട്സിനും കൊടുത്തു. ഒന്നും നോക്കില്ല, നമ്മളിപ്പൊ വീട്ടിലൊരു നല്ല സാധനം ഉണ്ടാക്കുന്നു, നമ്മൾ പരിചയക്കാർക്ക് കൊടുക്കുന്നു. ഈ ഒരു ട്രേ സൈസ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ നമ്മൾ ചെറിയ ട്രേ സൈസ് ഒന്നും ഇല്ല അതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം എന്ന്. അപ്പൊ അങ്ങനെ ഞാൻ 4 വട്ടം സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി, എന്തിനാ ഇത് വെറുതെ തരുന്നത്, ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ വില്ലിങ്ങാണ്. അപ്പൊ നീ ഒരു പ്രൈസ് ഇട്ടിട്ട് വാങ്ങിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് കൊമേഴ്ഷ്യലി നോക്കാം. അങ്ങനെ ഞാൻ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു വെൽഡർ ഉണ്ടായിരുന്നു, പുള്ളി വിളിച്ചിട്ട് ഞാൻ ആ റാക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ റാക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടി പുള്ളി വന്നു. പുള്ളി ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി ഇത് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം. ഞാൻ പുള്ളിക്ക് കുറച്ച് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ പുള്ളി ഇത് കഴിച്ചതിനൊക്കെ ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിപ്പോൾ എവിടെ വിൽക്കുക എന്ന് ചോദിച്ചു. ഒരു സാധാരണക്കാർ നിങ്ങളൊക്കെ തന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കാസിനോ ഹോട്ടലിൻ്റെ ഒരു പിയാനിസ്റ്റാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ചിലപ്പോൾ ഹോട്ടൽസിലൊക്കെ ഇത് യൂസ് ഉണ്ടാവും. ഹോട്ടൽസിലൊക്കെ യൂസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ജിഎമ്മിനെ ചെന്ന് കണ്ടു. ജിഎം നേരെ ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് സാധനം. ഒരു പാക്കറ്റിലൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്. പുള്ളി കഴിച്ച് നോക്കിയപ്പോൾ തന്നെ കഴിച്ച് നോക്കിയിട്ട് പുള്ളി ഇത് എവിടെന്നെങ്കിലും വരുത്തിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുത്തിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു നല്ല നല്ല ഫ്രഷായിട്ട് നല്ല സാധനമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇവിടെ അങ്ങനെ കിട്ടാറില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വരുത്തിക്കൊണ്ടിരുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയൊക്കെ വിളിച്ച് സംസാരിച്ചു. അന്ന് തന്നെ പുള്ളി വൈകുന്നേരം ഇവിടെ ഷെഫിൻ്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ പുള്ളി ഇത് ഷെയർ ചെയ്തു, ഇങ്ങനെ ഒരു മൈക്രോ ഗ്രീൻ നമുക്കിവിടെ അവൈലബിൾ ആണ്, നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, അങ്ങ് കൊമേഴ്ഷ്യലൈസ് ചെയ്തു. 2020 നമ്മളിത് കൊമേഴ്ഷ്യലൈസ് ചെയ്തത്.
1: ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്,
0: തീർച്ചയായിട്ടും. നമുക്ക് ഡെയിലി ഒരു 8-10 kgs വേണം.
1: അപ്പൊ അത്രയൊക്കെ ഉൽപാദനം നടത്താൻ നമുക്ക് വലിയൊരു സൗകര്യം വേണ്ടി വരും.
0: നമ്മളൊരു വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകളുടെ ധാരണ അയ്യോ വീട്ടിൽ ചെറിയൊരു സ്പേസ് ചെയ്ത് പറ്റുമോ എന്നുള്ളൊരു ഇതാണ്. ശരിക്കും പറഞ്ഞു എന്റെ സ്പേസ് എന്ന് പറയുന്നത് 64 സ്ക്വയർ ഫീറ്റ് ഉള്ളു. ഇപ്പൊ കണ്ടു വിസിറ്റ് ചെയ്താണല്ലോ,
1: ചെറിയ റൂം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചത് ഇത്രയും ഇവിടുന്ന് തന്നെയാണോ ഇപ്പൊ
0: 64 സ്ക്വയർ ഫീറ്റിലേ ഉള്ളൂ എന്റെ. പിന്നെ നമുക്കൊരു എന്തെങ്കിലും സീസണിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് അഡീഷണൽ അഡ്ജസ്റ്റഡ് ആയിട്ട് ഒരു റൂമുണ്ട്, ആ റൂം ഞാൻ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ യൂസ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചെറിയ സ്പേസ് അത് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സക്സസ്. ഞാൻ AC ഇടുമ്പോൾ AC അല്ല, ശരിക്കും ഡിഹ്യൂമിഡിഫയർ ആണ് ഞാൻ യൂസ് ചെയ്യുക. അതിന്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഞാൻ വിൻഡോസും ഡോറും അടച്ചിടും, ഇല്ലാത്ത സമയത്ത് രാത്രി എല്ലാം ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തിടും.
1: അപ്പൊ അതുകൊണ്ട് ഇതിന് ദോഷമൊന്നുമില്ല,
0: ഒന്നുമില്ല.
1: ഈ വിത്ത് എങ്ങനെ പാകാം, എങ്ങനെയാണ് അതിന്റെ ഒരു രീതി, അതൊന്ന് പറഞ്ഞു തരാം.
0: വിത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പല സൈസ് വിത്തുകളുണ്ട്. അപ്പോൾ ഓരോ സൈസിനനുസരിച്ചിട്ടുമാണ് നമ്മളുടെ ഒരു സീഡ് ഡെൻസിറ്റി എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു റൂമിനകത്ത് നമ്മൾ 1000 പേരെ പിടിച്ചിരുന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തൊരു സഫോക്കേഷൻ ഉണ്ടാവും. ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് സീഡ് ഒരു ട്രേക്കകത്ത് നമ്മൾ നടുമ്പോഴുള്ള. അപ്പോൾ സീഡ് ഡെൻസിറ്റി സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്ന വിത്തിന് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഇത് മാത്രമേ നമ്മളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രെയിൽ നടാൻ പാടുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ റാഡിഷൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 30-35 grams ആണ് ഒരു ട്രെയിൽ നടാൻ പറ്റുക. അതിനും കുറവാകാനും പാടില്ല, കൂടുതലാകാനും പാടില്ല, അങ്ങനെയുണ്ട്. അപ്പൊ ആ നടുന്നതിന് രീതിയുണ്ട്. നമ്മൾ വിതറുമ്പോഴത്തേക്ക് അത് ഒരിക്കലും കൂടിക്കിടക്കാൻ പാടില്ല. ഞാൻ പറയുന്നല്ല, ഇതെല്ലാം സയന്റിസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രോട്ടോകോളും അനുസരിച്ച് മാത്രം ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് നല്ലൊരു മൈക്രോ ഗ്രീൻ കിട്ടുള്ളൂ.
1: എങ്ങനെയാണ് ഈ അറിവുകളൊക്കെ ശേഖരിച്ചത്?
0: കുറെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്ത്യയിൽ വളരെ കുറവാണ് ആളുകൾ. ഞാൻ ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് 3-4 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മെയിൻ വിഷയം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഇപ്പോഴും അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു 5-star ഫുഡാണ്. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി ആളുകൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു എലൈറ്റ് ക്ലാസ്സിലോട്ട് ഇതങ്ങ് മാറ്റി വെച്ചു. അപ്പൊ സാധാരണക്കാരിലോട്ട് മാറ്റിയില്ല. ഞാൻ തുടങ്ങിയത് സാധാരണക്കാരനായിട്ടും സാധാരണ ആളുകൾക്ക് കൊടുത്തിട്ടുമാണ്. എപ്പോഴും ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ അല്ലേ? ഇപ്പൊ പണക്കാരനോ പാവപ്പെട്ടനോ അങ്ങനെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷിക്കണം എന്നുള്ളതാണ് എന്റെ രീതി. അതിനു വേണ്ടിയിട്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്താണ്. അപ്പൊ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ ഇങ്ങനെയുള്ള, പക്ഷെ ഇവർ ഒന്നും തരാൻ റെഡിയായില്ല.
1: ഈ ട്രേ ഒരുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ഒരു ചെടി എപ്പോഴും വെളിയിൽ വളരാൻ താല്പര്യമുള്ളത് സൺലൈറ്റിലാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും വീടിന്റെ ഉള്ളി വെച്ച് കഴിയുമ്പോൾ സൺലൈറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ലൈറ്റാണ് നമുക്ക് ആദ്യമായിട്ട് ഒരുക്കേണ്ടത്. രണ്ടാമതെന്ന് പറയുന്നത് ഇഷ്ടംപോലെ എയർ ഉണ്ട് വെളിയിൽ, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ട് നമുക്ക് എയർ കിട്ടും, വീടിന്റെ ഉള്ളിൽ അത് കിട്ടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് അതിനകത്ത് ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റൂം അത് റെഡിയാവും. വെളിച്ചത്തിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് നമ്മൾ വീടിനുള്ളിൽ വളർത്തുമ്പോൾ ആ പ്ലാന്റ് സൺലൈറ്റിനെ നോക്കിയായിരിക്കും എപ്പോഴും വളരുന്നത്. അപ്പൊ എപ്പോഴും ചെരിഞ്ഞേ ഇരിക്കുള്ളൂ, ഒരിക്കലും നേരെ ഇരിക്കില്ല. പക്ഷെ നമുക്ക് മൈക്രോഗ്രീൻസ് അങ്ങനെ വളർത്താൻ പാടില്ല. അപ്പൊ ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് നേരെ തന്നെ ഇരിക്കണം, പർട്ടിക്കുലർ ഹൈറ്റ് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം

0: സൂര്യനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെമിന് നീളം കൂടി പോകാന്നുള്ള, അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റാക്കിനകത്ത് തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യുക, നല്ല വെള്ളം കൊടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഗ്രോയിങ് മീഡിയം, നമ്മൾ ഒരിക്കലും സോയിൽ യൂസ് ചെയ്യാൻ പാടില്ല, സോയിലിനകത്ത് മൈക്രോബ്സ് ഒക്കെ ഉണ്ടാവും, അപ്പൊ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് ലോ ഈസി ചകിരിച്ചോറാണ് യൂസ് ചെയ്യുക, ഉപ്പിന്റെ അംശം കുറവുള്ള നല്ല ചകിരിച്ചോറാണ് നമ്മളത് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ആ റൂമിൽ ചെയ്യുക.
1: മൈക്രോഗ്രീൻ വിളവെടുക്കാറായി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
0: അതിന്റെ കോട്ട്ലീഡും ലീഫ്സ്, ആദ്യത്തെ രണ്ട് സെറ്റ് ലീഫ് പൂർണ്ണമായിട്ടും വിരിയണം, അടുത്ത രണ്ട് സെറ്റ് ലീഫ്, അതിന് ട്രൂ ലീഫ് എന്ന് പറയാം, ട്രൂ ലീഫ് ആണ് ശരിക്കും ജസ്റ്റ് ഒന്ന് എമർജ് ചെയ്താൽ മതി, ഒരു ബഡ് മുകളം പോലെ നിൽക്കാനേ പാടുള്ളൂ, ആ സമയത്ത് വേണം ഇത് കട്ട് ചെയ്ത്. അതിന് ശരിക്കും പറഞ്ഞാൽ ഓരോ സീഡിനും ഓരോ ദിവസമാണ് സയൻസിസ്റ്റ് പറയുന്നത്. പോക്ചോ അല്ലെങ്കിൽ നമ്മുടെ റാഡിഷ് എന്ന് പറയുന്നതിന് മേ ബി ഒരു 7 ഡേയ്സ് കൊണ്ട് നമുക്ക് എടുക്കാം, സൺഫ്ലവർ 7 ഡേയ്സ് കൊണ്ട് എടുക്കാം, പക്ഷെ ചീര വെറൈറ്റിയൊക്കെയാണ് 14 ദിവസം വരെ പോകും. അതിനനുസരിച്ചിട്ടുള്ള ഓരോ ദിവസവും ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ന ദിവസങ്ങളിലാണ് ഇതിന്റെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക.
1: അനുസരിച്ച്
0: വ്യത്യാസം വരാം, വ്യത്യാസം വരാം. അപ്പൊ നമ്മളിത് നോക്കണം ഇത് ആയോ ഇല്ലയോ എന്ന്.
1: ബീട്രൂട്ട് വരെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ബീട്രൂട്ട് പോലുള്ള ചെടികൾ ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഈ മൈക്രോഗ്രീൻസിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് 365 ദിവസവും ഏത് സീസണിലും ഏതും വളർത്താന്നുള്ളതാണ്. ഇപ്പം ആ ഒരു റൂമിനകത്ത് തന്നെ ഞാനിപ്പോ 18 വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞാൽ അതിനകത്ത് ബീട്രൂട്ട് കാണാം, ക്യാരറ്റ് ഉണ്ട് അതിനകത്ത്, റാഡിഷ് വെറൈറ്റീസ് ഉണ്ട്, നമ്മുടെ പോപ്കോൺ വെറൈറ്റീസ് ഉണ്ട്, കടുകിന്റെ ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് അതിനകത്തുണ്ട്.
1: നടുമ്പോ വളം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ?
0: ഒരു വളവും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സാധാരണ ചില ആൾക്കാരൊക്കെ അതിനകത്ത് ന്യൂട്രിയൻ സൊല്യൂഷൻ ഒക്കെ ഒഴിക്കും, ഹൈഡ്രോപോണിക് രീതിയിലൊക്കെ. ചില ആൾക്കാരൊക്കെ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യും, ഈച്ചക്കും അങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ട് ശരിക്കും ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെടികൾ സാധാരണ പോലെ വളർത്തിയെടുക്കുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈവൻ വിത്തിന്റെ പോലും നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള വിത്തുകളാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് മാക്സിമം നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ.
1: വിത്ത് കണ്ടാണോ മനസ്സിലാക്കുന്നത് അതോ നമ്മൾ ഉപയോഗിച്ച്
0: പരിചയമായിട്ട്? അല്ലാണ്ട് മനസ്സിലാവില്ല. 4 ക്വാളിറ്റി വേണം എന്നാണ് പറയുക. ഒരു സീഡിന് മൈക്രോഗ്രീൻ സീഡ് ആവണമെങ്കിൽ 1-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നോൺ GMO സീഡ് ആയിരിക്കണം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നുള്ള സീഡ് പാടില്ല, ഹൈബ്രിഡ് സീഡ് പാടില്ല, ട്രീറ്റഡ് സീഡ് പാടില്ല, പിന്നെ ഓപ്പൺ പോളിനേഷനിൽ കൂടെ ഉണ്ടായ സീഡായിരിക്കണം. ഈ 4 ക്വാളിറ്റി വേണം, എന്നാൽ മാത്രമേ അതിന്റെ ഒരു മൈക്രോഗ്രീൻ സീഡാന്ന് പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ചെറുപേർ ഒരിക്കലും ഒരു സീഡേ അല്ല.
1: അപ്പൊ ഒരു കർഷകൻ എവിടെന്നാണ് ഇത് വാങ്ങേണ്ടത്?
0: കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു സീഡിന്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്. നമുക്ക് വിത്ത് ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളില്ല, റിസർച്ച് സെന്റേഴ്സ് ഒരുപാട്. ഉത്തരാഖണ്ഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സീഡ് ഫാം ഉണ്ട്. അപ്പോൾ സീഡ് ഫാമിൽ അവർ ഉത്പാദിപ്പിക്കുന്നത് ഒരിക്കലും ഒരു സാധാരണ പോലത്തെ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇട്ടിട്ടോ ഒന്നുമല്ല. സാധാരണ രീതിയിൽ അവർ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്ന പോലെ തന്നെ മിനിമം ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ വിത്തുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പോളിനേഷൻ നടക്കണം. കാറ്റ് അല്ലെങ്കിൽ ബീസ്, ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ളതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പോളിനേഷൻ നടന്നുണ്ടാകുന്ന വിത്ത് തന്നെ വേണം. ഉത്തരാഖണ്ഡിലൊക്കെ നമുക്ക് അങ്ങനെ അവൈലബിൾ ആണ്, ഒരു ഓർഗാനിക് സ്റ്റേറ്റ് ആണ്.
1: ശേഖരിക്കുന്നത്
0: 20% വിത്തുകൾ മാത്രമേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം വെളിയിൽ.
1: ഇവിടുത്തെ ഏതൊക്കെ ഇനം ചെടികളാണ് ചെയ്യുന്നത്?
0: റാഡിഷ് വെറൈറ്റീസ് ഉണ്ട്. റാഡിഷ് നമുക്ക് 5 വെറൈറ്റി തന്നെ ഉണ്ട്. റാഡിഷ് വൈറ്റ്, റെഡ്, പിങ്ക്, ചൈന, പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള 5 വെറൈറ്റീസ് ഉണ്ട്. മസ്റ്റേർഡ് 2 വെറൈറ്റി ഉണ്ട്, ഗ്രീനും ഉണ്ട്, അതേപോലെ തന്നെ യെല്ലോ മസ്റ്റേർഡും ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബീട്രൂട്ട് നമുക്കുണ്ട്, അതേപോലെ തന്നെ പോക്ചോ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് കാബേജ് വെറൈറ്റി ഉണ്ട്, ചീര വെറൈറ്റീസ്, സൺഫ്ലവർ, കൊൾറാബി എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഉണ്ട്, നല്ലൊരു ഗുണമുള്ളതാണ്. ഒരു വെജിറ്റബിൾ ആണ് കൊൾറാബി എന്ന് പറഞ്ഞ വെജിറ്റബിൾ ഉണ്ട്, ടേർണിപ്പ് എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾ ഉണ്ട്. ഇതിന്റെയൊക്കെ നമുക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ കുറച്ച് ഈസിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ സീഡ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഈസിയായിട്ട് കിട്ടും. ബ്രൊക്കോളി നമ്മൾ ചെയ്യുന്നുണ്ട്, റെഡ് ക്യാബേജസ്, നോർമൽ ക്യാബേജ്, ഇങ്ങനെയുള്ള ഒരു ഓൾമോസ്റ്റ് 18-20 വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ട്രേ ഒരുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: അതിനകത്ത് സോയില് പാടില്ല, വേറെ കമ്പോസ്റ്റോ കാര്യങ്ങളൊന്നും പാടില്ല. ലോ ഈസി എന്ന് പറയുന്ന ചകിരിച്ചോറ് മാത്രമേ അതിനകത്ത് ഇടാവുള്ളൂ, വേറെ ഒരു സാധനം അതിനകത്ത് ആഡ് ചെയ്യാൻ പാടില്ല.
1: നമ്മൾ ചകിരിച്ചോറ് വാങ്ങുമ്പോൾ ഇങ്ങനെ
0: ചോദിച്ചു വാങ്ങണം, നമുക്ക് ലോ ഈസി എന്ന് പറയുന്ന ചകിരിച്ചോറ് അങ്ങനെ കിട്ടാം. മേ ബി ഞാൻ ഇവിടെ നല്ല എടുക്കുക, ഞാൻ വെളിയിൽ നിന്ന് എടുക്കുക, പൊള്ളച്ചിലാണ് ഞാൻ എടുക്കുക.
1: മൈക്രോഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ അല്ല, പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ്?
0: പൊതുവെ ആളുകളുടെ ധാരണ ഒരു ഹൈലി പെരിഷബിൾ ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാകും എന്നുള്ളതാണ്. എല്ലാം നമുക്കൊരു 7 ദിവസം 5 ദിവസം മാത്രമേ ആയുസുള്ളൂ. മല്ലിയില, കറിവേപ്പില, പുതിനയില, എന്ത് ലീഫാണെങ്കിലും അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അത് കേടായി പോകും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം വരെ നമുക്ക് ഇരിക്കാം, ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഇരിക്കാം. 7-15 ഡേയ്സ് വരെ ഞാൻ വെച്ചിട്ടുണ്ട്.
1: അതിന്റെ പാക്കിംഗ് രീതികളൊക്കെ എങ്ങനെയാണ്?
0: നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക്, നമ്മൾ ഈ കുക്കീസ് ഒക്കെ വാങ്ങിക്കുന്ന സാധാരണ ഒരു ഹിൻസ്റ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ക്യാംഷൽ എന്നൊക്കെ പറയും, അതിനകത്താണ് നമ്മളിത് വെക്കുക. സാധാരണ പ്ലാസ്റ്റിക് ബോക്സ്, അതിനകത്ത് നമ്മൾ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കുക, എന്നിട്ട് നമ്മൾ അതിനകത്ത് അടുക്കി വെച്ചിട്ട് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിന്റെ വെജിറ്റബിൾ ടെമ്പറേച്ചറിലാണ് ഏറ്റവും ഐഡിയൽ. 7 ദിവസം അവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഡെയിലി നമ്മളിവിടെ ഹാർവസ്റ്റ് ചെയ്യും, ഡെയിലി ഒരാൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അങ്ങനെ വെച്ച് സൂക്ഷിച്ചാലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരാൾക്ക് 20-25 മേ ബി മാക്സിമം 25 grams ആണ്.
1: ഈ 25 grams എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കൈക്കണക്ക് പറയുമ്പോൾ എങ്ങനെയായിരിക്കും?
0: ചെറിയൊരു പിടി
1: അത്ര ഉള്ളൂ. ഇത് കേൾക്കുന്ന

0: ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സൂപ്പർ ഫുഡ് ആണെന്നുള്ളതാണ്. ഒരിക്കലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖം മാറും എന്നല്ല നമ്മൾ പറയുക, ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഗുണം ഉണ്ടാവും എന്നുള്ളത് സയന്റിസ്റ്റ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ്. സ്പേസിലൊക്കെ പോകുന്ന ആസ്ട്രോനോട്സ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ് മൈക്രോ ഗ്രീൻസ്. അതൊക്കെ ഓൾറെഡി പ്രൂവൺ ആണ്. അപ്പൊ സാധാരണക്കാരിലോട്ട് അത് എത്തുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമുക്കൊരു പനി വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കുന്ന പൈസ പോലും വേണ്ട മൈക്രോ ഗ്രീൻസ് വാങ്ങിച്ച് കഴിക്കാൻ. കേൾക്കുന്ന ആളുകളെല്ലാം വിചാരിക്കുന്നത് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൈസ് ആണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഒരാൾക്ക് മൈക്രോ ഗ്രീൻ ഒരു ദിവസം കഴിക്കാൻ 20 രൂപയാകും, വെറും 20 രൂപ.
0: വീടുകളിലൊക്കെ വളർത്തുമ്പോൾ അതുപോലെ നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് വളർത്തേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ.
1: തീർച്ചയായിട്ടും ഇല്ല. ഒരു ട്രേ ഒക്കെ മതിയോ ഒരാഴ്ചത്തേക്ക് ഒരു ഫാമിലിക്ക്?
0: അപ്പോൾ നമ്മൾ ഒരു ആഴ്ച നമ്മളൊരു വിത്ത് നട്ടു, അടുത്ത ആഴ്ച അതേ ട്രേയിൽ തന്നെ നമ്മൾ മറ്റൊരു വിത്ത് നട്ടാലും പ്രശ്നങ്ങളൊന്നും വരില്ല?
1: ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് നടന്നത്.
0: ഏത് രീതിയിലൊക്കെ ശുചിത്വം പാലിക്കണം വീടുകളിൽ വളർത്തുമ്പോൾ?
1: നമ്മുടെ നല്ലൊരു റൂമായിരിക്കും. നമ്മൾ ഒരിക്കലും വീട്ടിലെ ചെരുപ്പിട്ട് കയറാറില്ല. അതുപോലെ ഈച്ച കയറാണ്ടിരിക്കുക, കൊതുക് കയറാണ്ടിരിക്കുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മാത്രം നമ്മൾ നോക്കുക. അല്ലാണ്ട് ഒരുപാടൊന്നും നമുക്ക് വീട്ടിലുള്ളിൽ ചെയ്യാൻ പാടില്ലല്ലോ. കൊമേഴ്ഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെ വേണേലും നമുക്ക് നെറ്റൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
0: ഇനിയിപ്പോ എന്താണ് പുതിയ പ്ലാൻ?
1: ഞാനിപ്പോ കൂടുതലും മൈക്രോ ഗ്രീൻസിന്റെ വാല്യൂ അഡീഷൻസ് നോക്കുന്നുണ്ട്. മില്ലറ്റുമായിട്ട് മിക്സ് ചെയ്ത് മൈക്രോ ഗ്രീൻ മില്ലറ്റ് ഒരു കഞ്ഞി ഓൾറെഡി നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് അതിന്. അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് വാല്യൂ അഡീഷൻസ് ഉണ്ട്, അതിന്റെ എക്സ്പെരിമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ റിസർച്ച് യൂണിവേഴ്സിറ്റീസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവര് വഴി നമ്മൾ അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പൊ ഇത്രയും വളരെയധികം നല്ല രീതിയിൽ ഇനിയും പുതിയ പുതിയ മൈക്രോ ഗ്രീൻസിന്റെ ഉപയോഗങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്?
1: തീർച്ചയായിട്ടും ഒരു വിഷയമില്ല, ആളുകൾ കോൺടാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. 7306299004 ഒന്നുകൂടെ പറയാം. 7306299004.
2: അടുത്തറിയാം മൈക്രോ ഗ്രീൻസിനെ. മൈക്രോ ഗ്രീൻസ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് എറണാകുളം സൗത്ത് ചിറ്റൂരിലുള്ള കർഷകൻ അജയ് ഗോപിനാഥ് ആയിരുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ തുടർന്ന് കൃഷിസ്ഥലങ്ങൾ കുറഞ്ഞു വരുന്ന ഇന്ന് ചുരുങ്ങിയ സ്ഥലത്ത് മികച്ച രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് സതീശൻ തന്റെ മട്ടുപ്പാവ് കൃഷിയിലൂടെ. ബൊഗെയ്ൻവില്ല പൂക്കൾ അതിരുതീർത്ത ഈ മട്ടുപ്പാവിൽ തക്കാളിയും വെണ്ടയും വഴുതനങ്ങയും അച്ചിങ്ങയുമെല്ലാം തഴച്ചു വളർന്നു നിൽക്കുന്നു. തികച്ചും ജൈവരീതിയിൽ ചെയ്യുന്ന ഈ മട്ടുപ്പാവ് കൃഷി വീടിന് ദോഷകരമാകാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കേൾക്കാം ഏലൂർ സ്വദേശി സതീശൻ KS മട്ടുപ്പാവ് കൃഷി വിശേഷങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
4: ഞാൻ ഏലൂരി TCC കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഏതാണ്ട് 9 വർഷമായി. എനിക്കങ്ങനെ ആദ്യം കൃഷി ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിചാരിതമായി അമ്മാവന്റെ അവിടെ കോവൽ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും അത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഒരു തണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്റെ വീടിന്റെ താഴത്ത് തന്നെ നടുകയുണ്ടായി. അതിൽ നിന്ന് വളരെ കാര്യമായിട്ട് എനിക്ക് കോവക്ക കിട്ടി. അതെനിക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് വന്നു. ഞാൻ വീണ്ടും ഇവിടെ എന്റെ വീടിന്റെ മുറ്റത്ത് കോവൽ നട്ടു വളർത്തി അതിൽ നിന്ന് കാവലങ്ങൾ എനിക്ക് കിട്ടുകയുണ്ടായി. പിന്നീട് എനിക്ക് പല കൃഷികളും ചെയ്യണമെന്ന് തോന്നി. വീണ്ടും എനിക്ക് മുളകിന്റെ തൈകൾ കിട്ടി. വീട്ടിൽ കൊണ്ടുവന്ന് നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മട്ടുപ്പാവിൽ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വളമൊക്കെ ഇട്ട് അത് നട്ട് അതിൽ നിന്ന് എനിക്ക് കാര്യമായി മുളക് കിട്ടുകയുണ്ടായി. ആ മുളക് കിട്ടുന്നതിന്റെ വൈഫിനും വളരെയധികം സന്തോഷം തോന്നി. ആ ഇത് കൊള്ളാല്ല എന്നുള്ളൊരു താല്പര്യം കൊണ്ട് പിന്നീട് ഞാനത് വിപുലമായി ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയാണ് ഉണ്ടായത്.
3: നിലവിൽ എന്തൊക്കെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്?
4: അതിനെ തുടർന്ന് പല കൃഷികളും ചെയ്യുന്നുണ്ട്. വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, അച്ചിങ്ങയുണ്ട്, ചീരയുണ്ട്, കുറ്റിക്കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്, വേപ്പുണ്ട്, കപ്പങ്ങ നട്ടിട്ടുണ്ട്. എന്റെ വീട്ടിന്റെ ആവശ്യത്തിലേക്കുള്ളതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്.
3: അതിനുള്ള മണ്ണൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്?
4: അടുത്തുള്ള പറമ്പിൽ നിന്ന് മണ്ണ് കളക്ട് ചെയ്യാണ് ഉണ്ടായത്. കൽപ്പടിയായതുകൊണ്ട് കുറച്ച് ലൂസ് ആകാൻ വേണ്ടി അതിൽ അതിനനുവാദമായിട്ട് ചാണകവും മണലും ചേർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ വേരോടുവാനും നമുക്ക് ഭംഗിയായി കൃഷി ചെയ്ത സാധനങ്ങൾ വളരുവാനും സാധിക്കും.
3: ഇത്ര വർഷം ചെയ്യുമ്പോൾ ടെറസിലേക്ക് വെള്ളം ഇറങ്ങാം, വീടിനത് ദോഷം ചെയ്യും. ചേട്ടൻ എന്തൊക്കെയാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് മാർഗങ്ങൾ ചെയ്യുന്നത്?
4: ഞാൻ ഈ കൃഷി തുടങ്ങിയപ്പോൾ എന്നോട് സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ ടെറസിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ടെറസിന് ചോർച്ച ഉണ്ടാകും, അതിലൂടെ ഈർപ്പമിറങ്ങി ടെറസിന്റെ കമ്പികൾക്കും പല കേടുപാടുകൾ

സംഭവിക്കും, ഈർപ്പം മടിയിൽ വരും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഏതാണ്ട് 22 വർഷമായി കൃഷി ചെയ്യുന്നെങ്കിലും ഇന്ന് വരെ എനിക്ക് അതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ആദ്യമൊക്കെ വൈറ്റ് സിമെന്റ് ടെറസിന്റെ മുകളിൽ അടിക്കുമായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ ക്ലീനായി കിടക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള എമൻഷൻ അടിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. ടെറസിന്റെ മുകളിൽ ചെന്നാൽ ഒരിക്കലും ചൂടടിക്കില്ല. ചട്ടിയിൽ വെള്ളം ഒഴിക്കാൻ നേരത്ത് ഒരു കപ്പ് വെള്ളമെടുത്താൽ ആ ചെടിക്ക് ആവശ്യമായ വെള്ളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കൂടുതൽ ഒഴുകി പോവാതിരിക്കാനുള്ള ശ്രദ്ധിക്കണം. കൂടാതെ കൊണ്ട് പാരപ്പറ്റിന്റെ സൈഡിൽ ഞാൻ കമ്പി കൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് തട്ടായിട്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്റ്റാൻഡിൽ ചട്ടികൾ വെക്കുകയാണെങ്കിൽ ഒരിക്കലും വെള്ളം താഴത്തേക്ക് ഇറങ്ങി ചെല്ലില്ല. അതങ്ങനെ ഒരു ഗുണം അതുകൊണ്ടുണ്ട്. നമ്മളങ്ങനെ കൃഷി ചെയ്യാൻ നേരത്ത് ശ്രദ്ധയോടെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്, അതായത് ഈർപ്പം ഇറങ്ങി വീടിന് ചോർച്ച ഉണ്ടാവുക എന്നുള്ള ഒരു

0: ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്, അതായത് ഈർപ്പം ഇറങ്ങി വീടിന് ചോർച്ച ഉണ്ടാവുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ലേ. ഇത്രയും വർഷത്തെ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ടെറസിൽ മണ്ണ് ഒരടി പൊക്കത്തിൽ നിറച്ച് അതിൽ മഞ്ഞള് നട്ട് വളർത്തുന്നുണ്ട്.
1: മണ്ണ് നിറച്ച് നടും എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു?
0: പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വാങ്ങിച്ച് താഴ്ത്ത് ആദ്യം ഇട്ടതിന് ശേഷം അതിലേക്ക് ഉണക്ക ഇലകളും മണ്ണും കൂടി മിക്സ് ചെയ്ത്, ചാണാൻ മിക്സ് ചെയ്ത് ഒരടി പൊക്കത്തിൽ നിറച്ച് സൈഡിൽ ഇഷ്ടി വെച്ച് അതിനൊരു തടമുണ്ടാക്കും. ആ തടത്തിലാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. എല്ലാ വർഷവും മഞ്ഞളൊക്കെ എടുത്തതിന് ശേഷം ആ തടം മാറ്റിയതിനു ശേഷം അവിടെ വൈറ്റ് സിമെന്റ് അല്ലെങ്കിൽ എമൽഷൻ അടിച്ച് ഭംഗിയാക്കാറുണ്ട്.
1: ഒരുവിധം നല്ല പൊക്കത്തിൽ തന്നെയാണ് ഈ കപ്പങ്ങ അതിൽ മുളച്ചു നിൽക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ വേരിറങ്ങും എന്നുള്ള ഒരു പേടിയുണ്ടോ?
0: ഇല്ല, അങ്ങനെ വേരിറങ്ങാനുള്ള യാതൊരു സാധ്യവുമില്ല. പ്രത്യേകിച്ച് ഷീറ്റിട്ടിരിക്കുന്നതുകൊണ്ട് ടെറസിലേക്ക് അത് കിടക്കാൻ ഒരു സാധ്യതയുമില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ഞാനത് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്, കാറ്റൊക്കെ വരുമ്പോൾ ചുറ്റും കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പും നട്ടിട്ടും അത് മറിഞ്ഞു വീഴാത്ത വിധത്തിൽ കെട്ടി വെച്ചിരിക്കുകയാണ്.
1: ഞൊട്ടാഞ്ഞൊടിയൻ ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട്, അതെന്തിനാണ്?
0: ഞൊട്ടാഞ്ഞൊടിയൻ ചെടി എവിടെ മുളച്ചു വന്നാലും ഞാനത് കളയില്ല. പണ്ട് മുതലേ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ താഴ്ത്ത് മണ്ണിലേക്ക് ഇത് മുളച്ചു വരുന്നത് കാണുമ്പോൾ എനിക്കതൊരു കൗതുകം കൊണ്ട് ഞാനതിൻ്റെ കായ പറിച്ച് തിന്നുമായിരുന്നു. ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഏത് ചട്ടി അത് വന്നാലും ഞാനത് കളയില്ല. അതിൽ നിന്ന് വരുന്ന കായ എടുത്ത് ഞാനും കഴിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും.
1: നിറയെ കായ ഉണ്ടായിട്ടുണ്ടല്ലേ?
0: അതെ, അതിൽ നിറയെ കായട്ടുണ്ടായിരുന്നു. അത് പ്രത്യേക കളറിൽ അവസാനം ഒരു മഞ്ഞ കളറാവും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ, നല്ല വിലയുമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ വിൽക്കാറൊന്നുമില്ല.
1: വിത്താണോ അതോ തൈ വാങ്ങുകയാണോ ചെയ്യുന്നത്?
0: വെണ്ടയുടെ വിത്തുകൾ നമ്മൾ വരുന്ന ആ ചെടിയിൽ നിന്ന് തന്നെ വരുന്ന ഏറ്റവും വലിയ വെണ്ട എടുത്തിട്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ചിട്ട് ആ വിത്താണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് ചിലപ്പോൾ കാക്കനാട് കൃഷിഭവന്റെ സ്റ്റോറുണ്ട്, അവിടെ ചെന്ന് വാങ്ങിക്കും. പിന്നെ മറ്റ് വിത്തുകളും മുളകിന്റെ തൈയൊക്കെ അവിടെ നിന്ന് കിട്ടും. അതിനൊക്കെ 3 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ നിന്ന് കിട്ടും. വഴുതനയുടെ തൈ കിട്ടും. കുറ്റിക്കുരുമുളകുണ്ട്, അതുകൊണ്ടൊന്ന് അതും നട്ടിട്ടുണ്ട്.
1: മഞ്ഞള് നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കിട്ടാറുണ്ടോ?
0: അതെ, നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞൾ കിട്ടും. അത് നമ്മുടെ ബന്ധുക്കൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. എല്ലാ കൊല്ലവും എന്റെ മഞ്ഞൾ കിട്ടുന്നതിന് വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കാറുണ്ട്. ആ മഞ്ഞൾ മാത്രമല്ല, കസ്തൂരി മഞ്ഞളും നടാറുണ്ട്, പൊടിച്ച് സൂക്ഷിച്ചു വെക്കാറുണ്ട്.
1: ഇലമുളച്ച് എന്തിനാണ് നട്ടിരിക്കുന്നത്?
0: എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ്, ഇലമുളച്ച് നട്ട് അതിന്റെ ഇല കൊണ്ട് മരുന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ, എന്താണ് മരുന്നെന്നും എനിക്കറിയില്ല, ആ മരുന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോണിന് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ്, അത് പറഞ്ഞപ്പോൾ ഞാനത് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മരുന്നിൻ്റെ ഒരു പ്രയോഗം ഞാൻ ചെയ്തിട്ടില്ല. പുതിന ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വേനൽക്കാലമാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ടൻ ചായയിൽ പുതിന കഴിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കട്ടൻ ചായയാണ് തിളപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2 പുതിനയുടെ ഇല ഇടുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്, നമ്മുടെ എല്ലാവരും കുടിക്കാറുണ്ട്. ജപ്പാമല്ലി ചട്ടിയിൽ വളർത്തുന്നുണ്ട്. സാധാരണ പുറത്തുനിന്ന് മല്ലിയില ഞാൻ വാങ്ങിക്കാറില്ല, ഇതാണ് എപ്പോഴും ഇടുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും.
1: കുപ്പി കെട്ടി തൂക്കിയിട്ടുണ്ട്, അതെന്തിനാണെന്ന് പറയാമോ?
0: വേനൽക്കാലത്ത് വെള്ളം ഷോർട്ടേജ് ആകുന്ന സമയമുണ്ട്, മിക്കവാറും വറ്റിപ്പോകും. അപ്പൊ കൂടുതൽ വെള്ളം ചെലവാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ ഒരു തിരി ഇട്ട് കൊടുക്കും. അപ്പോൾ ആ തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഡ്രോപ്പ് വെള്ളം ഇങ്ങനെ ഈ ചട്ടികളുടെ ആ വേരിന്റെ ഭാഗത്തേക്ക് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതിയാവും. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് കൃഷി വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വെള്ളം കൃഷിക്ക് മസ്റ്റാണ്, പക്ഷേ വെള്ളം കൂടുതൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. വെള്ളം പ്രഷ്യസ് ആയതുകൊണ്ട് ഈ രീതിയിലാണ് വെള്ളം ഉപയോഗിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും താല്പര്യം തോന്നി ഡ്രാഗൺ ഫ്രൂട്ട് നട്ടാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ചട്ടിയിൽ നട്ട് അത് വളർന്ന് വലുതായി പന്തലിച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളെടുത്ത് നമ്മൾ കഴിക്കും, അടുത്തുള്ളവർക്കും കൊടുക്കും. ചുമപ്പാണ് നട്ടിരിക്കുന്നത്. പൂ വിരിയുന്നത് തന്നെ രാത്രിയിലാണ്. ആ വിരിയുന്ന പൂ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. പൂവിന് നമ്മൾ രാവിലെ പരാഗണം ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ബ്രഷ് എന്തെങ്കിലും എടുത്തിട്ട് അത് പരാഗണം ചെയ്ത് കൊടുക്കും. പറ്റുമെങ്കിൽ രാത്രി തന്നെ ചെയ്യണം. അത് എന്നാലേ വളരെ വലിയ ഡ്രാഗൺ ഫ്രൂട്ട് അതിനകത്ത് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ചെറിയ ഫ്രൂട്ടായിരിക്കും. കൂടുതൽ കീടനാശിനിയാ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടതായില്ല, വളപ്രയോഗം മാത്രം മതി.
1: എന്തുകൊണ്ടാണ് ഇത്ര അധികം വെണ്ട നട്ട് വളർത്തണം എന്ന് തോന്നിയത്?
0: വെണ്ടയിൽ നമുക്ക് കാര്യമായ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറില്ല. കൂടുതലും വരുന്നത് ഒരു ചെറിയ പുഴു അതിനകത്ത് വരാറുണ്ട്, ഇല ഇങ്ങനെ ചുരുട്ടി വരുന്നത് കാണാം. അപ്പോൾ തന്നെ ഞാൻ അതിനെ എടുത്ത് കൊല്ലുകയും അല്ലെങ്കിൽ അതിനു വേണ്ട മരുന്ന് അടിക്കുകയും ചെയ്യും. വേപ്പെണ്ണയാണ് മിക്കവാറും അടിക്കാറുള്ളത്. കഞ്ഞിവെള്ളം 3 ദിവസം പുളിപ്പിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും 1-2 തുള്ളി സോപ്പ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അത് 3-4 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കാറുണ്ട്. അത് നല്ലൊരു കീടനാശിനിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: എന്തൊക്കെ വളപ്രയോഗങ്ങളാണ്?

0: നടത്തുന്നത്?
1: ഉണക്കച്ചാണാൻ ഇടും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി പച്ചച്ചാണകം കൊണ്ടുവന്നിട്ട് അത് ഒരു വലിയ ബക്കറ്റിൽ കലക്കി വെക്കും. അതിലേക്ക് എള്ളും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് ഒരു 5 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് 1 കപ്പെടുത്ത് 1/2 വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ട് നല്ല ഒരു ഗ്രോത്താണ് എനിക്ക് എല്ലാ ചെടികളിലും കാണാൻ സാധിക്കുന്നത്. പിന്നെ വീട്ടിൽ വാങ്ങിക്കുന്ന മത്സ്യങ്ങളുടെ വേസ്റ്റ് അതെല്ലാം വേറൊരു ബക്കറ്റിൽ കളക്ട് ചെയ്യാറുണ്ട്. അതിലേക്ക് ശർക്കര എരിഞ്ഞിട്ടിട്ട് അതും കുറച്ചു ദിവസം കഴിഞ്ഞ് വളമായി കഴിയുമ്പോൾ 5/2 വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കാറുണ്ട്. അതിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കും. പിന്നെ ബയോ പോട്ടുണ്ട്. ബയോ പോട്ടിൽ വരുന്ന മിശ്രിതം അത് മിക്കവാറും 1 മാസം കൂടുമ്പോൾ അത് നിറയും. ആ മിശ്രിതം എടുത്തിട്ട് എല്ലാ ചെടികൾക്കും കടക്കലിൽ ഇട്ട് കൊടുക്കാറുണ്ട്.
0: ചൂടുകാലത്ത് നന്നായി വെള്ളം ഒഴിക്കേണ്ടി വരൂല്ലേ? ഇപ്പോഴൊക്കെ എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കും?
1: രാവിലെയും വൈകുന്നേരം എന്തായാലും ഒഴിക്കേണ്ടി വരും. വൈകുന്നേരം ഒഴിച്ചാൽ രാവിലെ വരെ ആ തണുപ്പ് അതിന് കിട്ടും. രാവിലെ ഒഴിക്കുന്നത് 1-2 മണിക്കൂർ കൊണ്ട് അത് ഡ്രൈ ആയി പോകും. പക്ഷെ വൈകുന്നേരം ഒഴിക്കുകയാണെങ്കിൽ അത് രാവിലെ വരെ അതിന്റെ ഗുണം ആ ചെടികൾക്ക് കിട്ടാറുണ്ട്.
0: ഇത്രയും നാളത്തെ പച്ചക്കറി കൃഷിയിൽ നിന്നും ചേട്ടൻ എന്താണ് പഠിച്ചത്? ചേട്ടന്റെ അഭിപ്രായം എന്താണ്? പണ്ടൊക്കെ കാലത്ത് 10-20 സെന്റിലായിരിക്കാം ഒരു വീടുണ്ടാവുക, അല്ലെങ്കിൽ 1 ഏക്കറിലായിരുന്നിരിക്കാം ഒരു വീട്. ഇന്നിപ്പോ 5 സെന്റ്, 4 സെന്റ്, 3 സെന്റ് അങ്ങനെയാണ്. ഇവിടെ തന്നെയും 5 സെന്റാണ് സ്ഥലം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ്?
1: ഇന്നത്തെ കാലത്ത് പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കീടനാശിനികൾ അടിച്ച് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതിനൊക്കെ ഒരു നിവാരണം എന്നുള്ള നിലയിൽ നമ്മൾ മട്ടുപ്പാവിൽ പച്ചക്കൃഷി എന്തായാലും ചെയ്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വളർത്തി നമ്മൾ തന്നെ കൊടുക്കുന്ന വളങ്ങൾ, അതായത് രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു കേടും ഉണ്ടാകില്ല. അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാവർക്കും നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അത് നമുക്ക് കഴിക്കുക, മറ്റുള്ളവർക്കും കൊടുക്കുക ഉള്ള സ്ഥലത്ത്, അത് 5 സെന്റെങ്കിൽ 5 സെന്റ്, 4 സെന്റെങ്കിൽ 4 സെന്റ്, അവിടെ അത് കൃഷി ചെയ്ത് അതിന് വേണ്ട രീതിയിൽ പരിചരണങ്ങൾ കൊടുത്ത് ഭംഗിയാക്കി വളർത്തുകയാണെങ്കിൽ നമുക്കൊരു മാനസിക ഉല്ലാസവും കിട്ടും. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മുകളിൽ ചെന്ന് ഇടക്കിടക്ക് ഇതെല്ലാം നിരീക്ഷിച്ച് അവിടെയുള്ള കീടങ്ങളൊക്കെ കളകളൊക്കെ പറിച്ചു കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ കുറെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാം. കുറെ സമയം നമുക്ക് പോയി കിട്ടും. ഒന്ന് വെറുതെ ഇരുന്ന സമയങ്ങളെന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മുകളിൽ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തണല് പച്ചപ്പ്, ആ പച്ചപ്പ് അവിടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ വെണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് വെണ്ടകളുണ്ടാവും. മഞ്ഞൾ മുളച്ചു വന്നു കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ ഇതുകൊണ്ട് അവിടെ മുഴുവനും പച്ചപ്പാണ്. അതുകൊണ്ട് വേനൽക്കാലത്ത് ചൂട് അടിച്ചാലും നമ്മുടെ ടെറസ് കൂടുതൽ ചൂടാവുകയില്ല. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ വൈറ്റ് കളർ അടിച്ചിടുകയാണെങ്കിൽ നമ്മുടെ ടെറസ് ഒരിക്കലും ചൂടാവില്ല. ആൾക്കാർ ഇവിടെ വീട്ടിൽ വരുമ്പോൾ പറയാറുണ്ട് ഇവിടെ വലിയ ചൂടില്ലല്ല, എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്.
0: ഇനി കൂടുതൽ ഇനം പച്ചക്കറികൾ നട്ട് വളർത്താനായിട്ട് എന്തെങ്കിലും പരിപാടിയുണ്ടോ?
1: അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കീടനാശിനികൾ അടിക്കത്തക്ക രീതിയിലുള്ള കൃഷികൾ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. കീടനാശിനികൾ കൂടുതൽ അടിക്കാതെ തന്നെ നമുക്ക് വിളകൾ കിട്ടുന്ന ഇതാണ് എനിക്കിഷ്ടം. വെണ്ടയിലൊന്നും അധികം കീടനാശിനികൾ ഉണ്ടാവില്ല. പയറിലാണെങ്കിൽ ചെറിയ കൊറ്റൻ വരുമ്പോൾ അപ്പം തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് തന്നെ അത് കഴുകി കളയാണ് എന്ന്. കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകില്ല, വെള്ളം ഒഴിച്ച് കഴുകി ക്ലീനാക്കി നിർത്തും. എന്ത് കീടനാശിനിയാണെങ്കിലും കൂടുതൽ അടിക്കാതെ വളർത്താൻ പറ്റിയ പച്ചക്കറികളാണ് നടാൻ എനിക്കിഷ്ടം.
0: ഇത്ര വർഷം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ?
1: ഓ, എനിക്ക് മുനിസിപ്പാലിറ്റി ഇവിടെ 2023 മട്ടുപ്പാവ് കർഷകൻ മത്സരം നടത്തുകയുണ്ടായി. അന്ന് ഞാൻ അതിന് അപേക്ഷ കൊടുക്കുകയും മുനിസിപ്പാലിറ്റിയിലെ കൃഷി ഓഫീസർമാർ വന്ന് അത് പരിശോധിച്ച് മികച്ച മട്ടുപ്പാവ് കർഷകനുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. പിന്നെ കളമശ്ശേരിയിൽ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പരിപാടിയിൽ സമ്മാനവും എനിക്ക് തരികയുണ്ടായി.
0: കൃഷിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ?
1: കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ ഇടക്ക് വളപ്രയോഗങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ വളങ്ങൾ പ്രയോഗിച്ചാൽ കൂടുതൽ പൂക്കളുണ്ടാവും അല്ലെങ്കിൽ കാഫലം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്. എന്റെ ടെറസിന്റെ ബോർഡറിൽ ഞാൻ ബോഗൻവില്ല നട്ടിട്ടുണ്ട്. അപ്പൊ ബോഗൻവില്ലയിൽ എങ്ങനെ പൂക്കൾ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ മുട്ടത്തോട് പൊടിച്ച് വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് അത് ഇട്ട് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്.
0: അതുകൊണ്ടാണ് ഇത്ര അധികം പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്.
1: അതെ, വേനൽക്കാലത്ത് നല്ല ഭംഗിയാണ് കാണാൻ. എന്റെ കടയൊക്കെ ഇളക്കി കളഞ്ഞ് അതിലേക്ക് ചാണാനും ഇങ്ങനെയുള്ള പൂവുണ്ടാകാനുള്ള സാധനങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കാണും.
0: ബോഗൻവില്ല എവിടുന്നാണ് വാങ്ങുന്നത്?
1: നല്ല നല്ല ഭംഗിയുള്ള കളറിലുള്ള പൂക്കൾ കൂട്ടുകാരുടെ അടുത്തും മറ്റുള്ള വീടുകളിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് അതിന്റെ കമ്പടിച്ചുകൊണ്ടുവന്ന് കറ്റാർവാഴ മുകളിൽ ഞാൻ നട്ടിട്ടുണ്ട്. അതിന്റെ തണ്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ആ ലിക്വിഡിൽ മുക്കിയിട്ട്

0: ബോഗൻവില്ലയുടെ കമ്പ് നേടുകയാണ്. പെട്ടെന്ന് അതിന് വേര് വരികയും അത് നശിച്ചു പോകാതിരിക്കുകയും ചെന്ന് ഞാൻ അങ്ങനെ വായിച്ചു കേട്ടു. അങ്ങനെ ചെയ്ത് അതെല്ലാം നല്ല ഭംഗിയോടെ പിടിപ്പിച്ച് ചട്ടികൾ നടുകയാണ് ചെയ്യുന്നത്.
1: ചേട്ടനോട് ആരെങ്കിലും ഉപദേശങ്ങൾ ചോദിക്കാറുണ്ടോ കൃഷിയെ സംബന്ധിച്ച്?
0: പലരും അങ്ങനെ ചോദിക്കാറുണ്ട്, കൃഷി ചെയ്യുമ്പോൾ ഇതിന് കീടനാശിനി എന്താണ് തളിക്കേണ്ടത്, അല്ലെങ്കിൽ വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്കൊക്കെ അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട്.
1: കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്?
0: ഞാൻ രാവിലെ തന്നെ നനച്ച് നോക്കിയൊക്കെ പോകും. വൈകുന്നേരമാണ് ഭാര്യ വന്ന് പറയുന്നത് അവിടെ പൂട്ടുണ്ട്, അതിൽ കായുണ്ടായിട്ടുണ്ട്. ജോലി തിരക്കിനിടയിൽ എനിക്ക് നോക്കാൻ പറ്റില്ല. വൈഫ് അതെല്ലാം ശ്രദ്ധിച്ച് ഓരോന്ന് എന്നോട് പറയാറുണ്ട്.
1: ശ്രോതാക്കൾക്ക് ചേട്ടനോട് കൃഷി സംബന്ധമായ സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ ഫോൺ നമ്പർ പറയാമോ?
0: 94 96 23 76 25 94 96 23 76 25.
1: ഇത്രയും നേരം മട്ടുപ്പാവ് കൃഷി വിശേഷങ്ങൾ പങ്കുവച്ച സതീശൻ ചേട്ടന് ആകാശവാണി കൊച്ചി FM പേര് എല്ലാവിധ ആശംസകളും.
0: നന്ദി, നമസ്കാരം.
1: ഇതുവരെ ശ്രോതാക്കളോട് മട്ടുപ്പാവ് കൃഷി വിശേഷങ്ങൾ പങ്കുവച്ചത് ഏലൂർ സ്വദേശി സതീശൻ KS. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യമുന ശിവദാസ്, ജയശ്രീ വേണുഗോപാൽ. കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 20 സെക്കൻഡ്. ഇപ്പോൾ വിപണി. ഈ മാസം 29-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. കയർ, ഏലം, കശുവണ്ടിപ്പരിപ്പ്, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കുറവ്. കുരുമുളക്, കാപ്പിക്കുരു, റബ്ബർ, കശുവണ്ടി, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. ചുക്ക്, അടയ്ക്ക, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകനവാരം വെളിച്ചെണ്ണ ക്വിൻ്റലിന് 1000 രൂപ കുറഞ്ഞ എറണാകുളത്ത് 23,000, പാലായിൽ 25,900, 800 രൂപ കുറഞ്ഞ കോട്ടയത്ത് 27,600, കൊച്ചി റെഡി 23,800, 500 രൂപ കുറഞ്ഞ ആലപ്പുഴയിൽ 24,600, 400 രൂപ കുറഞ്ഞ വടക്കൻ പറവൂർ 25,600 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്യുൻ്റലിന് 700 രൂപ കുറഞ്ഞ കൊച്ചി 14,200, 500 രൂപ കുറഞ്ഞ എറണാകുളത്ത് 13,700, 400 രൂപ കുറഞ്ഞ ആലപ്പുഴ പുകരാശി 14,250, ആലപ്പുഴ തെളിവ് 14,300, വടക്കൻ പറവൂർ 14,300 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കയർ ക്വിൻ്റലിന് 200 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് 200 രൂപ കുറഞ്ഞ വടക്കൻ പറവൂർ 3,800, 100 രൂപ കുറഞ്ഞ കൊച്ചി എറണാകുളം 3,900 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. നാളികേരം തുണ്ടില്ലാത്തത് 1,000 2,000 രൂപ കുറഞ്ഞ നെയ്യാറ്റിൻകരയിൽ 18,000, 1,000 രൂപ കുറഞ്ഞ കോട്ടയത്ത് 24,000, 500 രൂപ കുറഞ്ഞ ആലപ്പുഴ 23,500, 400 രൂപ കുറഞ്ഞ കൊല്ലത്ത് 30,800 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തുണ്ടില്ലാത്തത് ക്വിൻ്റലിന് 300 രൂപ കുറഞ്ഞ ആലുവ 4,700, 200 രൂപ കുറഞ്ഞ വടക്കൻ പറവൂർ 4,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ഏലം കിലോഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 2,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ തൊടുപുഴ, കൊച്ചി എന്നിവിടങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്വിൻ്റലിന് 1,000 രൂപ കുറഞ്ഞ കട്ടപ്പന 34,000,

300 രൂപ വർദ്ധിച്ച കോട്ടയത്ത് 37,800 രൂപയ്ക്കും വിപണനം നടക്കുകയും ചെയ്തു. കശുവണ്ടിപ്പരിപ്പ ക്യുൻ്റലിന് 1,700 രൂപ വർദ്ധിച്ച് കൊല്ലത്ത് 79,800 രൂപയ്ക്ക് വിപണനം നടന്നു. കശുവണ്ടി ക്യുൻ്റലിന് 2,500 രൂപ കുറഞ്ഞ നെടുമങ്ങാട് 9,000ഉം 2,000 രൂപ കുറഞ്ഞ പുത്തൂർ 8,000ഉം 1,500 രൂപ കുറഞ്ഞ കായംകുളം 11,000 രൂപയ്ക്ക് വിപണനം നടക്കുകയും ചെയ്തു. നേന്ത്രക്കായ നാടൻ ക്യുൻ്റലിന് 4,500 രൂപ മുതൽ 9,000 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്യുൻ്റലിന് 4,800 രൂപ മുതൽ 5,800 രൂപ വരെയും നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. ചുക്ക്, അടയ്ക്ക, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിപണി. ഈ മാസം 29-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. സമയം 7:24:45. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: വി വാണ്ട് ടു ബി ദി മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻ ബൈ 2047. ദാറ്റ് കാനോട്ട് ബി അച്ചീവ്ഡ് വിതൗട്ട് ദി കോൺട്രിബ്യൂഷൻ ഓഫ് എവറി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ദി നേഷൻ ഡെവലപ്മെന്റ് ഈസ് നോട്ട് ദി ഡ്യൂട്ടി ഓഫ് വൺ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ വൺ സിംഗിൾ പാർട്ടി ഓർ വൺ സിംഗിൾ ഗവൺമെന്റ്. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
0: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.

0: नेदरलैंड्स में आयोजित एक विशेष समारोह में चोला काल की प्राचीन ताम्र पट्टिकाएं भारत को वापस सौंपी गई। इनमें 21 बड़ी और 3 छोटी ताम्र पट्टिकाएं हैं। ये मुख्य रूप से राजा राज राजा चोला के एक वचन को पूरा करने से जुड़ी है।
1: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ത്തിലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40,00,000 രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
0: തമിഴ്നാടു കെ നാഗർകോയിൽ മേ മേരി മുലാഖാ ഏക് ടീച്ചർ സേ ഹുയി മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മാജി കി. ഗിരിജ അമ്മാജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ. ഉൻകി ദേശഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
1: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6 വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രഞ്ജി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീധാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2 സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.

0: ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 14 സെക്കൻഡ്.

FM ഈവനിംഗ്. പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം എഫ് എം ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു കാലത്ത് പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ശീലം ഇന്ന് ലിംഗഭേദമന്യേ സ്ത്രീകളിലേക്കും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സാമൂഹിക മാറ്റങ്ങൾ, നഗരവൽക്കരണം, മാധ്യമങ്ങളുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം, തൊഴിലിടങ്ങളിലെ അമിത സമ്മർദ്ദം, തെറ്റായ സൌഹൃദങ്ങൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഇവയൊക്കെയാവാം സ്ത്രീകളെയും ഈ ദുശീലത്തിന് അടിമകളാക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിന് വന്ന തെറ്റായ വ്യാഖ്യാനവും സ്ത്രീകളെ ഇതിലേക്ക് നയിക്കുന്നതായി കാണാം. പുകവലി വിരുദ്ധ ദിനമായ ഇന്ന് കൌമാരക്കാരും യുവതികളും പിന്തുടരുന്ന പുകവലി എന്ന ദുശീലത്തെക്കുറിച്ചാണ് സമകാലികം.
3: ഞങ്ങളുടെ നാട്ടില് ഇപ്പോ ഐടി സ്ഥാപനങ്ങളൊക്കെ വന്നതിന് ശേഷം പുകവലി കൂടുതലാണ്. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകളാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്.
2: തൊഴിലിടങ്ങളിൽ നിന്ന് രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ ചായ കുടിക്കാൻ എത്തുകയും ഒപ്പം പുകവലിക്കുകയും ചെയ്യുന്നത് പതിവായി കാണാറുണ്ടെന്ന് കാക്കനാട് സ്വദേശി നാസർ.
3: രണ്ടുമണി വരെയൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് കടകൾ കേന്ദ്രീകരിച്ച് പുകവലിക്കുക, ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, അലുവാജി, ലേബി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് വെറുതെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കേന്ദ്രീകരിച്ച് വന്ന് ചായ കുടി എന്നുള്ള ഇതാണ് പറയുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്, കാരണം വെച്ചാൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇങ്ങനെ

0: മൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കാക്കനാട് എൻജോ ക്വാർട്ടേഴ്സ്, പടമോള്, സിന്റെ പരിസരം, ഇപ്പൊ പാർക്കിന്റെ സൈഡ്, ഈ ഭാഗങ്ങൾ, ഹോസ്റ്റലുകളൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ വരിക, ചാവുടിക്കുക, തീർത്ത് വിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ആരോഗ്യം മാത്രമല്ല, ആ പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്കും അല്ലാത്ത ബുദ്ധിമുട്ടുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ജോലി എടുപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് വരുന്ന പെൺകുട്ടികൾ, ഒരു 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സൊക്കെ ഉള്ള ആളുകൾ നാട്ടും പുറത്തുനിന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും തരത്തിൽ സൈഡ് ജോലി എടുത്ത് ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനിക്ക് അടിപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു പോകുന്നുണ്ട്. ആൺപിള്ളേരുടെ കൂടെ, സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒന്ന് വലിച്ചില്ലെങ്കിൽ ഞാൻ ചെറുതായി പോകുന്നു എന്നുള്ള തോന്നല്, കാരണം നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജും പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ്. വല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സിറ്റികളിലേക്ക് ജോലി അന്വേഷിച്ചാൽ പഠിക്കാനായിട്ട് ട്രെയിനിങ്ങൊക്കെ ആയിട്ട് എത്തുന്ന കുട്ടികളുടെ പാരന്റ്സ് ഇവരുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ച് അവരെ ഒന്ന് പ്രയോറിറ്റി കഴിഞ്ഞ ആൾക്കാരാണ്, നമുക്ക് എത്രത്തോളം അതിനകത്ത് ഇടപെടാൻ പറ്റുമെന്ന്. എന്നാലും അവരെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പുകവലിയുടെ വേറൊരു കേന്ദ്രം മയക്കുമരുന്നിന്റെ രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആളുകൾ വല വിരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തൊരു കച്ചവടക്കാരോട് സംസാരിച്ചു, ചേട്ടാ ഇതും ഞങ്ങൾ നിർത്തി കഴിഞ്ഞിട്ടാണ് ഈ കച്ചവടം പോകുമെന്ന് പറയുന്നത്. പക്ഷെ ആർക്കും ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. വ്യക്തി സ്വാതന്ത്ര്യമായി മറ്റവരുടെ ഇതിനകത്ത് ഇടപെടുന്ന രീതിയായി, വലിയ പ്രശ്നമാണത്.
1: രാജഗിരി കോളേജിലെ സാമൂഹിക പ്രവർത്തന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും രജിസ്റ്റേർഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായ ഡോക്ടർ അനീഷ് കെ ആർ.
2: 2012 2016 നടന്ന രണ്ട് പഠനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ രണ്ടിലും പറയുന്നത് പെൺകുട്ടികളുടെ ഇടയിൽ പുകവലിയുടെ ഉപയോഗം ആൺകുട്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളുടെ ഒപ്പം അല്ലെങ്കിൽ പോലും അടുത്ത രീതിയിൽ പുകവലി ഉപയോഗിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മളിപ്പം കൂടുതലായിട്ട് കാണുന്നത് കഫേ സംസ്കാരവും രാത്രി ജീവിതത്തിന്റെ കൂടുതലും കാണപ്പെടുന്നുണ്ട്. പുകവലി എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രവർത്തനമാണെന്ന് അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആണെന്നു തോന്നല് പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ കൂട്ടം കൂടുമ്പോൾ ഉപയോഗിക്കുന്ന പുകയുടെ ഉപയോഗം പതിയെ അത് മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതില് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിവെൻഷൻ തുടങ്ങണമെങ്കിൽ പുകയിലേ തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്കുള്ള ഈ യാത്ര തടയാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ്, സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പ്രക്രിയയുണ്ട്. അതേപോലെ ഔട്ട്റീച്ച് ആൻഡ് ഡ്രോപ്പ് ഇൻ സെന്റർ എന്ന് പറയുന്ന മറ്റൊരു പ്രോജക്റ്റും ഉണ്ട്. ഈ രണ്ട് പ്രോജക്റ്റുകളും ചെയ്യപ്പെടുന്നത് പുകയില അതേപോലെ മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൽ ഈ ODAC എന്ന പ്രോജക്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്ട് ആണ്. അവിടെ പലപ്പോഴും പെൺകുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. രാജഗിരി കോളേജിന്റെ തന്നെ ഒരു പ്രവർത്തനം നമുക്ക് ODAC പ്രോജക്ട് ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം പെൺകുട്ടികളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പുകയിലയിലൂടെയാണ് മയക്കുമരുന്നിലേക്കും മറ്റ് പദാർത്ഥങ്ങളിലേക്കും കടന്നിരിക്കുന്നത്. പെൺകുട്ടികൾ ഒരു ഹിഡൻ പോപ്പുലേഷൻ ആണ് പലപ്പോഴും നമ്മൾ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ചില സ്റ്റിഗ്മ മൂലം പെൺകുട്ടികൾ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ചികിത്സയിൽ സഹകരിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 16 മുതൽ 25 വയസ്സുള്ള ആളുകളാണ് കൂടുതൽ നമ്മുടെ ഈ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് പലപ്പോഴും പ്രോജക്ടുകൾ പ്രവർത്തിക്കുന്ന ആളോട് സംസാരിക്കുന്നത് പറയുന്നത് പെൺകുട്ടികളെ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് പറയാറ്. അതിന് കാരണം പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നില്ല. 2, ചികിത്സാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവർക്ക് അതിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. കാരണം സമൂഹം അതിനെ ഉൾക്കൊള്ളുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം ഉപയോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം വളരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ വർക്ക് പ്രഷറുണ്ട്. IT മേഖലയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിലൊക്കെ പലപ്പോഴും ഈ ജോലിയുടെ ഒരു ആധിക്യം അല്ലെങ്കിൽ സമയത്തിന്റെ വ്യത്യാസങ്ങൾ ഇതൊക്കെ പലപ്പോഴും ആളുകളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ ഒരാൾ ഉപയോഗിക്കുന്നു, അവരും മറ്റുള്ളവരെ പകരുന്നു. അപ്പൊ അതൊരു സാമൂഹിക പ്രക്രിയയായിട്ട് മാറുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അഡിക്ഷനിലേക്ക് പോകും. ഈ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. 2 രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. 3 ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. അതിൽ പ്രൈമറി പ്രിവെൻഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആളുകളെ ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാവുന്നതാണ്. പ്രൈമറി പ്രിവെൻഷൻ, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, അവബോധം സൃഷ്ടിക്കൽ, അത്തരം കാര്യങ്ങളാണ്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ദോഷകരമായ പ്രവർത്തിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് പ്രതിരോധിക്കുന്ന പ്രക്രിയയാണ് സെക്കൻഡറി പ്രിവെൻഷൻ നടക്കുന്നത്. പിന്നുള്ളത് ടെർഷ്യറി പ്രിവെൻഷൻ ആണ്. അതായത് ഒരാൾ അകപ്പെട്ടു, അഡിക്ഷനിലേക്ക് എത്തി, പ്രശ്നമായി മാറുമ്പോൾ പിന്നെ അവർക്ക് നമുക്ക് ചികിത്സ വേണ്ടിവരും.
1: കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ജോലി ചെയ്യുന്ന തോമസ് മൈജോ.
3: ഞങ്ങൾ സ്കൂളുകളെ ആന്റി ഡ്രഗ്സ് അവയർനെസ് സെഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ പെൺകുട്ടികളടക്കം ചെയ്യാറുള്ളതാണ്. പുകവലി തുടങ്ങിയ ശേഷം പിന്നെ നിർത്താൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ അവർക്ക് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മീൻസ് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ഒരു ഇടയായിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. ഇപ്പോ സിഗരറ്റ് വലിയിലായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത് ആ ഒരു കുട്ടി, പിന്നീട് മറ്റു ലഹരികളിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആ

0: ബേസിക് ആയിട്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ആ കുട്ടിയുടെ ആ ചിന്തയിൽ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ പോലും കൊണ്ടുവന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ചിലപ്പോ പല പ്രേരണകളായിരിക്കും ആ കുട്ടികൾ പറയുന്നത് യൂസ് ചെയ്ത് തുടങ്ങി. ചിലപ്പോ മള്ളി കാണുന്നത് കാണുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഭൂരിഭാഗം കുട്ടികളിൽ നിന്ന് ഷെയർ ചെയ്ത് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളിലേക്ക് കൂടുതൽ വന്നിരിക്കുന്നു. ആ ഒരു യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ചിലപ്പോൾ ആ ഫ്രണ്ട്സിന്റെ കാറ്റഗറിയിലേക്ക് ചെല്ലുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പോകുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ട് അതിൽ നിന്ന് പുറത്തു വരണമെന്ന്. ഒരു തവണ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ പ്രയാസമാണെന്ന് ആ കുട്ടിയും തന്നെ മനസ്സിലാക്കി എത്തുമ്പോൾ നമുക്കത് ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇപ്പൊ കടകളിൽ നിന്നാണെങ്കിലും പലരും അഭിപ്രായം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. കടകളിൽ നിന്ന് സിഗരറ്റ് വാങ്ങുന്നതിൽ എയ്റ്റ് കാറ്റഗറി പറയുന്നത് 10-ാം ക്ലാസ്സിന് മേളിലേക്കുള്ള കുട്ടികളാണ് കൂടുതലും കണ്ടുവരുന്നത്. വെക്കേഷൻ ടൈമിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ പെൺകുട്ടികൾ ഇൻവോൾവ് ആകുന്നത്. മനസ്സിന്റെ അളവ് പൊതുവെ ഞങ്ങൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിൽ വെച്ച് ഇപ്പൊ നോക്കുമ്പോൾ വളരെ അധികമാണ്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ചുറ്റുപാടിൽ ഉണ്ടായ മാറ്റങ്ങളായിരിക്കാം. ചില കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസ് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങളാണ് കുട്ടികൾ ഷെയർ ചെയ്യുന്നത്. അവർക്ക് ഒരാൾ ഷെയർ ചെയ്യാനില്ല. ചിലപ്പോൾ ഒരു ട്രെൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുട്ടികളാണ് കൂടുതലും കണ്ടുവരുന്നത്.
1: പുക വലിക്കുന്ന പെൺകുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് പലപ്പോഴും വളരെ വൈകിയാണ് എന്നത് ദുഷ്കരമാക്കുന്നു.
2: യൂസിന്റെ പ്രിവലൻസ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അത് കുട്ടികളുടെ ഇടയിൽ. അത് കേരളത്തിൽ കാണുന്ന ഒരു ഫിനോമിനനാണ്.
1: ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു പദ്ധതിയാണ് പ്രൊജക്ട് വേണ്ട. ഇതിന്റെ പ്രൊജക്ട് ഹെഡ് ശാലിനി ജോർജ്.
2: Children between the ages of 11 and 22 ആണ് ഈ പ്രിവേലൻസ് അധികവും കാണുന്നത്. അതില് ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള ഒരു വ്യത്യാസമില്ല. സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ടുബാക്കോ തൊട്ട് ഹാർഡ് ഡ്രഗ്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടും. ടുബാക്കോ യൂസേജ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയിൽ ഭയങ്കര പ്രിവേലന്റ് ആണ്. ഇതിന് വേണ്ട ഹെൽപ്പ് പെൺകുട്ടികളുടെ ഇടയിൽ എത്തുന്നത് വളരെ താമസിച്ചാണ്. പലപ്പോഴും ഗേറ്റ്വേ സബ്സ്റ്റൻസ് ടുബാക്കോയിൽ തുടങ്ങി ഇത് വേറെ സീരിയസ് സബ്സ്റ്റൻസിലേക്ക് മാറി ഒത്തിരി ഡിലേഡ് ആയിട്ടാണ് ഇന്റർവെൻഷന് സീക്കാനായിട്ട് ഫാമിലീസ് വരുന്നത്. അപ്പോഴത്തേക്കും ഒരുമാതിരി ലേറ്റ് ആയി കഴിഞ്ഞു. ഇത് ഒരു എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും സാധനത്തിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാവും. ഇപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കണമെന്നാണ് ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹം. അതായത് എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് പ്ലസന്റ് ആക്കാനായിട്ട് നോക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെക്കാനിസം തപ്പും. അതാണ് നമുക്ക് വിഷമം വരുന്ന ഉടനെ ഒന്നെങ്കിൽ ഫോൺ എടുത്ത് നമ്മൾ വല്ലവരും വിളിക്കും, പാട്ട് കേൾക്കും, സിഗരറ്റ് വലിക്കും. അങ്ങനെ എല്ലാവർക്കും പല രീതിയിലുള്ള കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. അത് കുട്ടികൾ കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് പലപ്പോഴും ഈ സബ്സ്റ്റൻസസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ വന്ന ഒരു പ്രശ്നം. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് നോർമലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു തരം ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് കേസസ് ദാറ്റ് 5-year-old ഇതുപോലെ സിഗരറ്റ് വലി തുടങ്ങി. അത് എപ്പോഴും വീട്ടിൽ ആരെങ്കിലും ഉപയോഗിച്ച് അതിന്റെ സിഗരറ്റ് ബട്ട്സ് അവിടെ ഇവിടെ ഇരിക്കുന്നത് വെച്ച് ആ കുട്ടി ഇങ്ങനെ ആക്ട് ചെയ്ത് നോക്കിങ് ഒരു ഹാബിറ്റ് ആയി തുടക്കം അത് കാണാറുണ്ട്. എസ്പെഷ്യലി യങ് ചിൽഡ്രന്റെ ഇടയിൽ
1: പുകവലി മൂലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്.
3: ആശുപത്രിയിൽ ദിവസവും ഞാൻ കാണുന്ന നിരവധി രോഗികളിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് രോഗത്തിന് പിന്നിൽ നേരിട്ടോ പരോക്ഷമായോ പുകയില ഉപയോഗം തന്നെയാണ് കാരണം.
1: എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് ശശിധരൻ.
3: സിഗരറ്റ്, ബീഡി, ഇ സിഗരറ്റ്, ഹുക്ക, പാൻ മസാല, ഗുഡ്ക രൂപം മാറിയാലും വിഷം ഒരുപോലെ തന്നെയാണ്. ഒരു സിഗരറ്റിൽ ആയിരക്കണക്കിന് രാസവസ്തുക്കളുണ്ട്. അവയിൽ പലതും ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ്. പുകവലി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശ ക്യാൻസർ ഇന്നും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ക്യാൻസറുകളിൽ ഒന്നാണ്. പക്ഷേ അതിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. വായ, തൊണ്ട, ശബ്ദകോശം, അന്നനാളം, മൂത്രാശയം, ഗർഭാശയമുഖം തുടങ്ങി ശരീരത്തിലെ നിരവധി അവയവങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത പുകവലി മൂലം വർദ്ധിക്കുന്നു. ക്യാൻസറിന് പുറമെ ഹൃദയാഘാതം, സ്ട്രോക്ക്, ശ്വാസതടസ്സം, COPD പോലുള്ള ഗുരുതര രോഗങ്ങൾക്കും പുകവലി പ്രധാന കാരണമാണ്. യുവാക്കളിൽ പോലും ഇന്ന് ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് ഇതും ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകളിലെ പുകവലി ശീലമാണ്. ചിലർ അതൊരു ഫാഷനായി കാണുന്നു, ചിലർ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണെന്ന് കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സ്ത്രീകളിൽ പുകവലി ഗർഭധാരണ പ്രശ്നങ്ങൾ, ഗർഭപാത്ര സംബന്ധമായുള്ള അസുഖങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രസവ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളിൽ കുറഞ്ഞ കുറഞ്ഞ ജനനഭാരം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. പുകവലിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾക്കും അണുബാധകൾക്കും കൂടുതൽ സാധ്യതയുണ്ട്. പലരും ചോദിക്കും, ഡോക്ടർ ഞാൻ കുറച്ച് മാത്രമേ വലിക്കാറുള്ളൂ, അതും അപകടമാണോ? അതിന്റെ ഉത്തരം അതെ എന്നാണ്. സുരക്ഷിതമായ അളവിൽ പുകവലി എന്നൊന്നുമില്ല. ദിവസത്തിൽ ഒരു സിഗരറ്റ് പോലും അപകട സാധ്യത കൂട്ടും. പാസീവ് സ്മോക്കിംഗ് അഥവാ മറ്റൊരാൾ വലിക്കുന്ന പുക ശ്വസിക്കേണ്ടി വരുന്നതും വളരെ അപകടകരമാണ്.

0: യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇ സിഗരറ്റുകളും വേപ്പിങ്ങുമാണ്. ഇത് സുരക്ഷിതമാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇവയും ശ്വാസകോശത്തെയും ഹൃദയത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ്. നിക്കോട്ടിൻ അടിമത്തം ഉണ്ടാക്കുന്ന പ്രധാന കാരണവും ഇത് തന്നെയാണ്. പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് സാധ്യമാണ്. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ സഹായം തേടാൻ മടിക്കരുത്. ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും സഹായം തേടാം. കുടുംബത്തിന്റെ പിന്തുണ വളരെ പ്രധാനമാണ്. പുകവലി നിർത്തിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശ്വാസം എളുപ്പമാകും. മാസങ്ങൾക്കകം ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടും. വർഷങ്ങൾക്കകം ക്യാൻസറിന്റെയും ഹൃദയരോഗത്തിന്റെയും സാധ്യത കുറയും. ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മളും പുകവലിക്കില്ല, നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും പുകയിലിൽ നിന്ന് സംരക്ഷിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ജീവിതത്തെ സ്നേഹിക്കൂ, പുകയിലയെ ഒഴിവാക്കൂ.
1: ഇതേക്കുറിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചിൻ ഗവൺമെന്റ് യൂണിറ്റ് സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുറുപ്പ്.
2: ഇന്നത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്മോക്കിംഗ്. ഇത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഒരുപോലെ ഇന്ന് സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അറിയാണ്ട് പലർക്കും ഇതിന്ന് ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്റെ കൺസേൺ, ക്യാൻസർ രോഗം ഉണ്ടാവും, അത് ശരിയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടാവും. പക്ഷെ അതിനുപരി ഇത് വരെ മയക്കുമരുന്നിലോട്ട് നയിക്കാനുള്ള എല്ലാ പ്രവണതകളും ഇതിൽ നമുക്ക് കാണുന്നു. സിഗരറ്റുകളിലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിലാണ് ഉപയോഗിക്കുക. പലപ്പോഴും പുകയില ഉൽപ്പന്നങ്ങൾ മാറ്റി അതിൽ മയക്കുമരുന്ന് ചോർച്ച ചെയ്യുന്നവർ അതിൽ ചേർത്താനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും. അവർക്ക് ഇതുകൊണ്ട് മാക്സിമം കസ്റ്റമേഴ്സ് ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത് പുകയില ഉൽപ്പന്നങ്ങളോ പുകവലിക്കുന്നവരോ അറിയാണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. അതിന്ന് പിന്മാറാൻ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ടൊബാക്കോ പ്രൊഡക്ട്സ് നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് പിന്മാറാം. പക്ഷെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന്ന് പിന്മാറാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൂടുതൽ ഡോസിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരിക. മാനസിക വിഭ്രാന്തികൾ വരും, ശാരീരികമായിട്ടുള്ള വിഭ്രാന്തികൾ വരും. ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും വീണ്ടും അവർ മയക്കുമരുന്ന് എടുക്കാനുള്ള ഒരു പ്രവണത അവർക്ക് കൂടും. അപ്പോൾ പുകവലിയാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. പലപ്പോഴും ഞങ്ങൾ പിള്ളേരോട് പറയാനുള്ളത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇത് വലിച്ചാൽ തീർച്ചയായിട്ടും രോഗങ്ങൾ ഉണ്ടാവാം. ഇത് വലിക്കാണ്ടും രോഗങ്ങൾ ഉണ്ടാവാണ്ട് പലതും ജനറ്റിക് ആയിരിക്കും, ഹെറിറ്ററി ആയിരിക്കും. ഈ പുകവലിയിൽ പെട്ടുകഴിഞ്ഞ് നമ്മൾ എന്തിനാണ് ഈ മരണത്തിനെ നമ്മൾ ക്ഷണിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇത് മാറി നിന്ന് കഴിഞ്ഞാൽ പല ഗുണങ്ങൾ നമുക്ക് ശാരീരികമായിട്ടുണ്ടാവാം, മാനസികമായിട്ടുണ്ടാവാം. നമുക്ക് ഒരു നല്ല ബോഡി വാർത്തെടുക്കാം. നമ്മുടെ ശരീരം നമുക്ക് തന്ന ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ്. നമുക്ക് ഇത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും നമുക്ക് ഇല്ല. അപ്പോൾ എനിക്ക് ഈ സന്ദേശമാണ് പറയാനുള്ളൂ, കുട്ടികൾ വളരെയധികം സൂക്ഷിക്കുക. പുകവലി എന്ന് മാറാം, പക്ഷെ പുകവലിയിൽ നിന്ന് നിങ്ങൾ മയക്കുമരുന്നിലോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന് പിന്മാറാൻ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരും വളരെയധികം സൂക്ഷിക്കുക, പെൺകുട്ടികളും പ്രത്യേകിച്ച് സൂക്ഷിക്കുക. അതിന്റെ പ്രവണത നമ്മൾ പെൺകുട്ടികളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറയണതല്ല, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.
1: പുകവലി എന്ന വിപത്തിന് തടയിടാൻ നിയമങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ല, അതിന് ശക്തമായ വ്യക്തിബോധവും സാമൂഹിക പ്രതിബദ്ധതയും അനിവാര്യമാണ്. ലഹരി ഒന്നിനും പരിഹാരമല്ല, മറിച്ച് എല്ലാറ്റിന്റെയും അവസാനമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ സുസ്ഥിര വികസനത്തിന് അനിവാര്യമാണ്. പുകയിലയുടെ വിപണന തന്ത്രങ്ങളിൽ നിന്ന് സ്ത്രീകളെയും യുവതലമുറയെയും സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും അതിനൊപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സാമൂഹിക ബോധവൽക്കരണവും ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു നാളെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in.

0: FM ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: അടുത്ത ദിവസം ചാത്തൻ വലിയ നമ്പൂതിരിയുടെ സമീപത്ത് ചെന്ന് നിന്നു. എന്താ ചാത്ത, പരിഹാരം വല്ലതും തോന്നിയോ? തോന്നി, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടേക്ക് എന്റെ നിർദ്ദേശം സ്വീകാര്യമാവുമോ എന്നറിയില്ല, ചാത്തൻ പറഞ്ഞു. ചാത്തൻ്റെ നിർദ്ദേശം എന്തായാലും ഞാനത് സ്വീകരിക്കും. നല്ല ശുദ്ധമായ ചെമ്പു ലോഹം കൊണ്ട് ആ സ്ത്രീയുടെ ഒരു പ്രതിമയുണ്ടാക്കണം. അതായത് ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ അത്ര വലിപ്പമുള്ള ഒരു പ്രതിമ. വരിക്കപ്ലാവിൻ്റെ മുട്ടികൾ കീറി വിറകുണ്ടാക്കണം. ആ വിറകിന് തീ കൊളുത്തണം. വിറകിൻ്റെ നടുക്ക് പ്രതിമ കുത്തി നിർത്തണം. തീ ആളിപ്പടരും, പ്രതിമ ചുട്ടുപഴുക്കും. ഇവിടുന്ന് ആ സമയത്ത് ഓടിച്ചെന്ന് പ്രതിമയെ ആലിംഗനം ചെയ്യണം. ചെയ്ത പാപം അതോടെ പോയി കിട്ടും, ചാത്തൻ പറഞ്ഞു. വലിയ നമ്പൂതിരി അമ്പരന്നില്ല, അന്ധാളിച്ചില്ല. ചാത്തനെ ഇമയിളകാതെ നോക്കുക മാത്രം ചെയ്തു. എന്താ, ഇവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ട്. ഇന്നേക്ക് ഏഴാം ദിവസത്തേക്ക് എല്ലാം ശരിയാക്കിക്കോളൂ. ചാത്തൻ തന്നെ എല്ലാം സജ്ജീകരിക്കൂ. പ്രതിമ നിർമ്മിക്കപ്പെട്ടു. വരിക്കപ്ലാവിൻ്റെ തടി കീറി വിറക് കൂമ്പാരമായി കൂട്ടി. ഏഴാം ദിവസം നേരം പുലർന്നു. വലിയ നമ്പൂതിരി സ്നാനം കഴിച്ച് കോടി വസ്ത്രവും ചുറ്റി മുറ്റത്തിറങ്ങി. അതാ തെക്കേ മൂലയിൽ തീ ആളിക്കത്തുന്നു. തീനാളങ്ങൾ പ്രതിമയെ നക്കിത്തുടയ്ക്കുന്നു. അതാ പ്രതിമ പതുക്കെ പതുക്കെ ചുട്ടുപഴുത്ത് ചുവപ്പ് നിറമായി മാറുന്നു. വലിയ നമ്പൂതിരി ഒരു നിമിഷം ധ്യാന നിമഗ്നനായി. സമയമായി, പ്രതിമയെ ആലിംഗനം ചെയ്യൂ, ചാത്തൻ നിർദ്ദേശിച്ചു. പെട്ടെന്ന് നമ്പൂതിരി പ്രതിമയുടെ നേരെ പാഞ്ഞു. ആളിപ്പടരുന്ന അഗ്നിയിൽ കാൽ വച്ചു. ചാത്തൻ പെട്ടെന്ന് അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു. നമ്പൂതിരി ചാത്തനെ തുറിച്ചു നോക്കി. മതി, ഇവിടുത്തെ മനസ്സ് ഇപ്പോൾ ശുദ്ധമായിരിക്കുന്നു. ഇനി പ്രതിമയെ ആലിംഗനം ചെയ്യേണ്ടതില്ല, ചാത്തൻ പറഞ്ഞു. ചാത്തൻ തന്നെയാണോ ഇപ്പോൾ പറഞ്ഞത്? നമ്പൂതിരിക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ചാത്തൻ്റെ നിറുകയിൽ മുഖം അമർത്തി. ആ സംഭവത്തോടെ നമ്പൂതിരിക്ക് ചാത്തനോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു. നമ്പൂതിരിക്ക് വേറെ ആറ് കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. പ്രധാന കാര്യസ്ഥന്റെ പദവി ചാത്തന് നൽകിയതിൽ അവർക്കെല്ലാം പ്രതിഷേധവും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അകവൂർ ചാത്തനെ തിരുമേനിയിൽ നിന്നും അകറ്റണം. അവർ ഒത്തുകൂടി ആലോചിച്ചു. ഒരു ദിവസം രണ്ടാം കാര്യസ്ഥൻ ചാത്തു വലിയ നമ്പൂതിരിയുടെ സമീപം ചെന്നു നിന്ന് ബഹുമാനപൂർവം വാപൊത്തി ചുമച്ചു. എന്താ ചാത്തു? അടിയന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പറഞ്ഞോളൂ.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 6 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ, ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
2: നമസ്കാരം സാർ. നമസ്കാരം.
3: നമസ്കാരം സാർ.
1: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
2: ഹലോ സാർ, എന്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എന്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എന്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക്

0: പിന്തുണക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
1: ഗുരീന്ദർവീർ പറയൂ.
2: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
2: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങൾ അത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
2: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമില്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ

0: നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1 ൽ

0: കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1-ൽ ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എന്റേതായിരുന്നു. തുടർന്ന് സെമിഫൈനലിൽ ഉരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമിഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എന്റെ സെമിഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
0: നന്ദി സാർ, നന്ദി.
2: നന്ദി സാർ,
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും

ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്, പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ്

കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പുതകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പുതകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
ഒരു ദൃശ്യം തീർച്ചയായും

യും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിന്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത്
ഗിരിജ അമ്മയെക്കുറിച്ച്.

0: ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവവിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദുവിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജാമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദുവിദ്യാലയം അതിന്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ.
1: കാണട്ടെ, നേട് ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി, ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: സമയം 8:33:04 FM ഈവനിംഗ് തുടരുന്നു.

ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. പുതിയ മുഖം എന്ന തമിഴ് ചിത്രത്തിൽ സുജാത മോഹൻ പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു. സംഗീതം AR റഹ്മാൻ.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: കെഎസ്ഇബി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ അമ്പലക്കടവ് മുതൽ അച്ചുണ്ണിക്കവല വരെയുള്ള പ്രദേശങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് കൺട്രോൾ റൂം കെഎസ്ഇബി കൺട്രോൾ റൂം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS.IHRD.HC.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 5 വൈകിട്ട് 5 മണി വരെ. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6 വൈകുന്നേരം 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 04842347132 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842347132.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തൊടുപുഴ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 90 61 89 82 35. 90 61 89 82 35. ICAR സ്വിഫ്റ്റ് കൊച്ചിയിൽ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ ഒരു താത്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 4 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04842 41 23 00 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04842 41 23 00.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി താത്കാലിക തസ്തികയിൽ ഒഴിവ്. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള ഡിപ്ലോമയോ തത്തുല്യ യോഗ്യത ഉള്ളവരെയും പരിഗണിക്കും. അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അടുത്ത മാസം 5 മുൻപായി എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 0491250204 0491250204.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 വർഷത്തെ UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ്, ക്ലാസ് റൂം, ഓൺലൈൻ ബാച്ചുകൾ അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക്

50% ഫീസ് ഇളവ് ഉണ്ടായിരിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in/kileiasacademy എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.kile.kerala.gov.in/kileiasacademy.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. എഫ് എം ഇവനിംഗിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: തക്ഷൻകുന്നങ്ങാടിയിൽ തിരക്ക് ഏറി വരികയായിരുന്നു. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. കോടതിയിൽ വക്കീലന്മാരും ഗുമസ്തന്മാരും കക്ഷികളും വന്നു തുടങ്ങി. വരുന്നവർ ചിരുകണ്ഠന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ആ കുടുംബത്തെ അവിടെ അങ്ങനെ ഇരുത്തുന്നതിൽ കുഞ്ഞിക്കേളുവിനും രാമറിനും പന്തികേട് തോന്നി. എവിടെയാണ് ഒന്ന് മാറ്റിയിരുത്തുക? മാത്രവുമല്ല, ഇവരുടെ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരമാർഗവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പടിഞ്ഞാറ് നിന്നും കുതിരവണ്ടി വരുന്ന ഒച്ച കേട്ടത്. ഇമ്പിച്ചന്റെ കുതിരവണ്ടിയാണതെന്ന് ദൂരത്തുനിന്നേ രാമർ തിരിച്ചറിഞ്ഞു. അതിന്റെ ഒച്ച അകലെ നിന്നേ തിരിച്ചറിയാൻ കഴിയും. കോടതിയിലേക്ക് വരുന്ന ആരെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് ശ്രീധരൻ ഡോക്ടറായിരുന്നു. കൂടെ ദാമോദരൻ കമ്പൗണ്ടറുമുണ്ട്. കണ്ണച്ചന്റെ ഭാര്യയുടെ ബോധക്ഷയം മാറ്റിയെങ്കിലും അയാളോട് എന്തുകൊണ്ടോ രാമറിന് അത്ര പ്രതിപത്തി തോന്നിയിരുന്നില്ല. എന്തോ ഒരു കള്ളത്തരം അയാളിലുണ്ടെന്നാണ് രാമറിന്റെ വിശ്വാസം. ബാങ്കിന്റെ മുമ്പിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ കുതിരവണ്ടി നിർത്തി ശ്രീധരൻ ഡോക്ടർ ഇറങ്ങി. പിറകിൽ ദാമോദരൻ കമ്പൗണ്ടറും കുഞ്ഞിക്കേളുവും രാമറും അവർക്കടുത്തേക്ക് ചെന്നു. ഞാനൊരു രോഗിയെ നോക്കാൻ വെങ്കപ്പാറ പൊയിലിലേക്ക് പോവുകയാണ്. എന്താ ഇവിടെ പ്രശ്നം? കുഞ്ഞിക്കേളു കുടിയിറക്കലിന്റെ കാര്യം ഡോക്ടർക്ക് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ട ശേഷം ഡോക്ടർ ചിരുകണ്ഠന്റെ അടുത്തേക്ക് ചെന്നു. ഒന്നും പേടിക്കണ്ട, പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ചിരുകണ്ഠൻ നിറകണ്ണുകളോടെ കൈകൂപ്പിക്കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരുമില്ല ദർസറേ. ആര് പറഞ്ഞു നിങ്ങൾക്ക് ആരുമില്ലാന്ന്? ഞങ്ങളെല്ലാം കൂടെയുണ്ട്. കുതിരവണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പായി കുഞ്ഞിക്കേളുവിനെയും രാമറേയും ഡോക്ടർ അടുത്തേക്ക് വിളിച്ചു. ചിരുകണ്ഠന് നമുക്കൊരു വീട് വെച്ചു കൊടുക്കണം. അതിനുള്ള സ്ഥലം എവിടെയെങ്കിലും കണ്ടുപിടിക്ക്. എന്റെ സഹായം എന്തായാലും ഉണ്ടാകും. ഡോക്ടർ പോയപ്പോഴാണ് ചിരുകണ്ഠന്റെ പ്രശ്നത്തിന് പരിഹാരമാർഗം അവരുടെ മനസ്സിലേക്കും കടന്നു വന്നത്. ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ വീട് വെച്ചു കൊടുക്കണം. അതിന് ആദ്യമായി സ്ഥലം കണ്ടെത്തണം. അല്പം സ്ഥലം തരാൻ ആരാണ് തയ്യാറാവുക? കൊവ്വപ്പുറത്ത് കണ്ണന്റെ കയ്യിൽ ധാരാളം പറമ്പുണ്ട്. അയാൾ സ്ഥലം തരുമോ? കുഞ്ഞിക്കേളു ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു. അയാൾ രാമറോട് പറഞ്ഞു, നിന്റെ കണ്ണച്ചനോട് സ്ഥലം ചോദിച്ചാലോ? ഓറെ, ഈ നാട്ടിലെ അല്പം മനുഷ്യപ്പറ്റുള്ള ജന്മിയുള്ളൂ, ചോദിച്ചു നോക്കാം. രാമറും സമ്മതിച്ചു. അവർ ചെല്ലുമ്പോൾ കണ്ണച്ചൻ ഇളയ മകളോടൊത്ത് കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം അങ്ങനെ ഇരിക്കാറുണ്ട്, കൂടെ മകളും കാണും. എന്നാൽ മൂത്ത മകൾ അദ്ദേഹമുള്ള സമയത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറുമില്ല. രാമറെ കാലത്ത് കാണാഞ്ഞപ്പോൾ ഞാനോർത്തു നാടകം കണ്ട ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി കാണുമെന്ന്, രാമറെ നോക്കി കണ്ണച്ചൻ പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ രാമർ ഭവ്യതയിൽ മാറി നിന്നു. കുഞ്ഞിക്കേളുവിനെ നോക്കി കണ്ണച്ചൻ ചോദിച്ചു, എന്താ കുഞ്ഞിക്കേളു, ഇനിയിപ്പോഴ് അകത്തോ പുറത്തോ? നാടകത്തിൽ പിടിച്ചുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ കുഞ്ഞിക്കേളു അത്ഭുതപ്പെട്ടു. തന്റെ നാടകത്തിലെ എല്ലാ വിവരവും കൃത്യമായി കണ്ണച്ചൻ അറിഞ്ഞു വച്ചിരിക്കുന്നു. കണ്ണച്ചൻ ഇന്നലെ നാടകം കണ്ടിരുന്നോളി? ഞാൻ കണ്ടില്ല, കളി കണ്ട ഇവിടത്തെ പണിക്കാരാ വിശേഷങ്ങൾ പറഞ്ഞത്. നാടകവും ഓരിക്ക് ഇഷ്ടായത്രേ. അതിൽ ജന്മിമാരെയൊക്കെ നന്നായി കളിയാക്കുന്നുണ്ടല്ലേ? അതും വേണം, മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന ജന്മിമാര് എല്ലാ നാട്ടിലുണ്ട്. ഓരെക്കുറിച്ചൊക്കെ നാടകത്തിലൂടെയാ പറയേണ്ടത്. കുഞ്ഞിക്കേളുവിന് സന്തോഷമായി. താൻ നാടകത്തിൽ വ്യക്തമായും പറഞ്ഞ കാര്യങ്ങൾ നാടകം കാണാത്ത ഒരാളിൽ എത്തിയിരിക്കുന്നു. നാടകം എഴുതിയതിലുള്ള സംതൃപ്തി അറിഞ്ഞ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. തെല്ലിട കഴിഞ്ഞ് കണ്ണച്ചൻ അന്വേഷിച്ചു, എന്താ രണ്ടാളും കൂടി ഒന്നിച്ച്? കുഞ്ഞിക്കേളു വെറുതെ വരില്ലല്ലോ. കുടിയിറക്കപ്പെട്ട ചിരുകണ്ഠന്റെ കുടുംബം, അവരുടെ ദയനീയ അവസ്ഥ എല്ലാം വിവരിച്ച

0: ക്ഷം കുഞ്ഞിക്കേള് പറഞ്ഞു. പോരുമ്പോൾ ഞാൻ അവരെ എന്റെ പീടികക്കോലായി ഇരുത്തിയിരിക്കുകയാണ്. രണ്ടു ബാല്യക്കാരത്തി കുട്ടികളുള്ള കുടുംബത്തെ നിരത്തിൽ നിർത്തുന്നത് ശരിയല്ലോ. കണ്ണച്ചൻ ഉടൻ പറഞ്ഞു, അതെന്തായാലും നന്നായി, പക്ഷേ ഞാനെന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞില്ല. കുഞ്ഞിക്കേളു രാമറിന്റെ തോളിൽ ചെറുതായി ഒന്ന് സ്പർശിച്ചു. രാമർ പതുക്കെ, ഓലിക്കൊരു ചെറ്റ കുത്താൻ കണ്ണച്ചൻ സ്ഥലം കൊടുക്കുമെന്ന് അറിയാനാ കുഞ്ഞിക്കേളു വന്നത്. ശ്രീധരൻ ദർശനം പറഞ്ഞിനി. കണ്ണച്ചൻ മോളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. പായൽ അല്പം പോലുമില്ലാത്ത കുളത്തിനടിവരെ നന്നായി കാണാൻ കഴിയുമായിരുന്നു. കണ്ണച്ചൻ ഏറെ നേരം ജലോപരിതലത്തിലേക്ക് നോക്കി, പിന്നെ കുളത്തിന്റെ അതിരിൽ നിന്നും തുടങ്ങുന്ന വയൽപ്പരപ്പിലേക്ക് കണ്ണുകൾ ഉയർത്തി. കന്നിമഴ പെയ്താൽ അവിടെ പണി തുടങ്ങുകയായി. വയൽവരമ്പിന്റെ പച്ചപ്പുകളിൽ തൂങ്ങിനിൽക്കുന്ന മഞ്ഞിൻ തുള്ളികൾ വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. കണ്ണച്ചൻ എന്താണൊന്നും പറയാത്തത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
4: 1975 കാവാലം നാരായണ പണിക്കർ രചിച്ച് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച അവനവൻ കടമ്പ തനതു നാടകം എന്ന നിലയിലും അവതരണത്തിലെ പുതുമ കൊണ്ടും മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായി. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നാടോടി ദൃശ്യങ്ങളും ഉൾക്കൊണ്ട് ക്രിയാംശത്തെ വികസിപ്പിച്ച് ദൃശ്യാംശത്തിന് പ്രാധാന്യം നൽകി രചിച്ച ഒരു നാടകമാണിത്. നാടോടി നാടകാവതരണ രീതി പിന്തുടരുന്നതിനാൽ ഇതിലെ താളപ്രയോഗങ്ങൾ പലതും പ്രാചീന കലാരൂപങ്ങളിൽ നിന്നാണ് പാകപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകത്തിലെ മുഖ്യപ്രമേയം അവനവൻ എന്ന കടമ്പ തന്നെ. ഈ കടമ്പ കടക്കാനുള്ള വൈഷമ്യവും തരണം ചെയ്യുന്ന രീതിയും നാടകത്തിൻ്റെ ഇതിവൃത്തമായി ഇതിൽ വികസിക്കുന്നു. വാലടിക്കാവിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിഷയും അവനവൻ കടമ്പ എന്ന ദുർഘടസന്ധിയിൽ കാൽവഴുതി വീഴുന്നു. അവിടെ വീണുപോകാത്തവരായി ആരും തന്നെയില്ല. ഉത്സവത്തിനായുള്ള എല്ലാവരുടെയും യാത്ര മുടങ്ങുന്നു. സ്വന്തം പാപക്കറകൾ കഴുകിക്കളയാനുള്ള അനുഷ്ഠാനങ്ങളിൽ മുഴുകുന്നതോടെ അവർക്ക് കടമ്പ കടക്കാനും ഉത്സവത്തിൽ പങ്കെടുക്കാനും കഴിവുണ്ടാകുന്നു. പാട്ടുപരിഷയെന്നും ആട്ടപ്പണ്ടാരങ്ങളെന്നുമുള്ള രണ്ട് വിഭാഗങ്ങളാണ് അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ. പാട്ടുപരിഷയുടെ നേതാവായി ഒന്നാം പാട്ടുപരിഷയും ആട്ടപ്പണ്ടാരങ്ങളുടെ നേതാവായി ഒന്നാം ആട്ടപ്പണ്ടാരവുമുണ്ട്. ദേശത്തുടയോന്റെ മകൻ വടിവേലവന് ഇരട്ടക്കണ്ണൻ പക്കിയുടെ മകൾ ചിത്തിരപ്പെണ്ണിനോട് അനുരാഗമുണ്ട്. ചിത്തിരപ്പെണ്ണിന് വടിവേലവനോടും. അവനവൻ കടമ്പയിൽ നാലാം പാട്ടുപരിഷ കാൽത്തട്ടി വീഴുന്നതുപോലെ നാടകാന്ത്യത്തിൽ ദേശത്തുടയോനും വീഴുന്നു. ഗ്രാമ്യജീവിത പശ്ചാത്തലത്തിൽ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നാണ് കടമ്പയുടെ അവതരണം. എന്നാൽ നിത്യജീവിതത്തിലെ കേവല സംഭാഷണങ്ങളല്ല ഇതിലെ കഥാപാത്രങ്ങൾ പറയുന്നത്. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിഷയും സമൂഹത്തിൻ്റെ പ്രതിനിധികളായി പരിവർത്തിക്കുന്നു. പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടുള്ള വേഷങ്ങളും ചമയങ്ങളുമാണ് അവനവൻ കടമ്പയിൽ സ്വീകരിച്ചിട്ടുള്ളത്. മുടിയേറ്റിലും പടയണിയിലും മറ്റും ഉപയോഗിച്ചു പോരുന്നതുപോലെ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന നിറങ്ങളാണ് ഈ നാടകത്തിനും നിർദ്ദേശിച്ചിട്ടുള്ളത്. അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ അരങ്ങിലേക്ക് വരുന്നതും അരങ്ങിലെ സ്ഥലപരിധിക്കുള്ളിൽ ചരിക്കുന്നതും അരങ്ങിൽ നിന്ന് നിഷ്ക്രമിക്കുന്നതുമെല്ലാം സവിശേഷമായ താളങ്ങളുടെ അകമ്പടിയോടെയാണ്. താളങ്ങളും ചലനങ്ങളും കൊണ്ട് അരങ്ങിനെ സജീവമാക്കുന്ന പ്രത്യേകതകൾ ഈ നാടകത്തിന് കൂടുതൽ മിഴിവ് നൽകുന്നു. അരങ്ങിനെ കേവലം ഒരു സ്ഥലം എന്നതിനപ്പുറം സമ്പൂർണമായ നാട്യവേദിയാക്കി മാറ്റാൻ അവനവൻ കടമ്പയിൽ കാവാലം നാരായണ പണിക്കർ ശ്രമിക്കുന്നുണ്ട്. പുതിയൊരു അവതരണ ശൈലിയും പ്രമേയകൽപ്പനയുമാണ് ഈ നാടകത്തിലൂടെ മലയാള നാടകശാഖയ്ക്ക് അദ്ദേഹം നൽകിയത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ

0: കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക് കേൾക്കാം.
2: നാടൻ ശീലുകൾ തേടി ഒരു യാത്ര.
3: അണിയാളി
2: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: പേരിന് പൂർണ്ണരൂപമുള്ള ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ആവടി. എന്താണ് പൂർണ്ണരൂപം? ഉത്തരം പറയാം. ആവടിയുടെ പൂർണ്ണരൂപം ആർമേഡ് വെഹിക്കിൾസ് ആൻഡ് അമ്യൂണിഷൻ ഡിപ്പോ ഓഫ് ഇന്ത്യ. എന്നാൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ധാരാളം പശുക്കളുണ്ടായിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേരുണ്ടായതെന്നും പറയപ്പെടുന്നു.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിത. നാളെ രാവിലെ 7:35 FM ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. തുടർന്ന് 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. നാളെ രാവിലെ 8:05 ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ. ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ, GDD അഥവാ കുട്ടികളിലെ ആഗോള വികസന കാലതാമസം. ഡോക്ടർ എഹിയ പറക്കവിട്ടിയുമായി അഭിമുഖം നാളെ രാവിലെ 8:05. നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക സംരംഭകയായ ആർഷ ജോസുമായി അഭിമുഖം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി മുനമ്പം. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. ലോക ക്ഷീരദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെഫീന എം, ക്ഷീരകർഷകരായ തങ്കമണി, മൈമൂനത്ത് ബീരാൻ, സിന്ധു ഷിജോ, ക്ഷീരവികസന വകുപ്പ് ക്ഷീരകാർഷിക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സിൽവി മാത്യു എന്നിവർ. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

0: കൊച്ചി എഫ് എം 102.3, സമയം 9 മണി കഴിഞ്ഞ് 15:08.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും ധാരാളം കത്തുകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കത്ത് പി ടി മാധവൻ തുരുത്തിക്കര അയച്ചിട്ടുള്ളതാണ്. കാവ്യധാരയിൽ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിതയിലെ ഒരു ഭാഗം ഡോക്ടർ പി വി ജിഷാമേരി ചൊല്ലിയത് കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കഴുത്തു വേദനയും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ പി കെ ലതിക പങ്കെടുത്ത അഭിമുഖ സംഭാഷണം അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ശ്രീജനാർദ്ദനൻ രചിച്ച് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ജീവിതോത്സവം അടിപൊളിയായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നു. ഡോക്ടർ മുഹമ്മദ് നൌഫൽ പങ്കെടുത്ത എഫ് എം ഹെൽത്ത് ലൈൻ പരിപാടി അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ അവസാന ദിവസത്തെ നാടകം കൊച്ചി നിലയം തയ്യാറാക്കിയത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പി ടി മാധവൻ എഴുതുന്നത്. സഹയാത്രികയിൽ തയ്യൽ യൂണിറ്റ്, അച്ചാർ കമ്പനി എന്നിവ നടത്തുന്ന സംരംഭക ശ്രീമതി ബിന്ദു മേത്തനുമായി ശ്രീമതി ലവ്ലി നടത്തിയ അഭിമുഖവും അദ്ദേഹം ഇഷ്ടമായി എന്നറിയിക്കുന്നുണ്ട്. സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്ത മടക്കം എന്ന റേഡിയോ നാടകം നല്ലൊരു അനുഭവമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി, സന്തോഷം.
3: റേഡിയോ നാടകോത്സവത്തെ കുറിച്ച് തന്നെയാണ് ഈ കത്തും. മാരിവില്ലിന്റെ മനോഹാരിത, അതായിരുന്നു റേഡിയോ നാടകോത്സവത്തിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം. ഇത് എഴുതിയത് വിമല ശശിധരനാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന്. എല്ലാ നാടകങ്ങളും വളരെയേറെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കോഴിക്കോട് നിലയം നൽകിയ വിസ്മയം, കൺതുറക്കാതെ കടലിനെ കാണും പോലെ കൺതുറക്കാതെ കേട്ടിരുന്നു ആ നാടകം. കെ വി ശരത്ചന്ദ്രന് പ്രത്യേക അഭിനന്ദനം. കൊച്ചി എഫ് എമ്മിന്റെ നാടകത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ച ഗാംഭീര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു സന്ദേശം അതിലുള്ളതായി തോന്നി. സംവിധാന ശൈലി ആവിഷ്കരിച്ച എം വി ശശികുമാറിനും എൻ എസ് ജയമോഹനും അഭിനന്ദനം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഉത്സവ നിമിഷങ്ങൾ അണിയിച്ചൊരുക്കി ശ്രോതാക്കൾക്ക് സമ്മാനിച്ച ആകാശവാണിയുടെ എല്ലാ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു വിമല.
2: നാടകോത്സവത്തെ കുറിച്ചാണ് വിമല ശശിധരൻ ഈ കത്തിലൂടെ തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. കാണുക കടലിനെ കൺതുറക്കാതെ എന്ന കെ വി ശരചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല കൊച്ചി നാടകമെന്ന് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: പി ടി ജയൻ കടുത്തുരുത്തി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ 16-ാം തീയതി ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം കേട്ടു പഴകിയ കഥയാണെങ്കിലും അവതരണ ഭംഗി കൊണ്ട് പുതുമ തോന്നി. അവസാന ദിവസം കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം ഇഷ്ടമായി. ആസ്വാദക മനസ്സിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ആ നാടകത്തിന് സാധിച്ചു. തികച്ചും വൈകാരിക മുഹൂർത്തത്തിലൂടെ കടന്നുപോയ ആ നാടകം ശ്രോതാക്കളുടെ മനസ്സിലൊരു മയിൽപ്പീലി തുണ്ടുപോലെ കാത്തു സൂക്ഷിക്കാം എന്നതിൽ തർക്കമില്ല. കൊച്ചി നിലയത്തിന് ആശംസകൾ. 6 നാടകങ്ങളെയും കുറിച്ചുള്ള ഒരു അവലോകനം 18-ാം തീയതി കേട്ടു. അതിൽ പങ്കെടുത്തവരുടെ എല്ലാം കാഴ്ചപ്പാട് തികച്ചും സത്യസന്ധമാണ്. ഒരു നാടകത്തെയും പുകഴ്ത്താതെ അതിലെ പോരായ്മകളും അതിലടങ്ങിയിരിക്കുന്ന നന്മയുടെ സന്ദേശങ്ങളും എല്ലാം തുറന്നുകാട്ടിയ പ്രൗഢമായ ഒരു പരിപാടിയായിരുന്നു അത് എന്നും ജയൻ എഴുതിയിട്ടുണ്ട്.
2: നാടകോത്സവത്തിലെ നാടകങ്ങളെല്ലാം ശ്രോതാക്കൾക്ക് ഒരുപോലെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഒരു വിയോജനക്കുറിപ്പ് എഴുതിയിരിക്കുന്നു ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്ന്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത എല്ലാ നാടകങ്ങളും സശ്രദ്ധ കേട്ടു. നാടകങ്ങളെക്കുറിച്ച് ആധികാരികമായി വിലയിരുത്തുകയാണെങ്കിൽ മൊത്തത്തിൽ നാടകങ്ങൾ കനത്ത പരാജയം ഏറ്റുവാങ്ങിയവയായിരുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന പഴമൊഴി പോലെ കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ, കണ്ണൂർ നിലയത്തിന്റെ മൗനം സാക്ഷി, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കടലിനെ കൺതുറക്കാതെ എന്നീ നാടകങ്ങളായിരുന്നു കഷ്ടിച്ച് രക്ഷപ്പെട്ട നാടകങ്ങൾ. കടങ്കഥയിലെ വിരുന്നുകാരൻ പേരുപോലെ തന്നെ സുന്ദരമായിരുന്നു ആ നാടകം. മലയാളത്തിന്റെ പ്രിയ സൂപ്പർ താരം ലാലേട്ടന്റെ മഹനീയ സാന്നിധ്യം ഈ നാടകത്തിൽ മികച്ചു നിന്നു. ഒരു റിക്വസ്റ്റ് കൂടി അറിയിക്കുകയാണ്, നാടകോത്സവത്തിൽ ദേവകുളം മഞ്ചേരി എന്നീ നിലയങ്ങളുടെ അഭാവം വളരെയേറെ പ്രകടമായിരുന്നു. വരുംകാലങ്ങളിൽ മികച്ച രീതിയിലുള്ള നാടകങ്ങൾ രൂപപ്പെടുത്തണമെന്ന് എല്ലാ നിലയങ്ങളോടും സദയം താല്പര്യപ്പെടുന്നു ആചാര്യ തിരുവത്ര.
2: ആചാര്യ തിരുവത്ര തന്റെ കത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാ നാടകങ്ങളും ഒരുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്നുള്ള കാര്യമാണ്. എങ്കിലും ചില നാടകങ്ങളെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി.
3: നാടകോത്സവത്തെ കുറിച്ച് മറ്റൊരു അഭിപ്രായം. ഇത് എഴുതിയത് ശശികുമാർ എറണാകുളത്ത് നിന്നാണ്. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന നാടകം കേട്ടു. ഈ നാടകം നന്നായില്ല. ഒരു സാധാരണ റേഡിയോ നാടകത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നു. അവതരണത്തിലോ കഥയിലോ ഒരു പുതുമയും വൈവിധ്യവും പറയാനുമില്ല. അഭിനേതാക്കളിൽ ചിലരുടെ സംഭാഷണ രീതിയും ശബ്ദ ക്രമീകരണവും ശരിയായില്ല. പ്രത്യേകിച്ച് ഗൗതമന്റെ റോൾ എടുത്തയാളുടെ. കോഴിക്കോട് നിലയത്തിന്റെ നാടകം കാൺക കടലിനെ കണ്ടുറക്കാതെ കേട്ടിരുന്നു. ശരിക്കും

0: ശരത്ചന്ദ്രൻ ടച്ചുള്ള നാടകം മികച്ചതായി. അവതരണത്തിലും കഥയിലും പുതുമയും വൈവിധ്യവുമുള്ള നല്ലൊരു നാടകം കേട്ട് സംതൃപ്തി തോന്നി. കോഴിക്കോട് നിലയത്തിനും ശബ്ദം നൽകിയ കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ. ശരത്ചന്ദ്രൻ നാടകം ഒരിക്കലും മോശമാകാറില്ലല്ലോ എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കടങ്കഥയിലെ വിരുന്നുകാരൻ രണ്ടാമതും കേട്ടു, വളരെ ഇഷ്ടമായി. അവതരണത്തിലും പ്രമേയത്തിലും ഈ വിരുന്നുകാരൻ മുന്നിലാണ്. ആ വിരുന്നുകാരന്റെ "നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാനുണ്ടല്ലോ" എന്ന വാക്കുകൾ ഈ നാടകത്തിന്റെ സാരാംശം വെളിപ്പെടുത്തുന്നു. ഈ ജീവിതം എന്ന പ്രഹേളിയയിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ആ വിരുന്നുകാരൻ ഉണ്ടല്ലോ. ഈ നാടകോത്സവത്തിൽ കൊച്ചി നിലയം തന്നെ മുന്നിൽ എന്നാണ് ശശികുമാർ എഴുതിയിരിക്കുന്നത്. അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ശശികുമാർ.
1: നാടോത്സവത്തിലെ ചില നാടകങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: അജിതാ ബാബു തേവരയിൽ നിന്നും എഴുതിയിരിക്കുന്നത്, നാടകോത്സവം ഗംഭീരമായി. ഒന്നാം ദിവസത്തെ നാടകം നമ്മുടെ നാടിനോടുള്ള പ്രതിബദ്ധതയും കൊച്ചി നിലയത്തിന്റെ നാടകം ഒരു പുരുഷൻ മൂന്ന് സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി. അഭിനന്ദനങ്ങൾ.
1: അഭിനന്ദനങ്ങൾക്ക് നന്ദി.
0: കൊച്ചി എഫ് എം പരിപാടികൾ ഒട്ടുമിക്കതും സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇത് എഴുതിയത് അംബിക സതീശനാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. എല്ലാം ഒന്നിനൊന്ന് നല്ലത്, ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത ചില്ലുജാലകം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നല്ല അവതരണം, ഹൃദ്യമായ ഗാനങ്ങൾ, അത് കഴിഞ്ഞ് കേട്ട വില്ലടിച്ചാമ്പാട്ട് രസകരമായിരുന്നു. കലാകാരന്മാർക്കും കൊച്ചി എഫ് എമ്മിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അംബിക സതീശൻ.
1: ചെല്ലുജാലകം, വില്ലടിച്ചമ്പാട്ട് എന്നീ പരിപാടികൾ ഇഷ്ടമായി ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ സന്ദേശം വായിച്ചിട്ടുള്ളത് എൻ കെ വിജയൻ, കിഴക്കമ്പലം. നാടകവാരത്തിൽ കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകത്തെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാനാണ്. നാടകം ഞായറാഴ്ച കേട്ടു, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീണ്ടും കേട്ടു, പെരുത്തിഷ്ടമായി എന്നാണ് ഈ സന്ദേശത്തിൽ അറിയിക്കുന്നത്. മോഹൻലാലിന്റെ ഉജ്ജ്വല ശബ്ദാഭിനയം ആ നാടകത്തെ മികവുറ്റതാക്കി. മാലാപാർവതി അവതരിപ്പിച്ച ആന്റി വേഷവും നന്നായി. ആനി, അമ്മു, ആമിന എന്നീ യുവതികളുടെ ആവിഷ്കാരം വളരെ ശ്രദ്ധേയമായിരുന്നു. പതിവ് ശൈലി വിട്ടുള്ള രചനാശൈലിയും അവതരണവും അഭിനന്ദനാർഹമാണ് എന്നാണ് എൻ കെ വിജയൻ ഈ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇത് എഴുതിയത് അബ്ദുൾ ജലീൽ മൂപ്പനേലൂർ നോർത്താണ്. ചിത്രപതംഗത്തിലെ ക്രിഷ് കൈമളിന്റെ സിനിമാ വിശേഷം ഏറെ ഇഷ്ടമായി. ചില്ലുജാലകം നന്നാവുന്നുണ്ട്. കുഞ്ഞു മുഹമ്മദ് പുലവത്ത് ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന സുഭാഷിതം ഏറെ അറിവ് നൽകുന്ന ഒരു പരിപാടിയാണ്. ആത്മസഖി ആകാശവാണിയിൽ ജോളി ചിറയത്തുമായുള്ള അഭിമുഖം നന്നായിരുന്നു. ആ പരിപാടിയിൽ പ്രീതിയുടെ സംസാരവും ഇഷ്ടമായി എന്ന് അബ്ദുൾ ജലീൽ എഴുതിയിട്ടുണ്ട്.
1: ആത്മസഖി ആകാശവാണിയെ കുറിച്ചാണ് അബ്ദുൾ ജലീൽ ആദ്യം അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റൊരു സന്ദേശത്തിലേക്ക് പോവുകയാണ്. ഈ സന്ദേശം വായിച്ചിട്ടുള്ളത് മോഹന്തൻ ജി കൈമളാണ്, പാണാവള്ളിയിൽ നിന്ന്. മെയ് 19-ലെ കിസാൻവാണിയിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഏരൂർ നിവാസി ലംബോദരന്റെ കൃഷിരീതിയും വടപ്രയോഗവും ഏറെ അറിവ് പകർന്നു തന്നു. ഇത്തവണത്തെ നാടകോത്സവം ഞങ്ങൾക്ക് നിരാശയാണ് സമ്മാനിച്ചത്. കാരണം ഒരു നാടകവും മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. മിക്ക ദിവസവും കറണ്ട് ഇല്ലായിരുന്നു. പിറ്റേ ദിവസം ഒരു മണിക്ക് കേൾക്കാൻ പറ്റിയതുമില്ല. മൂന്നാം ദിവസത്തെ കോഴിക്കോട് നിലയത്തിന്റെ മടക്കം കുറച്ച് കേട്ടു. അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായതുമില്ല. നാടകം എന്ന് പറഞ്ഞാൽ അതിൽ ഹാസ്യം വേണം, ഇതിവൃത്തം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, അങ്ങനെ പലതും വേണം. എഫ് എം നിലയത്തിന്റെ നാടകം കേൾക്കാനും കഴിഞ്ഞില്ല എന്നാണ് മോഹൻ ജി കൈമൾ പാണാവള്ളി ഈ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നാടകങ്ങൾ പലതും കേൾക്കാൻ കഴിഞ്ഞില്ല എന്നറിയുന്നതിൽ ഖേദമുണ്ട്. കാരണം വർഷത്തിൽ ഒരിക്കൽ, അതും 8 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച ഒരു പരിപാടിയായിരുന്നു അത്. തീർച്ചയായും ബാറ്ററി ഇട്ട് റേഡിയോ കേൾക്കാൻ ശ്രോതാവ് ശ്രമിക്കേണ്ടതായിരുന്നു. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: രാജി കളവങ്കോടം എഴുതിയത് ഇങ്ങനെയാണ്. നാടകോത്സവത്തിൽ ഒന്നാം ദിവസം അവതരിപ്പിച്ച നാടകം ദൈവത്തിൻ മനം ആരുകണ്ടു വളരെ മികച്ച ഒന്നായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധം, കെട്ടുറപ്പ്, വളരെ നല്ല ഒരു നാടകം. നന്മയുടെ പര്യായമായ റേഡിയോ കേൾക്കാൻ നന്മയുള്ളവരല്ലേ തയ്യാറാകൂ എന്നാണ് രാജി എഴുതിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ആത്മസഖി ആകാശവാണിയിൽ ചന്ദ്രഭാനുവുമായി ജയമോഹൻ നടത്തിയ അഭിമുഖ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ സത്യസന്ധമായാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് അനുയോജ്യമായ ചോദ്യങ്ങളും പരിഗണനയും ജയമോഹൻ നൽകി. എന്തുകൊണ്ട് നല്ലൊരു പരിപാടിയായിരുന്നു എന്നാണ് രാജി കളവങ്കോട് എഴുതിയിരിക്കുന്നത്.
1: ആത്മസഖി ആകാശവാണി ശ്രോതാവിനെ ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം വായിച്ചിട്ടുള്ളത് മായ ബാലകൃഷ്ണനാണ്. ആകാശവാണി കേരള നിലയങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങൾ കേട്ടിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടത് ശ്രീ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. തിക്കുടിയൻ, ഉറൂബ്, രാഘവന്മാഷ് ഇവരെയൊക്കെ കേൾക്കുമ്പോൾ ഇത് നാടകമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അത്ഭുതം കൊണ്ടു. വായനയിലൂടെ മാത്രം അറിയുന്ന അവരുടെയൊക്കെ ആകാശവാണി കാലം നല്ല അനുഭവം പകർന്നു തന്നു. തെക്കോടിയന്റെ മകൾ പുഷ്പയ്ക്ക് വേണ്ടി അവർ തന്നെ ശബ്ദം കൊടുത്തതും AI സാങ്കേതിക വിദ്യയിലൂടെ മൺമറിനെ അവരുടെ ശബ്ദം പുനരാവിഷ്കരിച്ചതും നല്ലൊരു അനുഭവമായിരുന്നു. അഭിനന്ദനങ്ങൾ. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രശസ്തരുടെ ശബ്ദ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല വിഷയത്തിന്റെ പ്രസക്തി കൊണ്ടും ശ്രദ്ധേയമായി. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി പുരാണകഥയോ ചരിത്രമോ എന്നൊക്കെ സംശയിപ്പിക്കും വിധം കാലിക പ്രസക്തിയുള്ളതായിരുന്നു.

0: തിരുവനന്തപുരം നിലയത്തിന്റെ തന്നെ ജീവിതോത്സവം, തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കോഴിക്കോട് നിലയത്തിന്റെ മടക്കം, ഇവയൊന്നും മോശമായില്ല. എന്നാൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ തികച്ചും നിരാശപ്പെടുത്തി എന്നും മായ ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ഗൌരവമായ വായനയ്ക്ക് ഉപയുക്തമായ വിഷയം നാടകത്തിന് ചേർന്നതായി തോന്നിയില്ല എന്നാണ് മായ ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്. സാധാരണ നാടകം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാവിധ ജനങ്ങൾക്കും വേണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അതല്ലെങ്കിൽ ബുദ്ധിജീവികൾക്ക് വേണ്ടി അങ്ങനെയൊന്നും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെ കണക്കാക്കാനാകില്ല. എന്തായാലും മറ്റു നാടകങ്ങൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: പ്രൊഫസർ അംബുജാക്ഷി എഴുതിയിരിക്കുന്ന അഭിപ്രായം ഇങ്ങനെയാണ്. ആത്മസഖി ആകാശവാണി 16-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് കേട്ടു. തികച്ചും വിജ്ഞാനപ്രദമായിരുന്നു ആ പരിപാടി. ലൗകികതയും ആത്മീയതയും ഇഴുകിച്ചേർന്ന വാക്കുകൾ, തെരഞ്ഞെടുത്ത ഗാനങ്ങളും ഗംഭീരം. ഗുരു പരിപൂർണനാണെന്നും ശിഷ്യൻ സർവാത്മന ഗുരുവിനെ അനുസരിക്കാനും അനുകരിക്കാനുമുള്ള കഴിവ് നേടണം എന്നൊക്കെയുള്ള വാക്കുകൾ ഭാരതീയ ആചാര്യന്മാരുടെയും ശിഷ്യരുടെയും സവിശേഷത തന്നെയാണ്. മനുഷ്യപ്പറ്റുള്ളവരെ കാണാനും മനുഷ്യപ്പറ്റുള്ള കാര്യങ്ങൾ കേൾക്കാനും ആകാശവാണിയിൽ തന്നെ എത്തണം എന്നും പ്രൊഫസർ അംബുജാക്ഷി അഭിപ്രായപ്പെടുന്നുണ്ട്.
0: ആത്മസഖി ആകാശവാണി എന്ന പരിപാടിയെ കുറിച്ചാണ് പ്രൊഫസർ അംബുജാക്ഷി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ആ പരിപാടി വേറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിനന്ദനവും ആദ്യമേ കുറിക്കട്ടെ. ഈ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, മലപ്പുറമാണ്. ഓരോ നാടകത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് ചെറുതായി ഒന്ന് പരാമർശിക്കാം. ആദ്യ നാടകമായ ദൈവത്തിന് മനമാര് കണ്ടു എന്നത് കാലിക പ്രസക്തിയുള്ള വിഷയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോട് നിലയം തയ്യാറാക്കിയ രണ്ടാമത്തെ നാടകം മടക്കം ഒരു ശരാശരി നിലവാരമേ പുലർത്തിയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ജീവിതോത്സവം എന്ന നാടകം തിരുവനന്തപുരം നിലയം തയ്യാറാക്കിയത് ഈ വർഷത്തിലെ ഒരു മികച്ച നാടകം തന്നെയായി മാറി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. തൃശൂർ നിലയം തയ്യാറാക്കി അവതരിപ്പിച്ച രാജേഷ് വിശ്വംഭരൻ രചനയും പൗർണമി സംവിധാനവും ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം വേറിട്ട ഒരു അനുഭവമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി കാലിക പ്രസക്തിയുള്ള ഒരു നാടകമായി അദ്ദേഹം വിലയിരുത്തുന്നു. കോഴിക്കോട് നിലയം തയ്യാറാക്കിയ കാൺക കടലിനെ കൺതുറക്കാതെ മികച്ച നാടകങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു. ഈ നാടകം അതീവ ഹൃദ്യമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ പ്രതീക്ഷിച്ച പോലെ മികച്ചതായില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലിന് പ്രത്യേകം നന്ദി.
1: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഷീബ ശശി, ചാലക്കുടിക്കടുത്ത് രണ്ടു കൈയിൽ നിന്നാണ്. ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ്, അതുകൊണ്ട് തന്നെ റേഡിയോയിലെ മിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. കാൺക കടലിനെ കൺതുറക്കാതെ, ആ നാടകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റേഡിയോ നിലയത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് തോന്നിയത്. ഇനിയും ഇത്തരം നല്ല പരിപാടികൾക്കായി കാത്തിരിക്കുന്നു എന്ന് ഷീബ എഴുതിയിട്ടുണ്ട്.
0: നാടകം ഷീബയ്ക്ക് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾക്ക് നന്ദി.
1: ചില്ല ജാലകത്തിലൂടെ ഒഴുകിയെത്തിയ മനോഹര ഗാനങ്ങൾ കേട്ടപ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് മനസ്സൊരു നിമിഷം സഞ്ചരിച്ചു. യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി, വാണി ജയറാം എന്നിവരുടെയൊക്കെ ഗാനങ്ങൾ ചില്ല ജാലകത്തിലൂടെ പ്രതീക്ഷിക്കുന്നു. പി ടി ജയൻ കടുത്തുരുത്തിയാണ് ഇത് എഴുതിയത്.
0: ചെല്ലുജാലകം എന്ന പുതിയ പരിപാടി ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായും കാത്തിരിക്കുക. ശ്രോതാവ് ആവശ്യപ്പെട്ട യേശുദാസ്, ജയചന്ദ്രൻ, ജാനകി, വാണി ജയറാം എന്നിവരുടെ ഗാനങ്ങളെല്ലാം ചെല്ലുജാലകത്തിലൂടെ ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാൻ കഴിയുന്നതാണ്.
1: ആത്മസഖി ആകാശവാണിയിൽ ബാലനാരായണൻ പങ്കെടുത്ത പരിപാടി കേട്ടു. കിസാൻ വാണിയിലൂടെ നല്ല അറിവുകൾ ശ്രോതാക്കൾക്ക് പകർന്നു തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം ആത്മസഖിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞതിൽ നിലയത്തെ അഭിനന്ദിക്കുന്നു. ജബ്ബാർ ആലങ്ങാട്.
0: ആത്മസഖി ആകാശവാണി എന്ന പരിപാടി ബാലനാരായണൻ പങ്കെടുത്തത് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് ടി വി ഹരികുമാർ കൺചുളങ്ങരയാണ്. റേഡിയോ നാടകോത്സവം ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. എല്ലാ നാടകങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാടകോത്സവത്തെ വിലയിരുത്തി അറിയിച്ച അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങളും കത്തുകളും നമുക്ക് വായിക്കുവാൻ ബാക്കി കിടക്കുകയാണ്. പക്ഷേ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12.
3: സമയം 9:29:35. ഇനി 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട് കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്.
2: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മലയാള ദിനപത്രമായ ദീപികയുടെ 140th വാർഷികാഘോഷങ്ങളും ദീപിക എക്സലൻസ് അവാർഡുകളുടെ വിതരണവും ഇന്ന് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്നു. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തെ അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചടങ്ങിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും,
3: അമ്മയായി, അച്ഛനായി, ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന പുണിത ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ഓൺ ദി അക്കേഷൻ ഓഫ് ദി 140th ഫൗണ്ടേഷൻ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഡെയിലി ദീപിക, ദി ഡിഗ്നറ്റീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ, അവർ ബ്ലൗഡ് ഹോണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, ആൻഡ് അവർ ന്യൂലി ഇലക്ടഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റാൻഡ് ഫോർ എ മിനിറ്റ് ആൻഡ് ഗിവ് എ ബിഗ് ക്ലാപ്പ്. വി ഷുഡ് ബി വെരി സക്സസ്ഫുൾ ഇൻ ഹിസ് ഹാൻഡ് ഓവർ, ആൻഡ് ആൾസോ വി ആർ ആൾ ആർ സേയിങ് വെരി ഹാപ്പി ബർത്ത്ഡേ ടു ഹിം ടുഡേ. ശ്രീ സതീശൻജി, മൈ ഗുഡ് ഫ്രണ്ട്, ഐ തിങ്ക് വി ബിക്കം സോ ഗുഡ് ഫ്രണ്ട് ഓൺലി ഓൺ ദിസ് ഡേ ആ സെയിം പ്ലേസ് സം വെൻ ഐ വാസ് ദ ഗവർണർ, കറക്റ്റ്? സോ മൈ ഗുഡ് ഫ്രണ്ട് ആൻഡ് ശ്രീമാൻ ശ്രീ തിരുവാഞ്ചൂർ രാധാകൃഷ്ണൻജി, ഹു ഈസ് ദി സ്പീക്കർ ഓഫ് ദി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓണറബിൾ മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ആൻഡ് ഹൗസിംഗ് ഓഫ് കേരളം ശ്രീമാൻ മോൻസ് ജോസഫ് ജി, ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്സഭ, ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട് ശ്രീമാൻ ഫ്രാൻസിസ് ജോർജ് ജി, ഫോർമർ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ, ഹൂസ് റൈറ്റിംഗ് ഈസ് വെരി ഔട്ട് സ്റ്റാൻഡിംഗ്. ഐ ഹവ് ഗോൺ ത്രൂ മെനി ഓഫ് ഹിസ് ബുക്സ്. എ സ്കോളർ, അവർ ശ്രീമാൻ സി വി ആനന്ദബോജി, ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം ശ്രീമാൻ മാർ മാത്യു മുല്ലക്കാട് ജി, ചെയർമാൻ രാഷ്ട്രീയ ദീപിക ലിമിറ്റഡ് ശ്രീമാൻ ഫ്രാൻസിസ് ക്ലിറ്റസ് ജി, മാനേജിംഗ് ഡയറക്ടർ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ശ്രീമാൻ മൈക്കൽ വെട്ടിക്കാട് ജി, ചീഫ് എഡിറ്റർ അവർ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ഡോക്ടർ ജോർജ് കുടിലിൽ ജി. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനവർക്കും നമസ്കാരം. 140 years. It is just more than double my age. I am only 68, but 140 years we couldn't imagine how difficult it was to start a newspaper at that time. 140 years before, my village have no light. In my village, nobody has passed even third standard. 100 years before, that is exactly if I tell, only my father, who was passed away some 3 years back at the age of 95. Now he is 98, if we have lived now. He was the first person to pass the school final. So we can imagine how difficult it would have been. What would be the great thought? The people who have started this paper might have got what a great thought, that the entire society should be well informed. Not only educated, but it should be well informed about the facts of society. So, Deepika itself is a great history, and I appreciate it in the God's own country, Kerala. It is outstandingly doing well. It is 140 years, is a remarkable journey of commitment, courage, credibility, and public service. Our Chief Minister Paranju, we should face the criticism. Vimarsanangale thaanganum. Vimarsanangal vendum. Aana adile satyam irukkanum. Satyam varayum. Appo dhaan andha vimarsanam va. If I don't like the Chief Minister, I am going on writing against him. If I like the Chief Minister, I am going on writing praising about him. That is not the dharma of

0: behind this institution for 14 long decades. It's not one decade or two, 1 year or two, 50 years or 75 years. It is 140 years. That means Deepika itself, as I mentioned earlier, is a great history. So preserving Deepika by all of us is a must. This good legacy should continue, and it should inspire the youngsters to read, and I am sure. This 140th anniversary renews the commitment to fearless journalism, social responsibility, and service to humanity. I wish Deepika many more years, not many more years, many more 100 years of success, relevance, and excellence. Jai Hind. Ellavarkkum nandri, namaskaram. Long live Mother Bharat, long live Kerala.
1: Samsthana Governor ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസാരിച്ചതിൽ നിന്നും.
2: കോമൺലി നോൺ ആസ് ദീപിക, ബട്ട് ഇറ്റ് ഈസ് രാഷ്ട്ര ദീപിക. ഇറ്റ് ഈസ് ഇൻഫാക്ട് ഇൻ ദ സർവീസ് ഓഫ് അവർ രാഷ്ട്ര ഓർ നേഷൻ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഇറ്റ്സ് എയിം ഈസ്. കംപ്ലീറ്റിംഗ് 140 years ഓഫ് ഇറ്റ്സ് സർവീസ് ഇൻ ദ കൺട്രി, ഇൻ ദ service of our people, is not a short or very small job. Some dedication is always needed here, and that dedicated people who have been working all these years have achieved this greatness. Running a daily, a magazine, is also a difficult task, though I have no experience of it, but I see many people who are toiling and moiling for this, to see that next day the edition will be coming in the form of proper way for the people. They are doing their day and night, they are toiling, working there in the offices, in the printing presses. Then only the next day we can see the paper. For that you need a dedication. And what that dedication is, the people who are behind that must have some sort of commitment to the society. If they have this commitment, the dedication will automatically come. And that is what we see in the matter, in the case of Deepika. The name Deepika itself tells us it has derived from Deepa. Deep is a bigger form of Deepika. This Deepika is enlightening the people's minds and hearts. That is the task that has been taken by themselves, to enlighten the people here in the interest of the nation, interest of the society. It is a document for us to all to see it and understand how our the movement of freedom fight was there for our independence, how everybody had participated in this freedom fighting movement, how everybody wanted to have an independence to this great country. That all has been documented in these papers. So that is why Deepika has become a lighthouse for all those people who want to study our freedom movement. It becomes because it reports many things. Now, today, the role might have changed. Today, again, in the interest of society, we have to take more and more assignments, more commitments, more dedication, a definite dedication in the interest of the nation. Today, our nation is taking a big strides. And what we are going to do, how we are going to contribute towards that, that has to be decided by such institutions. Deepika has become an institution for itself. So that institution of Deepika should be a guiding force to the people, because people always look at the magazines or the newspapers in the morning and make all their opinions on the basis of the news reported. So that news reporting has to be done in a perfect way in the interest of the people.
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പ്രസംഗത്തിൽ നിന്നും.
3: ഇതൊരു ചരിത്രത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ്. 1887 രൂപീകൃതമായ നസ്രാണി ദീപികയുടെ 140th വാർഷികത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. നമുക്കറിയാം, ബെഞ്ചമിൻ ബൈലി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഈ കോട്ടയത്താണ് ആദ്യമായിട്ടൊരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്ന്

0: എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ മാറ്റി, ആദ്യമായി മാറ്റിയെടുത്തത് ഈ നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.
1: സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ശ്രീ CV ആനന്ദബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു.
2: ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 52 മിനിറ്റ് 3 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമഞ്ജുഷ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം ഗാനമഞ്ജുഷയിലേക്ക്.

ഒരുമൈക്കുറൽ എന്ന തമിഴ് ചിത്രത്തിൽ യേശുദാസ്, പി സുശീല എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. കണ്ണദാസിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് എം എസ് വിശ്വനാഥൻ. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത് ചിത്രം താജ്മഹൽ. രചന സാഹിർ, സംഗീതം റോഷൻ.

ചിത്രം പകൽ നിലവ്, ഗായകർ ഇളയരാജ, എസ് ജാനകി. ഗാനരചന ഗംഗയമരൻ, സംഗീതം ഇളയരാജ.

അജ്നബി എന്ന ചിത്രത്തിൽ കിഷോർ കുമാറിനൊപ്പം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം, ആനന്ദ് ബക്ഷിയുടെ വരികൾ, ആർ ഡി ബർമന്റെ സംഗീതം.

വാണി ജയറാം പാടിയ ഗാനം ചിത്രം അൻപേ ആരുയിരെ. രചന വാലി, സംഗീതം എ ആർ റഹ്മാൻ.

സമയം 10 മണി കഴിഞ്ഞ് 17:20. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് ജാനകി പാടിയ ഗാനം ചിത്രം മുതൽ മര്യാദൈ, വൈരമുത്തുവിൻ്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

ചിത്രപാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചിത്രം പൂവേ പൂച്ചൂടവ. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം യേശുദാസ്, ആശ ഭോസ്ലെ എന്നിവർ പാടിയത്. ചിത്രം ഛോട്ടി സി ബാത്. രചന യോഗേഷ്, സംഗീതം സലിൽ ചൗധരി.

ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം മലേഷ്യ വാസുദേവൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ചിത്രം മൂൻമുഖം. രചന വൈരമുത്തു, സംഗീതം ശങ്കർ ഗണേഷ്.

ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മുരട്ടുകാളൈ എന്ന പടത്തിൽ മലേഷ്യ വാസുദേവൻ പാടിയത്. ഗാനരചന പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാകുന്നു. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ വീണ്ടും അടുത്ത ഞായറാഴ്ച രാത്രി ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:59:45. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹിയിൽ നിന്നും.